ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1182 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്

ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഇന്ന് ശകവർഷം 1948 ആഷാഢം 19, മലയാള വർഷം 1201 മിഥുനം 26, 2026 ജൂലൈ 10 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങളും ദീപവിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ മാത്സ് അധ്യാപകൻ സർഫറസ് തെക്ലയിലും പങ്കെടുക്കുന്ന പഠിപ്പും പൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പതിവുപോലെ പത്രവൃത്താന്തം. ആണവോർജ്ജവും സമുദ്ര സുരക്ഷയും അപൂർവ്വ ധാതുക്കളും തുടങ്ങിയ

0: മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുവാനുള്ള കരാറുകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ചേർന്ന ഇരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-3 പ്ലാറ്റ്ഫോമുകളിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങളോളം പഴക്കമുള്ള ഗോപുരം തകർന്നു വീണു. അപകട സമയത്ത് ഇരു പ്ലാറ്റ്ഫോമുകളിലും യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. 20,000 ചതുരശ്ര മീറ്ററോ അതിലേറെയോ വിസ്തീർണമുള്ള പുതിയ കെട്ടിടങ്ങൾക്ക് ഊർജ്ജകാര്യക്ഷമത റേറ്റിംഗ് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കുന്നു. വൈദ്യുതിയുടെയും മറ്റ് ഇന്ധനങ്ങളുടെയും അമിത ഉപയോഗം നിയന്ത്രിക്കാനാണ് ഈ തീരുമാനം. കേന്ദ്ര സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകുവാനുള്ള തുകയിൽ 90 കോടി രൂപ അനുവദിച്ചു. 200 കോടി രൂപ കൂടി ഉടൻ അനുവദിക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ജൂൺ 29 നൽകിയ നിർദ്ദേശപ്രകാരം സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിൽ ചെയ്ത് ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്നും KCB അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ചെക്ക് റിപ്പബ്ലിക് താരങ്ങളായ കരോലിന മൂച്ചോവയും ലിൻഡ നൊസ്കോവയും ഫൈനലിൽ കടന്നു.
1: പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പരിസ്ഥിതി വിഷയത്തിലേക്കാണ് ഇന്നത്തെ പ്രഭാതഭേരി സഞ്ചരിക്കുന്നത്. പ്രകാശമലിനീകരണം അഥവാ ലൈറ്റ് പൊല്യൂഷൻ. രാത്രി എന്നത് പ്രകൃതിക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. എന്നാൽ ഇന്ന് നഗരങ്ങളും ഗ്രാമങ്ങളും കൃത്രിമ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുകയാണ്. പരസ്യബോർഡുകൾ, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, അനാവശ്യ അലങ്കാര വെളിച്ചങ്ങൾ, രാത്രിയിൽ മുഴുവൻ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇവയെല്ലാം രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു. കേരളത്തിലും നഗരവൽക്കരണവും ടൂറിസം വികസനവും വർദ്ധിക്കുന്നതനുസരിച്ച് രാത്രിയിലെ വെളിച്ച ഉപഭോഗം കൂടുകയാണ്. എന്നാൽ ഇത് വെളിച്ചത്തിന്റെ മാത്രം പ്രശ്നമല്ല. അമിതമായ പ്രകാശം മനുഷ്യരുടെ ഉറക്കത്തെയും മാനസികാരോഗ്യത്തെയും പക്ഷികളുടെയും രാത്രികാലത്ത് പുറത്തിറങ്ങുന്ന ജീവികളുടെ സ്വാഭാവിക ജീവിതചക്രത്തെയും ബാധിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ വൈദ്യുതി ഉപയോഗം മൂലം ഊർജ്ജനഷ്ടവും വർദ്ധിക്കുന്നു.
2: പ്ലാസ്റ്റിക് പൊല്യൂഷനും ജൈവവസ്തുക്കളുടെ പൊല്യൂഷനും ഒക്കെ തന്നെ.
1: സർവ്വവിജ്ഞാനകോശം മുൻ ഡയറക്ടറും മുതിർന്ന അസ്ട്രോണമറുമായ K.പാപ്പുട്ടി
2: ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ പ്രകാശത്തിന്റെ കാര്യത്തിൽ പൊല്യൂഷൻ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. 1914 ശേഷം കഴിഞ്ഞ 12 വർഷം കൊണ്ട് അത് ഏതാണ്ട് 16% വർദ്ധിച്ചു എന്നാണ് കണക്കാക്കുന്നത്. നഗരങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ മനുഷ്യർ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണാതായിട്ടുണ്ട്. ചെറിയ നഗരത്തിൽ പോലും നമുക്ക് കഷ്ടിച്ച് 1000 അതിൽ താഴെയോ നക്ഷത്രങ്ങളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, പ്രകാശം കൂടിയ നക്ഷത്രങ്ങളെ മാത്രം. ചെറിയ കുട്ടികള് നരച്ച ആകാശത്തെ മാത്രം പരിചയപ്പെട്ടുകൊണ്ട് വളരുന്ന ഒരവസ്ഥ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള ലൈഫിനെയും നമ്മുടെ ജീവിതത്തിന്റെ താളത്തെയാകെ തന്നെ ബാധിക്കുന്ന അവസ്ഥയുണ്ട്. രാത്രിയിൽ ഒരു 8 മണിക്ക് ശേഷവും മറ്റേ പരസ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രകാശം ഓഫ് ചെയ്യാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. പുറത്തേക്ക് പ്രകാശം വ്യാപിക്കാതെ ഹോമുകളിൽ മാത്രം പ്രകാശം വരുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും വേണം. സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം മുകളിലേക്ക് പോകാതെ നല്ല ഹുഡുകൾ ഉപയോഗിച്ച് പ്രായ മാത്രം അത് പ്രചരിക്കത്തക്ക വിധത്തിൽ ആക്കി കഴിഞ്ഞാൽ ആകാശം കുറച്ചും കൂടി ഇരുട്ടുള്ളതായി കിട്ടും.
1: കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയം എഡ്യൂക്കേഷൻ ഓഫീസർ സുനിൽ KM
3: ടെലിസ്കോപ്പുകൾ വളരെ ദൂരെയുള്ള ആകാശ വസ്തുക്കളിൽ നിന്നുള്ള ചെറിയ പ്രകാശം പോലും ശേഖരിച്ച് പഠിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ നഗര വെളിച്ചത്തിന്റെ ഈ തിളക്ക ഈ പ്രകാശത്തെല്ലാം മറച്ചിടും. നിരീക്ഷണങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ടെലിസ്കോപ്പിലൂടെയുള്ള നിരീക്ഷണങ്ങൾ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പുതിയ ധൂമകേതുക്കള്, ആകാശഗംഗകൾ തുടങ്ങിയതെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് ഇരുണ്ട ആകാശം വളരെ അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററി എല്ലാം ഇപ്പോൾ വലിയ മലകളുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ ദൂരപ്രദേശങ്ങളിലേക്ക് മാറ്റേണ്ടി വരികയാണ്.
1: പക്ഷി നിരീക്ഷക രഹാന ഹബീബ്.
4: സൈബീരിയയിൽ നിന്നൊക്കെ വരുന്ന മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് അവര് നിർത്താതെ പറന്നു വരിക. പകല് സൂര്യപ്രകാശത്തിന്റെ സഹായത്തിലും രാത്രി നക്ഷത്രങ്ങളുടെയും ചന്ദ്രന്റെയും ഒക്കെ പ്രകാശത്തിലാണ് അവര് ഇങ്ങനെ പറന്നു വരുന്നത്. ഒരു സിറ്റി ഫുള്ളി ഇലൂമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറന്നു വരുന്ന പക്ഷിക്ക് ആദ്യം നഷ്ടപ്പെടുന്ന അതിന്റെ ദിശാബോധമാണ്. ഈ പക്ഷിക്ക് ഒരു ട്രാക്ക് കിട്ടുന്ന ഒരുപാട് കാന്തിക മണ്ഡലങ്ങളുടെ സഹായത്തോടെയും ഒക്കെയാണ് അത് അതിന്റെ ദിശയിലോട്ട് കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ പ്രകാശം കാണുന്നോ അതിനൊക്കെ ചുറ്റും കറങ്ങുന്നതും ഇങ്ങനെ കറങ്ങുമ്പം നഗരങ്ങളില് ഗ്ലാസ് ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും. ഈ പക്ഷി വന്ന് അതിനകത്ത് ഇടിക്കുന്ന ആഘാതത്തിൽ അതിന്റെ നെഞ്ചുകൂട്ടി മരിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അവരുടെ മൈഗ്രേഷന്റെ ടൈമിങ്ങിനെ അത് ബാധിക്കും. കാരണം ഇങ്ങനെ

0: എനിക്കൊരു ലൈറ്റ് കാണുമ്പം വളരെ നേരത്തെ ആയിരിക്കും അതിന്റെ ഡെസ്റ്റിനേഷനിൽ ചെന്ന് എത്തുന്നത്, അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും. ലേറ്റ് ആയിട്ട് വരുന്ന കാരണം അതിന് ഫുഡ് കിട്ടാതെ പോവും, നേരത്തെ വരുന്നത് കാരണവും ഫുഡ് കിട്ടാതെ പോവും. കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാനുള്ള ഒരു ഐഡിയൽ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഐഡിയൽ ക്ലൈമറ്റോ ആ സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ആ പക്ഷിക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല, റീപ്രൊഡക്ഷനെ ബാധിക്കും. രാത്രി പെട്ടെന്ന് പ്രകാശം കണ്ടിട്ട് ഈ പക്ഷി നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് അത് കോൾ ചെയ്യാൻ തുടങ്ങും, ബാക്കി പക്ഷികൾ ഏറ്റെടുക്കും. ചിലപ്പോൾ ഇത് മേറ്റിംഗ് കോൾ ആയിരിക്കും, അതിന്റെ ഇണയെ ആകർഷിക്കുന്ന ഒരു കോൾ ആയിരിക്കും. അപ്പൊ ആ ഇണയ്ക്കും അത് മനസ്സിലാവില്ല.
1: വടകര സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണൻ.
2: കോഴിക്കോട് ജില്ലയിൽ കടലാമ മുട്ടയിടുന്നതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതുമായ ഒരു സ്ഥലം പയ്യോളി ബീച്ചിനടുത്തുള്ള കൊളാവി പാലമാണ്. അവിടെ ഒലിവ് റിഡ്ലി എന്ന് പറയുന്ന വിവാദത്തിൽപ്പെട്ട ആമകളാണ് വന്ന് മുട്ടയിട്ട് തിരിച്ച് കടലിലേക്ക് പോകുന്ന ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നത്. കടലാമ മുട്ടകൾ വിരിഞ്ഞ് തിരിച്ച് കടലിലേക്ക് പോയി പിന്നീട് അതേ സ്ഥലത്തേക്ക് ഈ വിരിഞ്ഞിറങ്ങിപ്പോകുന്ന ആമകൾ തിരിച്ചു വന്ന് മുട്ടയിടുന്ന ഒരു അത്യപൂർവ പ്രതിഭാസമാണ് പ്രകൃതിയിൽ നടക്കുന്നത്. ബീച്ച് ഏരിയയിൽ ഇപ്പോ വലിയ രീതിയിൽ വെളിച്ചം പല ഭാഗങ്ങളിൽ നമുക്ക് ശ്രദ്ധയപ്പെടാൻ പറ്റും. രാത്രി കാലങ്ങളിലാണ് ആമ മുട്ടകൾ വിരിഞ്ഞ് തിരിച്ച് കടലിലേക്ക് ഇറങ്ങുന്നത്. പരുന്ത് പോലെ കാക്കകൾ പോലെ ഉള്ള ജീവികൾ കുറവാണ്, മനുഷ്യന്റെ സാന്നിധ്യം ആ സമയങ്ങളിൽ കുറവായിരിക്കും. എന്നാൽ ആ സമയത്ത് അതിന്റെ കടലിന്റെ ദിശ നിർണ്ണയിക്കുന്നത് ചന്ദ്രന്റെ വെളിച്ചോ ഒക്കെ ആയിട്ടാണ്. ഈ ഒരു പ്രതിഭാസത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ബീച്ചുകളിലുള്ള വെളിച്ചം ചെയ്യുന്നത്. പലപ്പോഴും അത് കടലിലേക്ക് ഇറങ്ങുന്നതിന് പകരം വെളിച്ചമുള്ള ദിക്കിലേക്ക് തിരിച്ച് വരാനും അതുപോലെ കടലിലേക്ക് എത്താതെ ആമ കുഞ്ഞുങ്ങൾ ഡീഹൈഡ്രേഷനിലേക്ക് കടന്നുപോയി ചത്തുപോകാനും സാധ്യതയുണ്ട്. ബീച്ച് ഏരിയയിലുള്ള വെളിച്ചം കടലാമ കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഒരു നവംബർ മാസം മുതൽ മാർച്ച് മാസം വരെയാണ് ഈ കടലാമ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന ഒരു സീസൺ. ആ സമയത്ത് നമ്മൾ ലോക്കൽ അഡ്മിനിസ്ട്രേഷനായിട്ടും പ്രാദേശിക ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാറുണ്ട്.
1: പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഇ പി അനിൽ.
3: 80% ഇരുട്ടുള്ള ആകാശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഏറ്റവും വികസിത രാജ്യം എന്ന് പറയാവുന്ന സിംഗപ്പൂരും ഹോങ്കോങ്ങും വെളിച്ചമുള്ള 24 മണിക്കൂറായി മാറിയിട്ടുണ്ട്. ഇത് മനുഷ്യർക്ക് മാത്രമല്ല ജീവികൾക്കും സസ്യങ്ങൾക്കും എന്തിനേറെ കടലിലെ ആവാസ വ്യവസ്ഥയ്ക്കും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു തെറ്റായ ധാരണ, നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ടൂറിസം പദ്ധതി കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് നക്ഷത്രങ്ങളെ പറ്റിയും മറ്റും പഠിച്ച് പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനുമുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുന്നുണ്ട്. രാത്രികളിൽ ജീവിതം കരിപ്പിപ്പിക്കുന്ന ജീവവർഗങ്ങൾക്ക് പ്രതികൂലമായി മനുഷ്യന്റെ ഈ സമീപനം മാറുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേറ്ററി പ്രവർത്തിക്കുന്ന ലഡാക്കിലെ ഹല്ലേ ഇത്തരം ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന തരത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇരുട്ടുള്ള ആകാശത്തെ പ്രകാശപൂരിതമാക്കരുത്, അതുകൊണ്ടാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഇരുട്ടുള്ളതായി തന്നെ സംരക്ഷിക്കാനുള്ള പദ്ധതി എന്നുള്ളതാണ് ഡാർക്ക് സ്കൈ പ്രിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ രാത്രികളെ പകലാക്കി മാറ്റുക എന്നുള്ള ഒരു നിലപാട് ആധുനിക മനുഷ്യൻ വികസനത്തിന്റെ ഭാഗമായി കാണുമ്പോൾ അങ്ങനെയല്ലെന്നും രാത്രികൾ രാത്രിയിൽ ജീവിക്കുന്ന ജീവികൾക്കും കൃത്യസമയത്ത് ഉറങ്ങുക ശീലമാക്കിയിട്ടുള്ള മനുഷ്യർക്കു കൂടി ദോഷം ചെയ്യുമെന്നും നമ്മൾ തിരിച്ചറിയണം.
4: നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്, രാത്രി സമയത്തെ അമിതമായ വെളിച്ചം.
1: സ്ലീപ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റും ENT സർജനുമായ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്.
4: മൊബൈൽ ഫോൺ, TV, ലാപ്ടോപ്പ്, അതുപോലെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെയാണ് ബാധിക്കുന്നത്. മെലറ്റോണിൻ സാധാരണയായിട്ട് രാത്രി ഇരുട്ട് കൂടുമ്പോഴാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിനോട് ഇപ്പൊ ഉറങ്ങേണ്ട സമയമായി എന്നുള്ള സിഗ്നൽ ആണ് നൽകുന്നത്. പക്ഷേ രാത്രി നമ്മൾ അമിതമായ വെളിച്ചം, പ്രത്യേകിച്ച് മൊബൈൽ സ്ക്രീനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബ്ലൂ ലൈറ്റിലൂടെ നമ്മുടെ കണ്ണിലൂടെ ഇത് ബ്രെയിനിലേക്ക് ഈ സിഗ്നൽ കൊടുക്കുമ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറക്കം വൈകും, നമ്മൾ ഇടയ്ക്കിടെ എണീക്കാനുള്ള സാധ്യതകൾ, രാവിലെ ക്ഷീണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആൻഡ് ഇനി ദീർഘകാലമായിട്ട് ഉറക്കക്കുറവ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കും, സ്ട്രെസ് കൂട്ടും, ഇമ്മ്യൂണിറ്റി കുറയും, ഇങ്ങനെയുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് ഉറങ്ങാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് നമുക്ക് TV, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇനി ബെഡ്റൂമിൽ മാക്സിമം ഡിം ലൈറ്റ്സ് ഉപയോഗിക്കുക. സ്ഥിരമായിട്ടുള്ള ഒരു സ്ലീപ്പ് റുട്ടീൻ പാലിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നൈറ്റ് പരമാവധി കഫീന്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
5: KSEB ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മുൻ ഡയറക്ടർ സുരേന്ദ്ര പി.
6: ഷീൽഡ് ഇല്ലാത്ത ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ വേസ്റ്റേജ് ഓഫ് എനർജിയാണ്. ആവശ്യമുള്ള സ്ഥലത്തല്ലാണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അത്രയും എനർജി വേസ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോ ഷീൽഡിങ് നമ്മള് പൊതുവെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോ ലൈറ്റ് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് സൈഡിലേക്കോ അല്ലെങ്കിൽ മേലോട്ട് പ്രകാശം വേസ്റ്റ് ആവാത്ത രീതിയിൽ ലൈറ്റ് ഫിക്സ്ചേഴ്സ് ആ രീതിയിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഷീൽഡ് ഉപയോഗിച്ചിട്ടുള്ള ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേസ്റ്റ്

0: സ്റ്റേജ് കുറക്കാൻ പറ്റും. ലൈറ്റ് പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, കൃത്യമായിട്ട് ഡിമ്മേഴ്സ് ഉപയോഗിക്കുക. ഡിമ്മേഴ്സ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ലൈറ്റിന്റെ പ്രകാശം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ടൈമേഴ്സ് ഉപയോഗിക്കും. ടൈമേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓരോ സമയം കഴിഞ്ഞ് ലൈറ്റ് തനിയെ ഓഫ് ആവുന്നത്. ലക്സ് ലെവൽ, ഒരു റൂം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അവിടെ എത്രയാണോ ഈ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ ആവശ്യം, ലക്സ് എത്രയാണോ ആവശ്യമുള്ളത്, അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ലൈറ്റുകളൊക്കെ നമ്മൾ സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലൈറ്റ് പൊല്യൂഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ബിൽഡിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്മാർട്ട് ഹോം അല്ലെങ്കിൽ സ്മാർട്ട് ഓഫീസ് എന്നുള്ള സംവിധാനത്തിലൂടെ ലൈറ്റും എല്ലാ എക്യുപ്മെന്റ്സും സ്മാർട്ട് ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന സംവിധാനം കൊണ്ട് സ്മാർട്ട് ഹോം എന്ന് പറയുന്നത്.
1: വെളിച്ചം വികസനത്തിന്റെ അടയാളമാണെങ്കിലും അനാവശ്യമായ പ്രകാശം മലിനീകരണമായി മാറുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. രാത്രിയുടെ സ്വാഭാവികമായ ഇരുട്ട് മനുഷ്യർക്കും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അനിവാര്യമാണ്. ആവശ്യമില്ലാത്തപ്പോൾ വീടിനകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുക, ഫോൺ സ്ക്രീനുകളുടെയും മറ്റുപകരണങ്ങളുടെയും രാത്രികാല ഉപയോഗം കുറയ്ക്കുക, താഴേക്ക് കേന്ദ്രീകരിക്കുന്ന ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അനാവശ്യ അലങ്കാര ലൈറ്റുകൾ നിയന്ത്രിക്കുക, ഇത്തരം ചെറിയ ശീലങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഊർജ്ജ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി ഉത്തരവാദിത്തമുള്ള ലൈറ്റിംഗ് സംസ്കാരം നമുക്ക് വളർത്താം. പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം.

0: ദിനന്തോ.
1: നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
2: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.
3: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:56 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322 1052 2322 1042

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനം.

0: ദൌത്യം. കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഭുവനേശ്വറിലെ ജെറ്റ്നിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും ആഗോള നേതൃത്വത്തിനും പിന്നിലെ ചാലകശക്തി ശാസ്ത്രരംഗത്തെ സ്വയം പര്യാപ്തതയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിനും അടിസ്ഥാന ശാസ്ത്രങ്ങളിൽ ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡിയിൽ വന്ദേമാതരത്തിന്റെ നാൾവഴികൾ എന്ന സ്ഥിരം പ്രദർശനവും സർദാർ പട്ടേലിന്റെ ദർശനം, സംയോജനം, ഏകീകരണം, ഫെഡറലിസം എന്ന അന്താരാഷ്ട്ര സെമിനാറും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ഷിംലയിൽ എത്താൻ ഉപരാഷ്ട്രപതി തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. മെൽബൺ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവ് ആംഗസ് ടെയ്ലറുമായി കൂടിക്കാഴ്ച നടത്തും. ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബസിനൊപ്പം പ്രധാനമന്ത്രി മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ട് സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രിയും സംഘവും മെൽബണിൽ നിന്ന് ന്യൂസിലാന്റിലെ ഓക്ലാന്റിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്രത്തിൽ ഒരു നിർണായക നിമിഷമായി എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും നടത്തിയ ഫലപ്രദമായ ആശയവിനിമയങ്ങൾ ഇരുവരും തമ്മിലെ വ്യക്തിപരവും തന്ത്രപരവുമായ ബന്ധത്തെ എടുത്തുകാണിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അഭിപ്രായപ്പെട്ടു. 3-ാം വാർഷിക ഇന്ത്യ ഓസ്ട്രേലിയ ഉച്ചകോടിയിൽ ഇന്ത്യയിലേക്ക് ദീർഘകാല ഓസ്ട്രേലിയൻ യുറേനിയം വിതരണം സാധ്യമാക്കുന്ന ഭരണപരമായ ക്രമീകരണം അന്തിമമാക്കിയതോടെ ഊർജ്ജ സുരക്ഷയിൽ മഹത്തായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മെൽബണിൽ 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിന് സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി.
0: ലോകോത്തര നിലവാരത്തിനനുസരിച്ച പ്രവർത്തന മികവും നൈപുണ്യവും കൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യ ഗ്ലോബൽ കപ്പാസിറ്റി സെന്ററിന്റെ മികച്ച കേന്ദ്രമായി മാറിയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ ജിസിസി വ്യവസായ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കുവൈറ്റ് സന്ദർശനം പൂർത്തിയാക്കിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒമാനിലേക്കെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നിവിടങ്ങളിൽ 11-ദിവസത്തെ പര്യടനത്തിനാണ് ഡോക്ടർ ജയശങ്കർ. ഒമാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം 2028-29 യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിക്കായുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് പോകും. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ എംപിമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളും വികസന പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന എംപിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് സംസ്ഥാനത്തിന്റെ മുൻഗണനാ വിഷയങ്ങൾ തയ്യാറാക്കി എംപിമാരുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന പതിവ് രീതിയുടെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ എംപിമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ എംപിമാരുടെ ഔദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുന്നത്. ഫിഷറീസ്, ഹാർബർ, എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകളിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ ഇവന്റ് ചാർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. 500 കോടിയോളം വരുന്ന പദ്ധതികളിൽ തീരദേശ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ് എന്നിവ മുഖാന്തരമാണ് പ്രധാന പദ്ധതികൾ 100 ദിനത്തിനകം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന രോഗി കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും

0: മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ ഉത്തരവ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിജിപിമാരുടെ സംയുക്ത യോഗം ചേരുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് ആസ്ഥാനത്താണ് യോഗം. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരികളുടെയും ഹെറോയിന്റെയും സപ്ലൈ ചെയിൻ നിലനിൽക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിലെ മെട്രോ നഗരങ്ങളിലും അതിർത്തി ഗ്രാമങ്ങളിലുമാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് താഴെത്തട്ടിലെ പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലെ അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തരവകുപ്പ് മുൻഗണന നൽകുമെന്ന് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടസ്ഥലത്ത് ഇന്നും തെരച്ചിൽ തുടരും. ഇന്നലെ മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇതോടെ മരണസംഖ്യ ആറായി. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദിഖ് എന്നിവർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 50 to 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലേക്ക് ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. ക്വാർട്ടർ ഫൈനലിൽ മറുപടിയില്ലാത്ത 2 goals മൊറോക്കോയെ പരാജയപ്പെടുത്തിയാണ് ഫ്രഞ്ച് ടീമിന്റെ ജയം. തുടർച്ചയായ 3rd തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. ഇന്ന് രാത്രി 2nd ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക ത്രിദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി. ഇന്നലെ അവസാനിച്ച പരമ്പരയിലെ അവസാന മത്സരത്തിൽ 1 നഷ്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതോടെ 2-1 എന്ന പോയിന്റ് നിലയിൽ ശ്രീലങ്ക കിരീടം സ്വന്തമാക്കി. കേന്ദ്ര ഗവൺമെന്റ് സപ്ലൈകോക്ക് നൽകാനുള്ള തുകയിൽ 90 crore കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം അനുവദിച്ച് ഉത്തരവായതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 200 crore കൂടി അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയെ കണ്ടു നൽകിയ നിവേദനത്തെ തുടർന്നാണ് അടിയന്തരമായി തുക അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു. പിഎസ്സി പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. ഐജി അജിതാബീഗം എസ്ഐടിയെ നയിക്കും. എസ്പി സക്കറിയ മാത്യു, ഡിവൈഎസ്പി അജയ്നാഥ് എന്നിവരാണ് മറ്റംഗങ്ങൾ. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് 2 കൂടുമ്പോൾ സമർപ്പിക്കണമെന്ന് ഡിജിപി ഉത്തരവിൽ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ പിഎസ്സി നിയമങ്ങളിൽ ഉണ്ടായ ക്രമക്കേടിൽ ഗവർണർ ഭരണഘടനാ പദവി ഉപയോഗിച്ച് അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം ലോക്ഭവനിൽ എത്തി ഗവർണറെ കണ്ട് നിവേദനം നൽകി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പഴയ ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ഉൾപ്പെടെ പാർട്ടി നേതാക്കൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ ആരാഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 100 years പഴക്കമുള്ള ക്ലോക്ക് ടവർ തകർന്നുവീണ സംഭവത്തിൽ റെയിൽവേ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് എം കെ രാഘവൻ എം പി ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്ന സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് കെ ജയന്ത് എംഎൽഎ ആവശ്യപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നുവീണ സംഭവം അതീവ ഗൌരവം ഉള്ളതാണെന്നും സംഭവത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ആവശ്യപ്പെട്ടു. എയിംസ് സ്ഥാപിക്കുന്നതിന് കേരളത്തിൽ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പട്ടികയിൽ വെള്ളൂരിനെയും ഉൾപ്പെടുത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം പി അറിയിച്ചു. എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ വിവിധ പഠന വകുപ്പുകളിൽ എംടെക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 13 വരെ നീട്ടി. പ്രാദേശിക വാർത്തകൾ, പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടായിരത്തി 2040 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് അടിസ്ഥാന ശാസ്ത്രരംഗത്ത് ശക്തമായ അടിത്തറ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇന്ന് അവസാനിക്കും. കേരളത്തിന്റെ യഥാർത്ഥ അംബാസഡർമാരായി എല്ലാ എം പിമാരും ഡൽഹിയിൽ ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസ് സെമിയിൽ. 2nd ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത്ത്.

ആകാശവാണി കവർത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1182 കിലോഹേഴ്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഖുർആൻ പാരായണം, തുടർന്ന് ഭക്തിഗാനങ്ങൾ, ദീപവിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും, 7:45 ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ മാത്സ് അധ്യാപകൻ സർഫറസ് തെക്ലയിലും പങ്കെടുക്കുന്ന ഫടിപ്പും പൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: കാലാവസ്ഥാ അറിയിപ്പ്. വിവിധ ദ്വീപുകളിൽ ഇന്നലെ രേഖപ്പെടുത്തിയ താപനില അഗത്തി. കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്. അമിനി, കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ്, കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ഇന്ന് ലക്ഷദ്വീപിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി ഖുർആൻ പാരായണം കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: آمين تنزيل الكتاب من الله العزيز الحكيم ما خلق

0: നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാരായണം.
1: Online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
0: ഇനി ഭക്തി ഗാനങ്ങൾ കേൾക്കാം.

ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383.

ദ്വീപ് വിശേഷം. ദ്വീപ് വിശേഷം. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പുറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികൾക്ക് താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗാംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോടെ.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം ഇന്നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്നും കേൾക്കാം.

0: മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി. വാർത്തകൾ വിശദമായി. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒപ്പുവച്ചു. മെൽബണിൽ ഇന്നലെ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകൾ ഒപ്പിട്ടത്. സ്വതന്ത്രവും സുതാര്യവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായുള്ള മാരിടൈം സെക്യൂരിറ്റി കൊളാബറേഷൻ റോഡ്മാപ്പും ഇരുരാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി പറഞ്ഞു.
1: हमारे मैरिटाइम सिक्योरिटी कोलैबोरेशन रोडमैप से इंडो पैसिफिक में हमारे साझा प्रयासों को नई ताकत मिलेगी. हम शिप बिल्डिंग, शिप रिपेयर और मेंटेनेंस में भी मिलकर आगे बढ़ेंगे. आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം എന്നീ മേഖലകളിലുൾപ്പെടെ ഇരുരാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ അവലോകനം ചെയ്യും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലാന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് അൽ മസ്കരി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളിലെ 11 ദിവസത്തെ പര്യടനത്തിലാണ് കേന്ദ്രമന്ത്രി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ ജയശങ്കർ ഒമാനിലെത്തിയത്. സന്ദർശനവേളയിൽ 2028-29 വർഷത്തേക്കുള്ള യു എൻ സുരക്ഷാ കൌൺസിൽ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രചാരണത്തിന് ന്യൂയോർക്കിൽ അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് ഈ മാസം 14-15 തീയതികളിൽ ബ്രസൽസിൽ നടക്കുന്ന മൂന്നാമത്തെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിൽ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഇന്ത്യ ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മികച്ച തൊഴിൽ ശക്തി, ശക്തമായ സ്ഥാപനങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ എന്നിവയാണ് ഇതിന് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന CII നാഷണൽ GCC ബിസിനസ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. നിലവിൽ ഇന്ത്യയിൽ 2100-ലധികം GCCകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവ 23 ലക്ഷം പ്രൊഫഷണലുകൾക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങളിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് അതിക്രമങ്ങൾ തുടരുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് യു എൻ രക്ഷാസമിതിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. യു എൻ സമാധാന സേനയിലെ വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതായും പി ഹരീഷ് കൂട്ടിച്ചേർത്തു.
2: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts.
0: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ, കോയിൽ മോഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ നിന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു. മന്ത്രിമാരായ എ പി അനിൽകുമാർ, ടി സിദ്ദീഖ് എന്നിവർ തിരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശി അസുറുദ്ദീൻ അൻസാരി, ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ ലഭിച്ചത്. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 6. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. അയൽ സംസ്ഥാനങ്ങളുമായി തത്സമയ വിവര കൈമാറ്റ സംവിധാനമാണ് കെ

0: ഇളം ലക്ഷ്യമിടുന്നത്. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകളെക്കുറിച്ച് പരിശോധിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. വിശദാംശങ്ങളിലേക്ക്.
1: കൃത്രിമ ഗർഭധാരണ മേഖലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി. സ്ത്രീകളുടെ പ്രത്യുത്പാദന അവകാശങ്ങൾ, അന്തസ്, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികൾ, IVF ക്ലിനിക്കുകൾ, ART സെന്ററുകൾ, ഗ്യാമറ്റ് ബാങ്കുകൾ എന്നിവയ്ക്കുള്ള നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ബന്ധപ്പെട്ട നിയമങ്ങളുടെയും സമഗ്രമായ അവലോകനം തുടങ്ങിയവ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തും. ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആശാ മേനോൻ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷയാകും. ഈ മേഖലയിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ ആവിർഭാവം, ലിംഗനിർണയം തടയുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം എന്നിവയെക്കുറിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉത്തരാഖണ്ഡിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 4 ദിവസങ്ങളിൽ ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ 2ാം പകുതിയിൽ ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചു. 60ാം മിനിറ്റിൽ എംബാപ്പയും 66ാം മിനിറ്റിൽ ഓസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2ാം ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് തോൽവി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 3-0 ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ബ്രിസ്റ്റോളിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ പുറത്താകാതെ നേടിയ 80 റൺസിന്റെ മികവിൽ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 13.5 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച സത്താംപ്ടണിൽ നടക്കും. ഇറാനിലെ ബുഷെഹർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിച്ചതായി യുവസൈന്യം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യയിലെ യുഎസ് സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണം നടത്തി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ജന്മനാടായ മഷാദിൽ സംസ്കരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് പ്രതിരോധ സുരക്ഷാ സഹകരണത്തിനായുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ആഗോള നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലഹരി വ്യാപനത്തിനെതിരെ കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. യുദ്ധങ്ങൾക്കിടയിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കിടയിലും ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. തെക്കു പടിഞ്ഞാറൻ കാലവർഷം രാജ്യത്തുടനീളം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവർത്തി. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫാട്ടുപെട്ടി എന്ന പരിപാടിയാണ്. സ്വാഗതം. ആരാണ്?
3: അമീനാണ് എന്റെ പേര്.
2: അമീനാണ്. അമീൻ എന്താ ചെയ്യുന്നത്?
3: ഇവിടെ കടലിൽ പോകുന്നതാണ്.
2: ഫിഷർമാൻ ആണല്ലേ?
3: ഫിഷർമാൻ.
2: ഇപ്പോ മൺസൂൺ ആയിട്ട് എങ്ങനെ മീൻ കിട്ടുന്നുണ്ടോ?
3: കുഴപ്പമില്ല, കടലാണ്. എന്നാലും
2: ഓക്കെ. കടലിനോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മളൊക്കെ അന്നം തന്ന് പോറ്റുന്ന ആൾക്കാരാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ പാട്ടുപെട്ടിയിലേക്ക് കിട്ടിയത്. അമീന്റെ

0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് കല്യാണം കഴിഞ്ഞാണ് വൈഫും രണ്ട് കുട്ടികളും.
0: കുട്ടികളുടെ പേര്?
1: കുട്ടിയുടെ പേര് അർഷദ്, പിന്നെ റംസാന.
0: ഓക്കെ, ഏതായാലും വളരെ സന്തോഷമുണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തിയതിൽ. ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട് അല്ലേ. പിന്നെ അകത്തിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
1: അകത്തിയിൽ ഇപ്പോ കുഴപ്പമില്ല, ഇപ്പൊ കാലാവസ്ഥ കുറച്ച് മോശമാണ്. പിന്നെ ബാക്കി നാട്ടിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്, എന്നാലും അതിന്റെ കൂടെ ഫിഷിങ്ങും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് പോകുന്നത്.
0: അതെ, ലക്ഷദ്വീപിലെ മൊത്തം കാര്യം അങ്ങനെയാണ്, ആ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാവരുടെയും ജീവിതം പോകുന്നത്. അപ്പൊ അങ്ങനെ ഫാട്ടുവേട്ടിയിൽ ഏത് പാട്ടാണ്? ഫാട്ടുവേട്ടിയെ കുറിച്ച് അറിയാലോ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അമീൻ നിന്ന് ഇന്ന് ഫാട്ടുവേട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: നല്ല ഏതെങ്കിലും ഒരു പാട്ട്.
0: നല്ല ഏതെങ്കിലും ഒരു ചലച്ചിത്രഗാനായിക്കോട്ടെ അല്ലെ?
1: ചലച്ചിത്രഗാന.
0: ഓക്കെ, ഏതെങ്കിലും ഒരു സിനിമാ ഗാനം നമുക്ക് കേൾക്കാം. ആർക്ക് വേണ്ടിയാ അമീൻ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്? കവരത്തിയിലുള്ള അമീന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമീന്റെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം.
1: താങ്ക് യു.

0: ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മുതൽ 4 വരെ.
1: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടലാകണ്ട ദ്വീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
2: ദ്വീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇഴുത്തായി പുറത്തക്ക് ബന്നതാണ്ടും.
1: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾ കാശയില്ല.
2: ദ്വീപിള ഇഴുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടി കണ്ടു
3: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
1: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.

ഫോരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവരുവെപ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റ് വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിം ഫോറിഷ കേൾക്കാം. ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.

ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊളിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊളിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സർഫറാസ് തെക്ലൈലും. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഇപ്പോ സാറ് മാത്സ് ക്ലബിലെ മാഗസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കുന്നത് അതല്ലാതെ സ്കൂൾ മാഗസീനുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ പങ്കാളിത്തത്തെ കുറിച്ച്

0: വിശദീകരിക്കാമോ?
1: മാത്സ് അല്ലാതെ പിന്നെയും സ്കൂൾ മാഗസീനുമായിട്ട് ഞാൻ ഒന്ന് രണ്ട് വർക്കുകൾ ഏർപ്പെട്ടിരുന്നു. അതിൽ എടുത്തു പറയത്തക്ക ഒരു വർക്കായിരുന്നു ചേത്തലാത്ത് ദ്വീപിൽ നിന്ന് വർക്ക്. രണ്ട് വർക്ക് ചേത്തലാത്തിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു മേൽനോട്ടത്തിൽ കുട്ടികളും മറ്റ് അധ്യാപകരുടെ സഹായത്തോടു കൂടി തന്നെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഒരു ബുക്കായിട്ടാണ് ഒന്ന് ചെയ്തത്. അതൊരു കഴിവുകൾ എന്നുള്ള ടൈറ്റിലായിരുന്നു ചെയ്തത്. അത് അതിന്റെ സംഭവം രസകരമാണ്. നമ്മൾ നാല് ഹൗസുകളായി തിരിച്ചു. അന്ന് ഓരോ ഹൗസിന് ഓരോ ദ്വീപിന്റെ പേര് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കിട്ടിയ തിലാക്കർ എന്നുള്ള ഒരു ഹൗസായിരുന്നു. അന്ന് വായനാ ദിനത്തോട് ഞങ്ങൾ അസംബ്ലിയിൽ തിലാക്കൻ ഹൗസുകാര് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഞങ്ങള് ചേത്തലാത്തിന്റെ കൊളോക്കിയലായിട്ടുള്ള ഒരു ഡിക്ഷണറി ഭാഷാ നിഘണ്ടു പുറത്തിറക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ സഹകരണം വേണം. അങ്ങനെ ഞങ്ങള് കൂട്ടായിട്ട് കുട്ടികളെല്ലാം ഒന്ന് ചേർന്ന് ഓരോ അക്ഷരങ്ങൾ വീതിച്ചു കൊടുത്തിട്ട് ചേത്തലാത്തിന്റെ ഭാഷയിൽ വരുന്ന വ്യത്യസ്തമായ ആ ഭാഷാ വ്യതിയാനങ്ങൾ മൊത്തത്തിൽ നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മളൊരു പുസ്തക രൂപത്തിലേക്ക് കൊണ്ടുവന്നു. അവസാനം അത് മോഡിഫൈ ചെയ്ത് വന്നപ്പോൾ ചേത്തലാത്തിന്റെ ഒരു മിനി ചരിത്രം, ഒരു ചെറിയ ലഘു വരണം. ചേത്തലാം എങ്ങനെയാണ് ചരിത്രം, അതിലെ അത്യാവശ്യ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ആ പുസ്തകം നമ്മൾ ചെയ്തു. ഡി ടി പി വർക്ക് ഞാൻ തന്നെ ചെയ്തു. അതിന്റെ പ്രിന്റൌട്ട് ചേത്തലാത്തിലെ ആശ്രയ സെന്ററിൽ വെച്ച് എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ചെയ്ത ഒരു നല്ല വർക്കായിരുന്നു. ഇപ്പോഴും കോപ്പി അവൈലബിൾ ആണ്, പല ലൈബ്രറികളിലും നമ്മൾ കോപ്പി അവൈലബിൾ ആണ്. ഒരു നല്ല വർക്കായിരുന്നു. ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു കഴിവുകൾ എന്നുള്ള ആ പുസ്തകം നമ്മൾ പുറത്തിറക്കിയത്. അതിനുശേഷം വീണ്ടും ചേത്തലാത്തിൽ കീഴ്ത്താനാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. ചേത്തലാത്തിൽ തിരിച്ചു പോയപ്പോ ഒരു നാല് വർഷം മുമ്പാണ്. അപ്പൊ അന്ന് നമുക്കൊരു മാഗസീൻ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു സാധാ മാഗസിൻ, സ്കൂൾ മാഗസിൻ എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികളോട് കഥകൾ, കവിതകൾ, പിന്നെ അനുഭവക്കുറിപ്പൊക്കെ എഴുതാൻ പറയും. അപ്പൊ അവര് യാന്ത്രികമായിട്ടോ ചിലപ്പോ കോപ്പി പല സ്ഥലത്ത് കണ്ടുപോകും, അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷെ നമ്മള് ഒരു നിബന്ധന വെച്ചിരുന്നു, കടൽ എന്നുള്ള സബ്ജക്റ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ കവിതകൾ ഉണ്ടാക്കാം, നിങ്ങളുടെ കടൽ അനുഭവങ്ങൾ. കാരണം കടൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയ സംബന്ധങ്ങളാണ്. നമ്മൾ കടലുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. അപ്പൊ അത്ഭുതം എന്ന് പറയട്ടെ, ശരിക്കും കുട്ടികൾ കുറെ കവിതകളൊക്കെ എഴുതി തന്നു അവരുടെ ഭാഷയിൽ തന്നെ. അപ്പോ നിങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. അതിൽ ഒരുപാട് കവിതകൾ വന്നു, കഥകൾ വന്നു, അനുഭവങ്ങൾ വന്നു, ഇന്റർവ്യൂസ് വന്നു. അപ്പൊ നല്ലൊരു വർക്കാണ്. അതിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അടിതല എന്നാണ്. അടിതല എന്ന് പറയുമ്പോൾ അടിഞ്ഞു വരുന്ന, നമുക്കറിയാം ദ്വീപ് വർക്ക് അടിതല എന്നുള്ള വാക്ക് സുപരിചിതമാണ്. അപ്പോ അതിലാണ് സ്രാവുകളും മറ്റ് മീനുകളെല്ലാം നമുക്ക് അടിതല കിട്ടുമ്പോൾ ഈ ശാഖര പോലെയാണ്. അപ്പൊ അടിതല എന്ന പേരിൽ ആ മാഗസിൻ പുറത്താക്കി. അത് നല്ല ഒരു ആത്മസംതൃപ്തി കിട്ടിയ ഒരു വർക്കായിരുന്നു. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു വർക്കായിരുന്നു അടിതല. ഒരുപാട് ടീച്ചേഴ്സ് അതിന് സഹകരിച്ചു, പിന്നെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. നല്ലൊരു വർക്കായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്.
0: മാഗസിൻ പോലെ തന്നെ സാറിന്റെ വാട്സ്ആപ്പ് റേഡിയോ പ്രോഗ്രാമുകളും കഴിഞ്ഞ വർഷം ഞാൻ കേട്ടിരുന്നു. അതും നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ചേത്തലാത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ആശയം വന്നത്, റേഡിയോ പ്രോഗ്രാം ചെയ്താലോ എന്നുള്ളത് കുട്ടികളെ വെച്ചുകൊണ്ട്. അങ്ങനെ റേഡിയോ എന്ന് പറയുമ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് ആ പ്രോഗ്രാം നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗാന്ധിദീപ് ടോക്സ് എന്നുള്ള രൂപത്തിൽ ഒരു പേരിട്ടുകൊണ്ട് ഒരു റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുന്നു. അതിൽ അന്ന് നയൻത്തിൽ പഠിച്ചിരുന്ന കുറെ വിദ്യാർത്ഥികളാണ് ആദ്യം മുന്നിട്ട് വന്നത്. അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയും നമ്മൾ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. പാട്ടും മറ്റു കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഓഡിയൻസ് നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയായിട്ട് 1000 ഒരു എനിക്ക് ഒരു 1500 മെമ്പേഴ്സ് ഉള്ള രണ്ട് ഗ്രൂപ്പായിട്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു ഗാന്ധി ബോക്സ് ആദ്യം റിലീസ് ചെയ്തത്. പിന്നെ നമ്മൾ വൺ വീക്ക് വീക്ക് ഇടവേളകളിൽ വീക്കെൻഡിൽ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഒരുപാട് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയ ഒരു പ്രോഗ്രാമായിരുന്നു ആ റേഡിയോ പ്രോഗ്രാം. അതിനുശേഷം ഞാൻ കിൽത്താനിൽ വന്നപ്പോ വേറൊരു പേരിൽ കിലോ ടു ടോക്സ് എന്നുള്ള പേരിൽ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിരുന്നു കിൽത്താനിൽ. അതിനും നല്ല ഒരു ഓഡിയൻസ് റീച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിന്റെ ഒരു തിരക്കിനിടയിൽ പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന്റെ അസൗകര്യമൊക്കെ കാരണം പലപ്പോഴും ഇത് മുടങ്ങിപ്പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് വർഷം ചെയ്തു. ഈ വർഷം തേർഡ് എഡിഷനായിട്ട് കിലോ ടു ടോക്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോ പാരന്റ്സിന്റെ നല്ല സപ്പോർട്ട്. അത് മാത്രമല്ല അതിലൂടെ ശരിക്കും കുട്ടികൾക്ക് ആ ഒരു റേഡിയോ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ സ്കിൽ എങ്ങനെയാണ് വർദ്ധിപ്പിക്കുക, ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും കുട്ടികൾ.

0: സംബന്ധിച്ച് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറെ 10-15 ടേക്ക് എടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്നാലും കുട്ടികളുടെ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് പാരന്റ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംരംഭമായിരുന്നു. അപ്പൊ അതിന് പ്രത്യേകം ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരം നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
1: കിൽത്താൻ ദ്വീപിലെ ഹെറിറ്റേജ് മ്യൂസിയത്തെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ടൂറിസ്റ്റുകളുടെ അട്രാക്ഷൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
2: എന്നെ പോലെയുള്ള കുറെ അധ്യാപകരുണ്ട്, ഞങ്ങള് പലപ്പോഴും ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സിലബസ് എന്നുള്ളത്, അതായത് പണ്ട് നമ്മൾ പഠിച്ചപ്പോ ഒരു 80s ഒരു 5-6 വർഷത്തേക്ക് ലക്ഷദ്വീപിന്റേതായ ഒരു പാഠപുസ്തകം ഉണ്ടായിരുന്നു, 1 മുതൽ 4 ക്ലാസ് വരെ. അതിൽ അപ്പലും മലഞ്ഞിയും അങ്ങനെയുള്ള പല കഥകളും നമ്മളുമായിട്ട് നമ്മുടെ ചുറ്റുപാടുമായി ഇണങ്ങിയ രൂപത്തിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള പുസ്തകമായിരുന്നു. ശരിക്കും ആ പുസ്തകം വളരെ മികച്ചതായിരുന്നു, പക്ഷെ അതിൽ പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സംഭവം നിലച്ചുപോയി, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള അതുപോലെ CBSE സിലബസ് ആണ്. നമ്മളുടെ ചുറ്റുപാടിനിണങ്ങിയ രൂപത്തിലല്ല ആ സിലബസ് ഉള്ളത്. അപ്പൊ ആ സിലബസിന്റെ ആ ഒബ്ജക്റ്റീവ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഇണങ്ങുന്ന രൂപത്തിൽ ഒരു സിലബസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് ആണ് അവരുടെ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചിട്ടാണ് ജനറലൈസ് ചെയ്ത് പോകേണ്ടത്. ഇത് നമ്മൾ നേരിട്ട് അവരുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, പുറത്തുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ലക്ഷദ്വീപിന്റെ ചുറ്റുപാട് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ NEP പ്രകാരമുള്ള ഒരു സംവിധാനം നമ്മൾ കിൽത്താൻ ഹൈസ്കൂളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, റൂമിൽ. അത് ഒരു ഹെറിറ്റേജ് മ്യൂസിയം പോലെ ഒരു മിനി മ്യൂസിയമാണ്. അപ്പൊ അതിന് ലക്ഷദ്വീപിന്റെ ഉൽപ്പത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ കിൽത്താൻ ദ്വീപ് ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കിൽത്താൻ ദ്വീപിന്റെ ചരിത്രവും ചരിത്ര പശ്ചാത്തലവും, ഇവിടുത്തെ പ്രധാന സംഭവങ്ങൾ, പിന്നെ പണ്ട് ആൾക്കാർ ഉപയോഗിച്ച പല ഉപകരണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ലിപികൾ, മറ്റ് അതുപോലെ നമ്മള് മെയിനായിട്ട് ദ്വീപുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമായിരുന്നു ഓടം, ഓടത്തിന്റെ ഒരു മിനിയേച്ചർ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു റൂമിൽ നല്ല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂമിൽ വെച്ചിട്ടാണ് റേഡിയോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ വരുമ്പോൾ ആ കംപ്ലീറ്റ് ചുമലിലുള്ള ചാർട്ടുകളും മറ്റൊക്കെ വായിച്ചിട്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ഒറ്റ ഒരു റൂമിൽ ഒരു അരമണിക്കൂർ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ ദ്വീപിന്റെ ഏകദേശം ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ കൂടുതലും വരുമ്പോൾ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർ ചോദിച്ച് അറിഞ്ഞ് ഈ ഹെറിറ്റേജ് മ്യൂസിയം കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് അതിലൂടെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റും. അപ്പൊ അടുത്ത ചരിത്ര പഠനത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മളെ വേരുകൾ അറിഞ്ഞാലാണ് നമ്മുടെ ചരിത്രം നമുക്ക് ഭാവി സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ടീച്ചേഴ്സിന്റെയും അതുപോലെ മുൻകഴിഞ്ഞ പല പ്രിൻസിപ്പൽമാരുടെയും സഹകരണത്തോടു തന്നെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കോവിഡ് സമയത്തായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് കുറച്ചുകൂടി സെറ്റപ്പ് വിപുലീകരിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
1: അവസാനമായി സാറിന് എന്താണ് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പറയാനുള്ളത്?
3: എന്റെ പ്രിയ വിദ്യാർത്ഥികളോട്, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ഭാവിയിൽ നല്ല നിലയിൽ എത്താൻ ശ്രമിക്കുക, നിങ്ങളെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ടാലന്റ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പഠിക്കുക. അധ്യാപകരോട്, എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിന് ഉപരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ളത് ഞാൻ അതിലൊന്നും ചെയ്യുന്ന ഇവിടെ വാദിക്കുകയല്ല, ഞാൻ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടേ ഉള്ളൂ. അപ്പോ നല്ല നല്ല ടാലന്റ് ഉള്ള ടീച്ചേഴ്സാണ് ദ്വീപിലുള്ളത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരുപാട് പേരെ അറിയാം. അധ്യാപക സമൂഹത്തോട് പറയാനുള്ളത്, നല്ല ടാലന്റ് ഉള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലക്ഷദ്വീപിലെ കുട്ടികളെ ടാലന്റിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ബട്ട് ലക്ഷദ്വീപിലെ കുട്ടികളെ ടാലന്റ് എന്ന് പറയുമ്പോൾ അപാരം തന്നെയാണ്. പലപ്പോഴും അവര് ഒതുങ്ങിപ്പോകുന്നത്, നിശബ്ദരാകുന്നത് അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള മറ്റു സ്ഥലങ്ങളിലെ കുട്ടികളല്ല, നമ്മൾ കുറച്ചുകൂടി കൃഷി ചെയ്താലാണ് അവർ മുമ്പിലേക്ക് വരിക. അപ്പോ അങ്ങനെ ടാലന്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി, പ്രത്യേകിച്ച് കഥകൾ കവിതകൾ അങ്ങനെ രചിക്കാനുള്ള ടാലന്റ് ഉള്ളവർക്ക് നമുക്ക് ഒരു അവസരം കൊടുത്തിട്ട് അവരുടെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ച സ്കൂൾ ലെവൽ തന്നെ ഒരുപാട് ഗുണമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. അതായത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ എത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക.
1: ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താൻ ദ്വീപിലെ ഭൂഗോളശാസ്ത്ര അധ്യാപകനായ സർഫറാസ് സാറാണ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്.
3: കവരത്തി റേഡിയോ നിലയം നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് റേഡിയോ നിലയം അവിടെ സ്ഥാപിതമായത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയപ്പോൾ നമ്മളെ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തു. നമ്മൾ ഓരോ ദ്വീപിലും പ്രത്യേകം സെറ്റപ്പ് ആക്കിയിട്ട് ഓഡിയോ വെച്ചുകൊണ്ട് ആ കുട്ടികൾക്കായി കേൾപ്പിച്ചു കൊടുത്തു. നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. അതേപോലെ ഇനിയും ഒരുപാട് ഉയർച്ച നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരുപാട് കാലം ദീർഘകാലം കവരത്തി റേഡിയോ നിലയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും, എന്നെ ക്ഷണിച്ച റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ കവരത്തി നിലയത്തിനും ഒരുപാട് ഒരുപാട് നന്ദി.
1: ഇനി മറ്റൊരു ദിവസം വേറെ ഒരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സർഫറാസ് തെക്ലൈലും. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.

വെള്ളമണലും നീലാകാശവും നൂക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ വാർത്തകൾക്ക് ശേഷം ഈ നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിലടുത്തതായി ദ ബേണിംഗ് ട്രെയിൻ എന്ന ചിത്രത്തിനു വേണ്ടി സാഹിറിന്റെ വരികൾക്ക് ബുർമാൻ സംഗീതം നൽകി സുഷ്മയും പത്മിനിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി സിഗപ്പർ റോജാക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി വാലിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി ജാനകി എസും കമലഹാസനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: online applications are invited from unmarried men and women candidates for grant of short service commission in executive, education and technical branch. Last date for submission of online application is 27 July 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy, combat ready, cohesive, Atmanirbhar.
1: ചലച്ചിത്ര ഗാനങ്ങളിലിനി മജ്റൂഹിൻ്റെ വരികൾക്ക് രാജേഷ് റോഷൻ സംഗീതം നൽകി അൻവർ ആലപിച്ച ഗാനം ചിത്രം ജനതാ ഹവൽദാർ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളിയും. ഇവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിന്റെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ സർക്കാരിന്റെ സന്ധി ലംഘനത്തെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർ സംഘടിച്ച് സമരം പുനരാരംഭിച്ചു. സന്ധിയുടെ ഫലമായി ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യക്കാർ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത് ലഭിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ അവർ ശേഖരിച്ചു. നിലവിലുള്ള കരിനിയമത്തെ പിൻവലിച്ച് കാര്യമായ വ്യത്യാസമില്ലാതെ പുതിയൊരെണ്ണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ സർക്കാർ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ സർട്ടിഫിക്കറ്റ് ശേഖരണം. പിന്നീട് സമരത്തിന് എന്ത് സംഭവിച്ചു? സത്യാഗ്രഹ ഇൻ സൌത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി ഇങ്ങനെ വിവരിക്കുന്നു. പുതിയ ഏഷ്യാറ്റിക് ബിൽ നിയമസഭയിൽ പാസാക്കാൻ പോകുന്ന ദിവസം തന്നെയാണ് അന്ത്യശാസനത്തിന്റെ അവധി കഴിയുന്നതും. സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു കളയുക എന്ന പൊതുകർമ്മം നടത്താൻ വേണ്ടി ഒരു യോഗം വിളിച്ചുകൂട്ടി. കേവലം അപ്രതീക്ഷിതമായി ഗവൺമെന്റിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി കിട്ടിയാൽ പോലും യോഗം നിഷ്ഫലമാകുകയില്ല എന്ന് സത്യാഗ്രഹ കമ്മിറ്റി വിചാരിച്ചു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ വരികയാണെങ്കിൽ ഗവൺമെന്റിന്റെ അനുകൂലമായ തീരുമാനം ഇന്ത്യക്കാരെ അറിയിക്കുന്നതിന് ആ യോഗത്തെ പ്രയോജനപ്പെടുത്താമല്ലോ. എങ്ങനെയായാലും കമ്മിറ്റി വിശ്വസിച്ചത് ഗവൺമെന്റ് അന്ത്യശാസനത്തിന് മറുപടി അയക്കുകയില്ലെന്നാണ്. ഞങ്ങൾ യോഗസ്ഥലത്ത് കാലേ കൂട്ടി തന്നെ എത്തിച്ചേർന്നു. കമ്പിത്തപാൽ വഴി ഗവൺമെന്റിന്റെ വല്ല മറുപടിയും വന്നെങ്കിൽ അതുടനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ ഏർപ്പാടും ചെയ്തിരുന്നു. യോഗം ജോഹന്നാസ്ബർഗിലെ ഹമീദിയ പള്ളിയുടെ പറമ്പിൽ വെച്ച് 1908 ഓഗസ്റ്റ് 16 4 ചേർന്നു. യോഗസ്ഥലം എല്ലാ വിഭാഗത്തിലുള്ള ഇന്ത്യക്കാരാലും നിറഞ്ഞു. തെക്കേ ആഫ്രിക്കയിലെ നീഗ്രോകൾ നാലുകാലിന്മേൽ നിൽക്കുന്ന ഇരുമ്പ് പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. അത്തരമൊരു പാത്രം അങ്ങാടിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലുത് ഒരു ഇന്ത്യൻ കച്ചവടക്കാരന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റുകൾ ദഹിപ്പിക്കുവാൻ വേണ്ടി നിലത്ത് വെച്ചിരുന്നു. യോഗ നടപടികൾ ഏതാണ്ട് ആരംഭിക്കാറായപ്പോൾ ഒരു വോളണ്ടിയർ ഗവൺമെന്റിന്റെ ഒരു കമ്പിത്തപാലും കൊണ്ട് സൈക്കിളിൽ വന്നു. ആ സന്ദേശത്തിൽ ഗവൺമെന്റ് ഇന്ത്യക്കാരുടെ തീരുമാനത്തെക്കുറിച്ച് വ്യസനിക്കുകയും തങ്ങളുടെ തീരുമാനം മാറ്റാൻ നിവർത്തിയില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. സന്ദേശം സദസ്സിന് വായിച്ചു കേൾപ്പിച്ചു. സദസ്സ് വളരെ ആഹ്ലാദത്തോടെയാണ് ആ സന്ദേശം സ്വീകരിച്ചത്. സർട്ടിഫിക്കറ്റുകൾ കത്തിക്കാനുള്ള ശുഭാവസരം കയ്യിൽ നിന്ന് ചോർന്നുപോകാഞ്ഞതിൽ അവർ സന്തുഷ്ടരാണോ എന്ന് എനിക്ക് തോന്നി. ഗവൺമെന്റിന്റെ മറുപടിയെ സസന്തോഷം സ്വീകരിക്കുവാൻ സദസ്സിൽ ഓരോരുത്തരെയും പ്രേരിപ്പിച്ച ഉദ്ദേശങ്ങളറിയാതെ ഇത്തരം സന്തോഷത്തിന്റെ ഔചിത്യ അനൌചിത്യങ്ങളെപ്പറ്റി ശരിക്കൊരു അഭിപ്രായം പറയാൻ പ്രയാസമുണ്ട്. ഇത്രമാത്രം പറയാം, ആ സന്തോഷം യോഗത്തിലെ ഉത്സാഹത്തിന്റെ ശുഭസൂചകമായ ഒരടയാളമായിരുന്നു. ഇന്ത്യക്കാർക്കിപ്പോൾ സ്വശക്തിയെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കുന്നു. യോഗം ആരംഭിച്ചു. അധ്യക്ഷൻ യോഗത്തിന് താക്കീത് നൽകിക്കൊണ്ട് മുഴുവൻ സ്ഥിതിയും വിവരിച്ചുകൊടുത്തു. സമുചിതങ്ങളായ പ്രമേയങ്ങൾ സ്വീകരിക്കപ്പെട്ടു. ദീർഘമായ കൂടിയാലോചനകളുടെ എല്ലാ ഘട്ടങ്ങളെയും ഞാൻ വിവരിച്ചു പറഞ്ഞു. സർട്ടിഫിക്കറ്റ് കത്തിക്കാൻ കൊടുത്തുവെങ്കിലും അത് മടക്കിക്കിട്ടുവാൻ ആഗ്രഹിക്കുന്നവരായി ഈ യോഗത്തിൽ ആരെങ്കിലുമുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് അത് തിരിച്ചു വാങ്ങിക്കൊള്ളട്ടെ. സർട്ടിഫിക്കറ്റ് കത്തിക്കുന്നത് മാത്രം ഒരു കുറ്റമല്ല, അത് ജയിൽവാസം വരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുകയുമില്ല. സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളയുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കരിനിയമത്തിന് കീഴടങ്ങാതിരിക്കാനുള്ള നമ്മുടെ ഗൌരവമായ തീരുമാനത്തെ പ്രഖ്യാപിക്കുകയും സർട്ടിഫിക്കറ്റുകളെ നമ്മിൽ നിന്ന് ഒഴിവാക്കുകയുമാണ്. എന്നാൽ ഇന്ന് സർട്ടിഫിക്കറ്റ് കത്തിച്ച് വെണ്ണീരാക്കുന്നവർക്ക് നാളെ അതിന്റെ ഒരു കോപ്പി വാങ്ങാം. ഇത്തരം ഭീരുത്വത്തോടുകൂടി ഒരു കൃത്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായും കഷ്ടപ്പാട് സഹിക്കാനുള്ള സ്വശക്തിയെപ്പറ്റി സംശയിക്കുന്നവരായും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് മടക്കിയെടുക്കുവാൻ ഇനിയും സമയമുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മടക്കി വാങ്ങുന്നതിൽ ആരും ലജ്ജിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ചെയ്യുന്നതിൽ അവർ ഒരുതരം ധൈര്യമാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നീട് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വാങ്ങുന്നത് ലജ്ജാവഹമാകുമെന്ന് മാത്രമല്ല ഇന്ത്യക്കാരുടെ നന്മയ്ക്ക് ഹാനികരവുമാവും. ഇത് നീണ്ടു നിൽക്കുന്ന ഒരു സമരമാകാനാണ് പോകുന്നതെന്ന് നാം
മനസ്സിലാക്കിയിരിക്കണം. വഴിക്ക് വെച്ച് നമ്മളിൽ ചിലർ വീണിട്ടുണ്ടെന്ന് നമുക്കറിയാം. ബാക്കിയുള്ളവരുടെ ചിന്തകൾക്കും ധൈര്യത്തിനും അത്ര തന്നെ കനവും കൂടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കാനും എന്നിട്ട് മാത്രം ഇന്നുദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനും ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. എന്റെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ട, അത് കത്തിച്ചു കളയുക എന്ന ശബ്ദങ്ങൾ കേട്ടിരുന്നു. ഒടുവിൽ എല്ലാവർക്കും പ്രമേയത്തെ എതിർക്കണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ടു വരണമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടു. പക്ഷേ ആരും എഴുന്നേറ്റില്ല. മീർ ആലവും ആ യോഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ദേഹോപദ്രവം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പ്രസ്താവിക്കുകയും എല്ലാവർക്കും സന്തോഷമാകുമാറ് തന്റെ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുകയും ചെയ്തു. ഞാൻ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചു. ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിന്റെ നേരെ യാതൊരു വിരോധവും ഉണ്ടായിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പു നൽകി. 2000-ലധികം സർട്ടിഫിക്കറ്റുകൾ കമ്മിറ്റിക്ക് കത്തിക്കാൻ കിട്ടിയിരുന്നു. ഇതെല്ലാം മണ്ണെണ്ണ പകർന്ന്

0: തന്റെ ധൈര്യക്ഷയത്തെയും സർട്ടിഫിക്കറ്റുകൾ കത്തിക്കുകയില്ല എന്ന തന്റെ വിചാരത്തെയും തുറന്നു സമ്മതിച്ചു. അയാൾ ആ തീകത്തൽ കണ്ടപ്പോൾ തന്റെ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാതെ അയാളും മറ്റുള്ളവരെ പോലെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഇത്തരം തുറന്നു പറയൽ സമരകാലത്ത് സാധാരണ അനുഭവമായിരുന്നു. ഈ യോഗത്തിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് പത്ര റിപ്പോർട്ടർമാർ ആ രംഗമാകെ വിസ്തരിച്ച വർണ്ണനകളോടെ പത്രങ്ങൾക്ക് നൽകി. അതിലദ്ദേഹം സർട്ടിഫിക്കറ്റുകൾ കത്തിച്ച ഇന്ത്യക്കാരുടെ പ്രവൃത്തിയെ ബോസ്റ്റൺ ടീ പാർട്ടിയുമായി താരതമ്യപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഴുവൻ ശക്തിയാണ് അമേരിക്കയിലെ പ്രാപ്തരായ അനേക ലക്ഷം യൂറോപ്യന്മാർക്കെതിരെ നിന്നിരുന്നതെങ്കിൽ, ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ ശക്തിമത്തായ ട്രാൻസ്വാൾ ഗവൺമെന്റിനെ പോരിന് വിളിച്ചത് 13,000 ഇന്ത്യക്കാരുടെ നിസ്സഹായമായ ഒരു സംഘമാണെന്ന സംഗതി ഓർക്കുമ്പോൾ ഈ താരതമ്യപ്പെടുത്തൽ ഇന്ത്യക്കാരോട് നീതിയിൽ കവിഞ്ഞ വല്ലതും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വന്തം കാര്യത്തിന്റെ ധാർമ്മികതയിലും ഈശ്വരനിലുള്ള വിശ്വാസവുമായിരുന്നു ഇന്ത്യക്കാരുടെ ഒരേയൊരു ആയുധം. ഭക്തിയുള്ളവർക്ക് ആ ആയുധം സർവാഭീഷ്ടപ്രദവും സർവശക്തവുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ സാധാരണ ജനങ്ങളുടെ അഭിപ്രായം അതല്ലാതിരിക്കുന്നിടത്തോളം കാലം ആയുധധാരികളായ അമേരിക്കയിലെ യൂറോപ്യന്മാരുടെ മുൻപിൽ നിരായുധരായ 13,000 ഇന്ത്യക്കാർ നിസ്സാരന്മാരായി തോന്നിയേക്കാം. ദുർബലന്മാരുടെ ബലം ഈശ്വരനായതുകൊണ്ട് അവരെ ലോകം നിസ്സാരരാക്കുന്നതിൽ തരക്കേടില്ല. സത്യാഗ്രഹികളുടെ ഈ സമരാഹ്വാനത്തെ ഗവൺമെന്റ് എങ്ങനെയാണ് നേരിട്ടത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനിയൊരു ഭജൻ.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്കു വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 11 രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോയിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 11 രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ദിനന്തോ.
1: നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ.
2: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻ പാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മരക്കാരി കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.
3: ആകാശവാണി, സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് ഓരോ യാത്രയിലും നമുക്ക് തോന്നാറില്ലേ? മഴയും മഞ്ഞും തൊട്ടു തലോടുന്ന കുന്നും പച്ചപ്പും നടപ്പാതകളും, അങ്ങനെ സഞ്ചാരികൾക്ക് കുളിര് പകരാൻ കാഴ്ചകളേറെ. ഇന്ന് സഞ്ചാരി ടീം യാത്ര പോകുന്നത് ഒരു കൊടുമുടി കീഴടക്കുന്നത് പോലെ അത്രയും ആവേശത്തിലാണ്. കാരണം ഈ യാത്ര അത്ര എളുപ്പമല്ല. എവിടെയാണെന്നല്ലേ? കൊല്ലം ജില്ലയിലെ കുടുക്കത്തുപാറ. വിനോദവും സാഹസികതയും ഇടകലർന്ന ഈ യാത്രയിൽ എന്തൊക്കെ മനോഹര കാഴ്ചകളായിരിക്കും സഞ്ചാരികളെ കാത്തിരിക്കുന്നത്?

0: സഞ്ചാരിയുടെ ടീം ഇന്ന് നിൽക്കുന്നത് കുടുക്കത്തുപാറ എക്കോ ടൂറിസം സ്പോട്ടിലാണ്. ഇവിടെ നമ്മളോടൊപ്പം എക്കോ ടൂറിസം പദ്ധതിയെ പറ്റി പറയാൻ നമ്മുടെ ഇവിടുത്തെ ഗൈഡായിട്ടുള്ള ജോയിക്കുട്ടി ചേട്ടനുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പം ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എങ്ങനെയാണ്? കുടുക്കത്തുപാറ എന്ന് പറഞ്ഞു.
1: കുടുക്കത്തുപാറ എന്ന് പറഞ്ഞാൽ ഇതിന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന സ്ഥലത്ത് ഒരു കുടുക്കത്ത് കാവുണ്ട്. അവിടുന്ന് അര കിലോമീറ്റർ നേരെ താഴോട്ടിറങ്ങി ചെല്ലുന്നിടത്ത് കുടുക്കത്ത് പുത്തമ്പെടുന്ന കുറച്ച് വീട്ടുകാർ താമസം ഉണ്ടായിരുന്നു. ആ വീട്ടുകാരെ മേവിലാസം വെച്ചാണ് ഇതിന് കുടുക്കത്തുപാറ എന്ന് പേര് വന്നത്. ആ അമ്പലത്തിന്റെ പേരും കാവിന്റെ പേരും കുടുക്കത്തമ്പലം എന്നാണ് ഇട്ടേക്കുന്നത്.
0: ഇതൊരു എക്കോ ടൂറിസം സ്പോട്ടായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് ഏത് വർഷം?
1: ഇത് 2008 ഇത് പ്രഖ്യാപിച്ച് 2011 ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ ടിക്കറ്റ് കൊടുത്ത് കയറ്റാൻ തുടങ്ങി. ആദ്യം കയറുന്ന സമയത്ത് വലിയവർക്ക് 20 രൂപയും അങ്ങനെയായിരുന്നു ടിക്കറ്റ് ചാർജ്. ഞങ്ങളുടെ സ്റ്റാഫുകൾ 3 പേരുണ്ട്, 3 പേരും ഗൈഡായിട്ടാണ് കയറിയേക്കുന്നത്.
0: ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എത്ര ദൂരം കാണും നമ്മൾ ഈ മുകളിലേക്ക് വരുന്നത്?
1: ഇവിടം വരെ വരാം 1300 ഇവിടത്തേക്ക് ദൂരം. ഇവിടുന്ന് പിന്നെ മേറിയോട്ട് സ്റ്റെപ്പാണ്, 360 സ്റ്റെപ്പാണ് ഇവിടുന്ന്.
0: ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന് തന്നെ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ കുടുക്കത്ത് പാറയിലേക്ക്. അപ്പോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത്രയും ദൂരം നമ്മൾ വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകണം. ചുറ്റുമുള്ള കാണാൻ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുന്നത് തന്നെ വളരെ ഒരു ഏതൊരു സഞ്ചാരിക്കും ഏറ്റവും സന്തോഷം പകരുന്ന ഒരു യാത്ര തന്നെയാണ്. ഇതിനിടയിൽ നമുക്ക് കുറച്ചു ദൂരം നടന്ന് ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ ഇടയ്ക്ക് വിശ്രമിക്കാനും ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെയാണ് കാറുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. ഇങ്ങോട്ട് 2-വീലർ പോകുന്നത് കണ്ടു. കാറുകളൊന്നും ഇങ്ങോട്ട് കടത്തിവിടാറില്ലേ?
1: കാറും 2-വീലറും എല്ലാം നേരത്തെ ഇവിടെ വന്നോണ്ടിരുന്നതാണ്. ഇപ്പൊ ആ കയറി വന്ന ഭാഗം ഒരിച്ചിരി ഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് പൊക്കമുള്ള കാറേ ഇഞ്ഞു വരും. ബാക്കിയെല്ലാ കാറ് അവിടുന്ന് ഒരു 300 മീറ്റർ ഇപ്പുറത്ത് വനത്തിനോട് ചേർന്ന് കൊണ്ടിടാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടുന്ന് ബൈക്കുകളെല്ലാം ഇവിടെ വരും.
0: ബൈക്ക് അപ്പം ഈ താഴെ വരെ ഇവിടെ വരെ അലൗഡാണ്.

0: പ്രവേശന സമയം
1: രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പാസ് കൊടുക്കും. ഇറങ്ങേണ്ട എല്ലാം 5 മണി.
0: ഓൾമോസ്റ്റ് എല്ലാരും ആ ഒരു സമയം കൊണ്ട് തിരിച്ച് ഇറക്കും.
1: പെരുമാരിപ്പെട്ട എല്ലാരും ഇറങ്ങും അന്നേരത്തേക്ക്. അമ്മലൊക്കെ പറഞ്ഞാണ് കേറ്റുന്നത്.
0: നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോ തന്നെ കാടിന്റെ നടുവിലൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമോ എന്ന് നമുക്കും പേടിയുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടോ?
1: ഇല്ലല്ല, ഇവിടെ മൃഗങ്ങളുടെ ഒന്നും ശല്യം ഇല്ല. ഇവിടെ വന്യമൃഗങ്ങളുള്ള സ്ഥലമല്ല ഇവിടെ.
0: അപ്പൊ വേറെ എന്തൊക്കെ ജീവികൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും?
1: ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പന്നി, കുരങ്ങൻ, മുയൽ ഇങ്ങനെയുള്ള ജീവികൾ മാത്രമേ ഉള്ളൂ.
0: ഞങ്ങൾ നടന്നു വന്നപ്പോ തന്നെ മയിലിന്റെ ശബ്ദം കേട്ടു. മയിലുകളുണ്ടല്ലേ?
1: മയിലൊക്കെ ഉണ്ട്, മയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്.
0: ഇത് ഈ വനപ്രദേശം ഏത് ഫോറസ്റ്റ് ഇതിൽപ്പെടുന്നതാണ്?
1: ഇത് അഞ്ചൽ റേഞ്ചിന്റെ പുനലൂർ ഡിവിഷന്റെ കീഴിലുള്ളതാണ്. പിന്നെ ഇതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവന്തേരി സെക്ഷനാണ് ഇതിന്റെ.
2: നമ്മൾ ഈ നടന്നു വരുമ്പോ ആക്ച്വലി ഒരു വനത്തിൽ കൂടെ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പേടി തോന്നുവല്ലോ. അങ്ങനെ പേടിക്കേണ്ടതില്ല അല്ലേ?
1: ഇവിടെ പേടിക്കേണ്ടതൊന്നുമില്ല. ഇവിടെ ലേഡീസും പിന്നെ ജെന്റ്സും എല്ലാവരും മിക്കവരും നടന്നാ വരുന്നത്. ഇവിടെ വരുന്നതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നാളിനെ കയറ്റി വിടുന്നു. ഇന്നാഴി വരെ ഇതുവരെ ഒരു ആക്രമം ആർക്കും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നങ്ങളും ഇവിടെ അപകടങ്ങളോ മറ്റൊരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ.

0: ഉയരം കൂടുന്നതിനനുസരിച്ച് കാടിന്റെ ഭംഗിയും തീവ്രതയും കൂടും. കുടുക്കത്ത് പാറയുടെ മനോഹരമായ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ 360 പടികൾ കയറി വേണം നമ്മൾ ഈ പാറയുടെ മുകളിലെത്താൻ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടികൾ കയറി മുകളിലെത്തുമ്പോൾ ഉള്ള ആ കാഴ്ചയെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ?
1: കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ചെല്ലുന്ന വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിഴക്കോട്ടുള്ള വ്യൂ പോയിന്റ് ആണ് കയറുന്നത്. അതൊരു 280 പടി കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് വ്യൂ പോയിന്റ് ചെല്ലാം. അവിടെ ചെന്നിട്ട് കിഴക്കോട്ട് നോക്കുന്ന സമയത്ത് കുളത്തൂപ്പുഴ കയറിയ തമിഴ്നാട് അതിർത്തി എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നല്ല സ്ഥലമാണ്. ആദ്യം കയറുന്ന പാറയ്ക്ക് 375 ഉയരമുള്ള പാറയുടെ മണ്ടയ്ക്കാണ് നമ്മൾ കയറുന്നത്. ഫസ്റ്റിലേ ചെന്ന് കയറുന്നത് മണ്ടേ ചെല്ലുമ്പോൾ മരങ്ങളെല്ലാം അടിവശത്താവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം. നല്ല കാഴ്ചയാണ്. പിന്നെ രണ്ടാമത് നമ്മൾ കയറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കയറിയ പാറെന്ന് പറയുന്നത് കോൺഫിഡൻസ് പാറ എന്നാണ് അതിന്റെ പേര്. രണ്ടാമത്തെ പാറ എന്ന് പറഞ്ഞാൽ കുളംപാറ എന്നാണ് അതിന്റെ പേര്. അതിനകത്തൊരു കുളമൊക്കെ ഉണ്ട്, ചെറിയൊരു വെള്ളക്കെട്ട കിടപ്പുണ്ട്. അതിന് കുളംപാറ എന്ന് പറയുന്നത്. അതിന് 425 ആ പാറയുടെ ഉയരം. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറ് ചടയമംഗലം ജടായിപ്പാറ കാണാം, അഞ്ചൽ പ്രദേശങ്ങൾ കാണാം, പിന്നെ ആലഞ്ചേരി പള്ളി, കിഴക്കൻ മലയോരത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ആലഞ്ചേരി പള്ളി കാണാം. നമുക്ക് ചുറ്റുപാടുകളെല്ലാം കടക്കൽ ഭാഗങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 520 ഒരു പാറ മണ്ട കയറുന്നത്. അത് ആനപ്പാറ എന്നതിന് പേരുണ്ടെങ്കിൽ ഇവിടുന്ന് കയറുമ്പോൾ നമുക്ക് കാണാം ആനയുടെ ഷേപ്പ്. അതിന്റെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ആനന്റെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പൊന്മുടി കാണാം. നമ്മളങ്ങ് മണ്ട കയറുമ്പോഴത്തേക്ക് ഇതെല്ലാം അടിഭാഗമാവും, ആ ദേശങ്ങൾ മൊത്തം നമുക്ക് കാണാം.
2: ഏറ്റവും മുകളിൽ എത്തുമ്പോഴുള്ള കാഴ്ചകൾ തന്നെ നമുക്ക് വർണ്ണിക്കാവുന്നതിനപ്പുറമാണ്. കൂറ്റൻ മരങ്ങളൊക്കെ നമ്മൾ തലയാട്ടി വരവേൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ മുകളിൽ ശരിക്കും മഞ്ഞും മഴ പെയ്യുന്നതൊക്കെ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. ഇത്രയും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ. 360 പടിക്കെട്ടുകൾ കയറി വരുമ്പോൾ തന്നെ നടന്നു തളരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ഇവിടെ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
1: നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകല്യമുള്ളവർ പോലും ആഗ്രഹങ്ങൾ കൊണ്ട് ഇവർ മേളിൽ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇടയ്ക്ക് കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അവർക്ക് ആഗ്രഹം അത് കാണാനായിട്ടുള്ള,
3: അതെ, ആ ഇച്ഛാശക്തിയുടെ പുറത്ത് മാത്രം
1: മേളി വരെ പോയിട്ട് ഇറങ്ങി വരുന്നതായിട്ട് ഇറങ്ങി വന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം പറഞ്ഞൊക്കെ കൊടുത്താൽ ഞാൻ ഇവരെ കൊണ്ടുപോയി വരികയൊക്കെ ചെയ്തു.

0: ഇവിടെ ഏത് സമയത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്?
1: കൂടുതൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലൊക്കെയാണ് ആൾ കൂടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഇനി ഓണമാകുമ്പോഴത്തേക്ക് ഭയങ്കര ആളായിരിക്കും, ഓണത്തിനൊക്കെ ഭയങ്കര ആളായിരിക്കും.
2: ഇത് കാടാണല്ലോ, അപ്പൊ കാടും ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? ഉരുൾപൊട്ടിയിട്ടുണ്ടോ ഇവിടെ?
1: ഇല്ലല്ലോ, ഇവിടെ ഉരുൾപൊട്ടൽ ഇതുവരെ ഈ ദേശത്തെങ്ങും ഉണ്ടായിട്ടില്ല, ഈ ഭാഗത്തെങ്ങും ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല.
0: അപ്പൊ അതുകൊണ്ട് ഈ മഴക്കാലമാണെങ്കിൽ ഇവിടെ വരാൻ സേഫ് ആണോ?
1: ഇവിടെ നമ്മുടെ കേന്ദ്ര നിരീക്ഷണ സംഘം വന്ന് നോക്കിയപ്പോ ഇവിടെ ഉരുൾപൊട്ടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
2: അപ്പൊ സഞ്ചാരികൾക്ക് അങ്ങനെ ഒരു പേടി വേണ്ട അല്ലേ?
1: പേടി യാതൊരു വിധത്തിലും പേടിക്കേണ്ട കാര്യങ്ങളില്ല.
0: ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോ ഏകദേശം ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ?
1: തിരുവനന്തപുരത്ത് നിന്ന് ആയി വന്നിട്ട് നേരെ അഞ്ചൽ, ആലഞ്ചേഴി വഴി ചണ്ണപ്പെട്ട ആനക്കുളം.
0: ഇവിടെ നമുക്ക് ബസ് ഏതെങ്കിലും ഇങ്ങനെ വരുന്നതുണ്ടോ?
1: അഞ്ചേന്ന് എപ്പോഴും ബസ് ഉണ്ട് ഇങ്ങോട്ട്. ആനക്കുളത്ത് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെ മൂട് വെച്ചിട്ടുണ്ട്, ഓഫീസിലേക്ക് വന്നിട്ട് ടിക്കറ്റ് എടുത്ത് കയറുക. രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവേശനം.
0: കുട്ടികൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ?
1: ഇല്ല, അങ്ങനെയല്ല, എല്ലാവർക്കും വരാം. 5 വയസ്സിന് മേളിൽ 15 വയസ്സിന് താഴെ ഉള്ളവർക്ക് 10 രൂപ ടിക്കറ്റും 15 വയസ്സിന് മേളിൽ ഉള്ളവർക്ക് 30 രൂപ ടിക്കറ്റും ചാർജ്.
0: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ?
1: സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പാക്കേജ് ഉണ്ട്. അത് നേരത്തെ ചെന്ന് റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് അവർക്ക് ചേർക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായിട്ടുണ്ട്. അവർക്ക്
0: കോളേജ് സ്റ്റുഡൻസിനും ഇതേ സെയിം സ്കീം ഉണ്ടോ?
1: ആർ ഓഫീസിൽ പേര് പേപ്പർ മേടിച്ചും ഡി ഓഫീസിൽ ചെന്ന് അതിന് സീൽ ചെയ്തുകൊണ്ട് പോരുന്നാൽ മാത്രം മതി.
0: ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങൾ ഇവിടെ അവധി ഉണ്ടോ? അങ്ങനെ
1: ഇവിടെ ഒരു പ്രത്യേക ദിവസങ്ങളും ഇവിടെ അവധിയില്ല. ആഴ്ചയിൽ 7 ദിവസം ഇവിടെ ഓപ്പൺ ആണ്. പിന്നെ ഏതെങ്കിലും രീതിയിൽ മുൻതെങ്കിലും മുന്നറിയിപ്പ് പാട്ട മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം അടച്ചിടും, അല്ലാതെ അങ്ങനെ അടച്ചിട്ടിട്ട്. പിന്നെ കൊറോണ സമയത്ത് അടച്ചിട്ടായിരുന്നു, അല്ലാതെ അവിടെ ഇതുവരെ വന്നിട്ടേ ഇല്ല.
0: ഇതിലിപ്പോ നമുക്കറിയാം, ഈ ഇത്രയും ഒരു കാട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ അത്രയും കയറി വരുമ്പോ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ?
1: നമുക്ക് ഇവിടെ അത്രയും ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് അത്യാവശ്യ ചെറിയ സ്നാക്സും വെള്ളമെല്ലാം ഇവിടെ നമുക്ക് ഇവിടെ കട സ്റ്റെപ്പിന്റെ അടുത്ത് തന്നെ കടയുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഒരുപാട് പേര് പാക്കേജ് ആയിട്ട് വരുന്നത് മുന്നേ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം ചോറോ എന്തുവേണേലും അവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ വനസംരക്ഷണ സമിതിയുടെ ആൾക്കാർ തന്നെ റെഡിയാക്കി കൊടുക്കുന്നത്.
0: വരുന്നതിന് മുന്നേ എന്തെങ്കിലും പാക്കേജ് പ്രകാരമാണ് വരുന്നതെങ്കിൽ നേരത്തെ അറിയിക്കുമ്പോൾ ഫുഡെല്ലാം റെഡിയാക്കി അവർ തന്നെ കൊടുക്കും അല്ലേ?
1: 50 അങ്ങനെ ആൾക്കാർ കൂടുതൽ വരുന്നത് അവർക്ക് ആഹാരം വേണമെങ്കിൽ ചോറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള അറേഞ്ച്മെന്റ് ചെയ്യും.

0: കുടുക്കത്ത് പാറയുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് ബന്ധപ്പെടുന്നത്? ആ നമ്പർ ഒന്ന് പറയാം.
1: 90 48 38 44.
0: അപ്പോ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം, അല്ലെങ്കിൽ വരേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പാക്കേജ് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ വേണ്ടി. ഇപ്പൊ പറഞ്ഞു ഇത്രയും സ്റ്റെപ്പ് താണ്ടി ചെല്ലുമ്പോൾ മൂന്ന് തരം പാറകളുടെ പേര് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഈ ടൂറിസത്തിന്റെ പേര് തന്നെ കുടുക്കത്ത് പാറയാണ്. അപ്പൊ ആ പാറയിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ ഇന്ന് വരെ പാറയുടെ മണ്ടയ്ക്ക് ആരും കയറിയിട്ടില്ല. കയറാൻ പറ്റത്തില്ല, കാരണം അത് മുനപോലിരിക്കുക, അതുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റത്തില്ല. ഇവരെ നോക്കിയെങ്കിൽ അതിനെ പറ്റി അറിയാൻ പറ്റും, മുനപോലിരിക്കുന്നുണ്ട്. പിന്നെ ആ പാറയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ പാറയ്ക്ക് 6 വശമാണ്. സാധാരണ 4 വശമില്ല, റൗണ്ടൊക്കെ ആയിരിക്കും, ഈ പാറയ്ക്ക് 6 വശമാണ്. നമുക്ക് ആ പാറയുടെ താഴെ വന്നാൽ തന്നെ നമുക്ക് ആ പാറയുടെ 3 വശം മാത്രമേ കാണാൻ പറ്റൂ. ബാക്കി 3 വശം നമ്മൾ പാനും പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല, കാരണം അപ്പുറ സൈഡാണ്. 3 വശം നമുക്ക് കാണാം.
2: നമ്മൾ ഈ കാട്ടിലൂടെയാണല്ലോ ഈ കുടുക്കത്ത് പാറയിലേക്ക് എത്തുന്നത്. അപ്പോ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പക്ഷികളൊക്കെ ഉണ്ടാവുമല്ലോ.
1: ഇവിടെ എല്ലാ പക്ഷികളും ഉണ്ട്. മയിലുണ്ട്, മലമുഴക്കി വേഴാമ്പലുണ്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ പക്ഷികളും ഉണ്ട്. അതായത് അതിന്റേതായിട്ടുള്ള കാലാവസ്ഥയുണ്ട്, ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പക്ഷികൾ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എല്ലാ മരങ്ങളെല്ലാം കാണാം. വനത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ മരങ്ങളെല്ലാം കാണാം. ഇതിനകത്ത് ഇല്ലെന്ന് പറഞ്ഞ ഇല്ലാത്ത മരം എന്ന് പറഞ്ഞാൽ തേക്കില്ല, ചന്ദനമില്ല, ബാക്കി എല്ലാ തടികളും ഇതിനകത്തുണ്ട്.
3: പശ്ചിമഘട്ട മലനിരയുടെ കിരീടം പോലെ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് കുടുക്കത്ത് പാറ. 3 കൂറ്റൻ പാറകൾ സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനത്തിനിടയിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് പോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.

വനവീഥിയിലൂടെ ഒരു സുന്ദരമായ യാത്ര. നടന്നു നടന്നെത്തുന്നതും അതിനേക്കാൾ മനോഹരമായ ഒരിടത്ത് പച്ചപ്പുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന ഉടുക്കത്തുപാറ. ആവേശം ഒട്ടും ചോരാതെ പടിക്കെട്ടുകൾ കയറുമ്പോൾ കൂട്ടുവരുന്ന ഇളം കാറ്റ്. മുകളിലെത്തിയാലോ മനസ്സ് പാറിപ്പറക്കുന്ന ഒരു പട്ടമാവും. ചില യാത്രകൾ അങ്ങനെയാണ്. ലോകം മുഴുവൻ കീഴടക്കിയതുപോലെ തോന്നും. പലതരത്തിലുള്ള പാറകളും പാറയുടെ മുകളിൽ നിന്ന് പുക പോലെ ഉയരുന്ന മഞ്ഞും അങ്ങനെ മറക്കാനാകാത്ത ഒത്തിരി കാഴ്ചകളുടെ ഓർമ്മകളുമായി ഞങ്ങളും ഈ പടിക്കെട്ടുകൾ ഇറങ്ങുന്നു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

കേരള കാർഷിക സർവകലാശാല വയലമ്പീടും മുന്നേറാം കൃഷിയിലൂടെ ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.

0: ആകാശവാണി സമയം 10 മണി. ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ നിത്യജീവിതത്തിൽ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് മലദ്വാരത്തിലുണ്ടാകുന്ന ഫിഷർ. മലദ്വാര സംബന്ധമായ രോഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരുതരം പേടിയും ലജ്ജയുമൊക്കെ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സ തേടാൻ പലരും വൈകുന്നു എന്നതാണ് വാസ്തവം. ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത് ഏനൽ ഫിഷർ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രാജീവ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് ഏനൽ ഫിഷർ?
2: ഏനൽ ഫിഷർ എന്ന് വെച്ചാൽ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. മലദ്വാരം വിണ്ടു കീറും, അതായത് അതിന്റെ കാരണങ്ങള് മലം വളരെ കട്ടിപിടിച്ച് ഉരഞ്ഞു പോവുക, പിന്നെ വയറിളക്കം വരുമ്പോഴും വളരെ പിന്നെ സ്പീഡിൽ, അതായത് വളരെ ശക്തമായ രീതിയിൽ മലം പോകുമ്പോഴും മലദ്വാരം പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചെറിയ വിണ്ടു കീറലുകൾ ഉണ്ടാകാം. അങ്ങനെ വിണ്ടു കീറി കഴിയുമ്പോൾ ഒരു മുറിവ്, ആ മുറിവിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകാം, വേദന ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ മുറിവ് വരുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ, മലദ്വാരത്തിനെ കവർ ചെയ്യുന്ന രണ്ട് സ്പിങ്കർ മസിൽസ് ഉണ്ട്. ഇന്റേണൽ ആയിട്ട് സ്പിങ്കർ എന്നും എക്സ്റ്റേണൽ സ്പിങ്കർ എന്നും പറയും. അതിൽ എക്സ്റ്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലാണെങ്കിലും ഇന്റേണൽ സ്പിങ്കർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ ഇന്റേണൽ സ്പിങ്കറിന്റെ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അതങ്ങ് ടൈറ്റ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും, ടൈറ്റ് ആയിട്ട് അടയും. അടഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറ്റും. ഒന്ന്, ഈ കാരണം കൊണ്ട് ഈ മലദ്വാരത്തിനകത്ത്, അതായത് ഫിഷർ ഉണ്ടാകുന്ന മ്യൂക്കോസയിലോട്ട് രക്തയോട്ടം കുറയുകയും ഫിഷർ ഉണങ്ങാനുള്ള സാധ്യത മങ്ങുകയും ചെയ്യും. അത് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും, അതാണ് ഒരു കാരണം. രണ്ട്, ഈ ഇത് ടൈറ്റായിട്ട് ഇറുകി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മോഷൻ പോകുമ്പോൾ ഇതങ്ങ് വികസിക്കും, ടൈറ്റ് അത് വളരെ സ്ട്രെച്ച് ചെയ്യും.

0: ബലൂൺ പൊട്ടിക്കുന്ന പോലെ മലദ്വാരം വീർത്താൽ മാത്രമല്ല അടുത്ത മലം പോകത്തുള്ളൂ. അങ്ങനെ ശക്തമായിട്ട് മലദ്വാരം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിഭയങ്കര വേദന ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഫിഷറിന്റെ വേദനയുടെ മൂല കാരണം.
1: സർ, മലദ്വാരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളായ പൈൽസും ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെയാണ് തിരിച്ചറിയുക? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഫിഷർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിണ്ട് തീർന്നതാണ്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ പ്രതലത്തിന്റെ സൈഡിലെ മലദ്വാരത്തിന്റെ ഗ്രന്ഥികൾ ഉണ്ട്, അത് പഴുത്ത് അകത്തേക്കും പുറത്തേക്കും പൊട്ടി ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഒരു ചാനൽ അല്ലെങ്കിൽ ട്യൂബ് പോലെ ഒരു സാധനം അതിന്റെ ഒരു ഓപ്പണിംഗ് തൊലിയിടവിടെയും വേറൊരു ഓപ്പണിംഗ് മലദ്വാരത്തിന്റെ കവറിംഗ് മ്യൂക്കോസ് ഒക്കെ ആകുന്നുള്ള ട്യൂബ് പോലെ സാധനത്തിന് കിടക്കുന്നതിനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാല് നമുക്ക് മലദ്വാരത്തിനകത്ത് മൂന്ന് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് മോഷണൊക്കെ പോയി എല്ലാ ആളുകൾക്കും ഉണ്ട്. ഈ കുഷൻസ് അങ്ങ് അടയുകയും മലദ്വാരത്തിനെ സീല് ചെയ്യുകയും ചെയ്യും. നമ്മളൊരു വാഷർ പൈപ്പിന്റെ വെള്ളം സീൽ ചെയ്യുന്ന പോലെ. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതായത് മലബന്ധം ഉണ്ടാകുന്നവരിലും ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഈ പേനൽ കുഷൻസ് ഇവിടെ രക്തഓട്ടം കൂടുകയും അതങ്ങ് വളർന്ന് വളർന്ന് വളർന്ന് വലുതാകുകയും ചെയ്യും. ഇങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് മലം പോകുമ്പോൾ അതിൽ ഉരഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകും. അത് മാത്രമല്ല, വളർന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ആളുകൾ ഇത് കാണുന്നത്. അപ്പോഴാണ് അതിന് പൈൽസ് എന്നുള്ള ഒരു വകഭേദം വരുന്നത്. വാസ്തവത്തിലുള്ള അങ്ങനെ വലിയ വലുതായി വലുതായി വലിയ ചാടി നിൽക്കുന്നതാണ് നമ്മുടെ പൈൽസ് എന്ന് പറയുന്നത്. ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ ഒരു പഴുപ്പ് ഉണ്ടായി, അതിന് ഗ്ലാൻസ് പഴുത്ത് മലദ്വാരത്തിലൂടെ പരി വന്ന് അകത്തേക്കും പുറത്തേക്കും പൊട്ടിയാണ് ഫിസ്റ്റില ഉണ്ടാണ്. ഫിഷർ എന്ന് വെച്ചാൽ അതിനൊരു വിണ്ട് കീറുന്നതാണ്. അതിലൊരു വ്യത്യാസം, ഫിഷറിന് അതിഭയം നല്ല വേദനയായിരിക്കും, ഫിസ്റ്റില എപ്പോഴും പഴുപ്പ് വന്നുകൊണ്ടിരിക്കും, മറ്റേ പൈൽസിന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് അതിന്റെ മെയിൻ വ്യത്യാസം.
1: സർ, ഈ ഫിഷർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
0: പ്രധാന കാരണം മലബന്ധം തന്നെയാണ്. മലബന്ധം ആവശ്യമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ, ബാത്റൂം ടോയ്ലറ്റിൽ ഇരുന്ന് സ്ട്രെയിൻ ചെയ്യുക, ഇത് രണ്ടുമാണ് അതിന്റെ പ്രധാന കാരണം. അപ്പൊ അങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പോഴും മലം കട്ടിപിടിച്ച് പോകുമ്പോഴും മലദ്വാരത്തിൽ ഒരു ചെറിയൊരു ഫിഷ് വിള്ളൽ, വിള്ളലിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വയറിളകി പോകുമ്പോഴും വളരെ റാപ്പിഡായിട്ട് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും മലദ്വാരത്തിന് മുറിയാനുണ്ട്. മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പറഞ്ഞ ഇന്റേണൽ സ്ഫിങ്ക്ടർ കോൺട്രാക്ട് ചെയ്യുകയും അപ്പൊ അതിനകത്തുള്ള രക്തയോട്ടം വീണ്ടും കുറയുകയും ആ ഫിഷർ അങ്ങനെയുള്ള മുറിവ് ഉണങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ മോശം പോകുമ്പോൾ മലദ്വാരം വികസിക്കുമ്പം ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ അടഞ്ഞിരിക്കുക, അതിനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴുള്ള ഉണ്ടായതാണ് നല്ല സിവിയർ പെയിൻ ഉണ്ടാകുക. പിന്നെ രണ്ട്, അതിന് വേറെ ചിലപ്പം ഫിഷറിൽ നിന്ന് ബ്ലഡും വരാം, കാരണം മുറിവ് തുറന്നിരിക്കുകയല്ലേ. അപ്പം ചിലപ്പോൾ മല ഉറഞ്ഞു പോകുമ്പോൾ ആ മുറിവിൽ നിന്ന് ബ്ലീഡിങ്ങും വരാം. ബ്ലീഡിങ്ങും പെയിനും വേദനയാണ് അതിന്റെ പ്രധാന ലക്ഷണം. ബ്ലീഡിങ്ങും വരാം, ഇത് രണ്ടാണ് അതിന്റെ ലക്ഷണങ്ങൾ.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഏറ്റവും പ്രധാന ലക്ഷണം വേദന. മോഷം പോകുമ്പോഴത്തേക്ക് വേദന എടുക്കുന്നു, ആ മോഷം പോയി കഴിഞ്ഞ് രണ്ടു മൂന്ന് മണിക്കൂർ നല്ല അസഹനീയമായ വേദന കാണും, അതാണ് അതിന്റെ പ്രധാന ലക്ഷണം. ചിലപ്പോൾ ഇതിൽ നിന്ന് ബ്ലഡ് വരാം, ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇത് രണ്ടും തന്നെയാണ് ഫിഷറിന്റെ പ്രധാന ലക്ഷണങ്ങൾ.
1: സർ, ചില ആളുകളിൽ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായി പറയാറുണ്ട്. ഇത് ശരിക്കും വിരശല്യം കൊണ്ടാണോ അതോ ഇത്തരം രോഗങ്ങളുടെ ഒരു ലക്ഷണമായി ഇതിനെ കണക്കാക്കാൻ കഴിയുമോ?
0: ഈ ചൊറിച്ചിൽ വരാൻ ഫംഗസ് ഇൻഫെക്ഷൻ ഒരു കാരണമാണ്, ഈ വിരയുടെ കാരണം. പിന്നെ ഫിഷർ പൈൽസിൽ നിന്നുള്ള ഡിസ്ചാർജ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ. അപ്പൊ ഇതും ചിലപ്പോൾ അവിടെ ഉണ്ടാക്കി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കി അതും ചൊറിച്ചിലുണ്ടാകും. അപ്പം ചൊറിച്ചില് അല്ല ഇതിന് പ്രധാന കാരണം, വേദനയും ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ ഡിസ്ചാർജ് ചിലപ്പം ചൊറിച്ചിലുണ്ടാക്കും, അതിൽ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഓവറായിട്ട് അതിന്റെ പുറത്ത് ഫംഗസ് ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വന്ന ശേഷം ചൊറിച്ചിലുണ്ടാകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ ഫിഷറുള്ള രോഗികളിൽ മലത്തോടൊപ്പം രക്തം കലർന്നു പോകുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഫിഷറിൽ നിന്ന് ബ്ലഡ് വരാം, ഫിഷറിൽ ഒരു മുറിവല്ലേ, അതിൽ നിന്ന് ബ്ലഡ് വരാം. പക്ഷെ എന്നാൽ ഈ വേറെ ചില കണ്ടീഷൻ കൂടെ ഫിഷർ വന്നാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഓൾഡ് ഏജിൽ ഈ മലമായിട്ട് ബ്ലഡ് മിക്സ് ചെയ്ത് പോവാം. കാരണം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്, അതിനകത്ത് രണ്ട് അസുഖങ്ങളുണ്ട്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇതിന് രണ്ടിനും ഫിഷർ വരാൻ സാധ്യതയുണ്ട്, ഫിഷറും ഫിസ്റ്റുലയും. അപ്പം ഈ നമ്മളുടെ ഈ അസുഖങ്ങൾ കുറവാണെങ്കിലും ആൾ കണ്ടുവരുന്നുണ്ട്. അപ്പം നമുക്ക് സംശയമുള്ള രോഗികളിൽ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്ത് ഈ രണ്ട് അസുഖങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഫിഷർ ഇരുന്നാൽ ബ്ലഡ് വരുന്നത് ഫിഷറിൽ നിന്ന് മാത്രമായിരിക്കണം, മുകളിൽ നിന്ന് കുടലിൽ നിന്നും വരാം. അപ്പൊ അങ്ങനെ വരുന്നത് അത് നമുക്ക് ചിലപ്പം ക്യാൻസർ ഉണ്ടോ ഒക്കെ ആവാം. അപ്പൊ അതിനെ നമ്മൾ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ. ഫിഷറിയിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വരുന്നത് മലമായിട്ട് മിക്സ് ചെയ്തായിരിക്കത്തില്ല, പ്യുവർ ഫിഷറിൽ നിന്നാണ് മലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൈൽസ് ആയാലും ഫിഷറായാലും ഈ ബ്ലഡ് വരുമ്പോൾ മലമായിട്ട് മിക്സ് ചെയ്യാറില്ല, അതിന്റെ പുറമേ ആയിരിക്കും വരുന്നത്. പൈൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ വരും, പൊട്ടിക്കഴിഞ്ഞാൽ ഫിഷർ ചെറിയ രീതിയിൽ ബ്ലഡ് വരാം. ഫിഷറിന് പെയിൻ ആണ് കൂടുതൽ, വേദനയാണ് കൂടുതൽ ഫിഷറിന്.
1: സർ, അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട് മലദ്വാര സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ചൂടുള്ള അല്ലെങ്കിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരിയല്ല എന്ന്. അത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത്

0: ആണ് റിഫൈൻഡ് ഫുഡ്സ് കഴിക്കുന്ന ഒരു മലബന്ധം. മലബന്ധമാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ മലബന്ധം ഉണ്ടാകുന്ന ഭക്ഷണങ്ങൾ, അതായത് റിഫൈൻഡ് ഫുഡ്സ്, നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നതിലാണ് ഇതെല്ലാം കൂടുതൽ കാണുന്നത്.
1: സർ, ഈ ഫിഷറിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഫിഷറിന്റെ ചികിത്സ വളരെ നിസ്സാരമാണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫിഷറിന്റെ ബേസിക് അസുഖത്തിന്റെ അസുഖം കൂട്ടുന്നത് ആ ഇന്റേണൽ സ്പിൻഡർ എന്നുള്ള ഒരു ഒരു മസിൽ ഒരു വളരെ ടൈറ്റായിട്ട് ഇറുകിയിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ആ മസിലിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ മലബന്ധം ഒന്ന് റിലാക്സ്ഡ് ആവും. കാരണം ഇന്റേണൽ സ്പിൻഡർ നമ്മുടെ കൺട്രോളിലല്ല, മറ്റേ എക്സ്റ്റേണൽ സ്പിൻഡർ നമ്മുടെ എക്സ്റ്റേണൽ സ്പിൻഡർ ആണ് മെയിൻ ആയിട്ടും ഉള്ള സ്പിൻഡർ എങ്കിൽ ഇന്റേണൽ സ്പിൻഡറിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. പക്ഷെ ഇന്റേണൽ സ്പിൻഡർ ആണ് ഈ ഫിഷറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്റേണൽ സ്പിൻഡർ സർജറി സമയത്ത് അതിനെ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് അത് അതിനെ മുറിച്ചു കൊടുത്തു കഴിയുമ്പോൾ അതങ്ങ് റിലാക്സ് ആയിപ്പോ അങ്ങനെ റിലാക്സ് ആയി പോകുമ്പോൾ ഈ ഫിഷറിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നു. നമുക്ക് ആ മലദ്വാരം വികസിക്കുന്നതിന് തടസ്സം വരത്തില്ല. വേദന അപ്പോൾ തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ വളരെ നിസാരമായൊരു ഇതേ ഉള്ളൂ. പക്ഷെ അനസ്തീഷ്യ കൊടുത്തായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ലോക്കൽ അനസ്തീഷ്യ തന്നെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് പിന്നെ ചെറിയൊരു ഒരു ഇൻസിഷൻ കട്ടിട്ടിട്ട് ആ സ്പിൻഡറിനെ കണ്ടെടുത്ത് അതിനെ നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോ കാർട്ട് വെച്ച് കരിച്ചു കളയും, അല്ലെങ്കിൽ സിസേഷൻ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ മുറിവ് തയ്ച്ചു വിടുന്നു. അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു സർജറിയാണത്. ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് പേഷ്യന്റ് റിലീഫുമാണ്. ചികിത്സയ്ക്ക് വേറെ ചില മരുന്നുകൾ കൂടിയുണ്ട്. അതായത് ഇന്റേണൽ സ്പിൻഡറിനെ റിലാക്സ് ചെയ്യുന്നതാണ്. റിലാക്സ് ചെയ്യുന്ന മസിൽസ്, അതായത് നിഫെഡിപ്പീൻ കണ്ടെയ്ൻ ഉള്ള ഓയിന്റ്മെന്റ്സ്, പിന്നെ ചില അതായത് പിന്നെ ഡിൽറ്റിയാസം, നിഫെഡിപ്പീൻ, പിന്നെ ചില നൈട്രോഗ്ലിസറിൻ ഇങ്ങനെ ചേർന്നുള്ള ഓയിന്റ്മെന്റുകളാണ്. ഇതൊക്കെ മസിലിനെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇതിനെ ഓയിന്റ്മെന്റിലാളാക്കി പരട്ടാറുണ്ട്. പിന്നെ പ്രധാന ചികിത്സ എന്താണ്? വേദന സംഹാരി. വേദന സംഹാരികളാണ് ഇതിന്റെ പ്രധാന ചികിത്സ. പിന്നെ മലം പോകാനുള്ള മരുന്നുകൾ. അപ്പം ഈ മൂന്ന് ചെയ്യുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആളുകൾക്കും ഫിഷർ കുറഞ്ഞു കിട്ടും, വേദന മാറിക്കിട്ടും, സർജറി വേണ്ടി വരില്ല. ചെറിയൊരു ശതമാനം പേർക്ക്, ക്രോണിക് ഫിഷറിലോട്ട് പോകുന്നവർക്കേ സർജറി വേണ്ടി വരുള്ളൂ. പിന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അക്യൂട്ട് ഫിഷർ ഉണ്ടാകുന്നവർക്കും മലം മോശം തീരെയും പോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സർജറി വേണ്ടി വരും. അല്ലാതെ കുറെ ആളുകൾക്കും നമുക്ക് ഈ വേദന സംഹാരികളും മസിൽ റിലാക്സേഷൻ ഓയിന്റ്മെന്റ്സുകളും ഒക്കെ പരട്ടി പോകാൻ സാധിക്കും.
1: സർ, അതുപോലെ തന്നെ സിറ്റ്സ് ബാത്ത് ഈ രോഗത്തിന്റെ ശമനത്തിന് എത്രത്തോളം പ്രയോജനകരമാണ്?
0: അതൊരു സൂത്തിങ് എഫക്ട് ചെയ്യാനുള്ളൂ. അത് ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുമ്പം നമുക്കൊരു കൗണ്ടർ വിട്ടന്റെ ഒരു റിലാക്സ് ഒരു ചെറിയൊരു ഒരു ഒരു മസാജിങ് എഫക്റ്റോ എല്ലാം കിട്ടുന്നതുകൊണ്ടുള്ള ഒരു എഫക്റ്റ് ആണ്. പിന്നെ രണ്ട് അതിനകത്ത് വേറെ എഫക്ട് കിട്ടും. ഒരു ക്ലീ ഒരു ഒരു ഇതകത്ത് കുറച്ച് വെള്ളം കയറുമ്പം കുറച്ചൊരു ക്ലീനിങ് എഫക്റ്റ് കിട്ടുമായിരിക്കും. ഒരുപാട് വെള്ളം അകത്ത് കയറാൻ സാധ്യത കാരണം സ്പിൻഡർ ടൈറ്റായിട്ട് കോൺട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ഭാഗം വെള്ളമൊക്കെ കയറി കുറച്ചൊരു ആശ്വാസം കിട്ടാറുണ്ട്. ആ ചെറിയൊരു ചൂടിന്റെ ഒരു ആശ്വാസമൊക്കെയാണ് അതൊക്കെ കിട്ടുന്നത്.
1: സർ, ഫിഷർ വരാതിരിക്കുവാനും ഈ രോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാതിരിക്കുവാനും എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്?
0: പ്രധാനപ്പെട്ട ഇത് നമ്മൾ ഫൈബർ കണ്ടെയ്നിങ് അതായത് നാരുകളുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചീര, അങ്ങനെയുള്ള ഇലക്കറികൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം കുറയുകയും ഈ അസുഖം വളരെ വളരെ വളരെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. രണ്ടാമത് ടോയ്ലറ്റിൽ ഇരുന്ന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട ഫിഷർ ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇത്രയുള്ള തോന്നും. വേറെ പ്രത്യേകിച്ച് ഫിഷർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ, പിന്നെ വേറെ ചിലർക്ക് ഒരുപാട് ഇരിക്കുമ്പോൾ വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചില ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വരാം. അതൊക്കെ എന്നാൽ ഒഴിവാക്കുകയാണ് നല്ലത്.
1: ഏനൽ ഫിഷർ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ

0: ഹിജാബ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവിഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മ പരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.

രാഗാമൃതത്തിൽ ഇന്ന് കിടങ്ങറ അജിത് കുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. ആദ്യം വസന്തരാഗത്തിൽ സീതമ്മ മായമ്മ എന്നാരംഭിക്കുന്ന ത്യാഗരാജകൃതി രൂപകതാളം.

അവസാനമായി ആഹിർ ഭൈരവ് രാഗത്തിൽ പിപ്പലേ രാമരസം എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം സദാശിവ ബ്രഹ്മേന്ദ്ര രചിച്ചത്.

0: ഇതുവരെ പാടിയത് കിടങ്ങര അജിത് കുമാർ.
1: എസ്ത്തിൽ അടുത്തതായി ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ഹരി കൃഷ്ണമൂർത്തി തബല, ഗോപാലക പാഹിമം അനിശം, രാഗം രേവഗുപ്തി, മിശ്രചാപ്പ് താളം.

ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതിയാണ് ഇപ്പോൾ കേട്ടത്. തിരുവനന്തപുരം എൽ ഗോപാലകൃഷ്ണൻ മൃദംഗം, ഹരി കൃഷ്ണമൂർത്തി തബല.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: പപ്പ, കോളേജ് ഫീസ് കൂടുതലാണ്.
4: മോളെ,
3: ഓർമ്മയുണ്ടോ ബോണസിൽ നിന്ന് കുറച്ച് പൈസ അക്കൗണ്ടിലിട്ടിരുന്നില്ലേ?
4: 2 വർഷമായിട്ട് അക്കൗണ്ടിൽ ഒരു ഇടപാടും നടന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നോപ്പറേറ്റീവ് ആയിട്ടുണ്ടോ?
5: ഇപ്പൊ തന്നെ ബാങ്കിൽ ചെന്ന് വീഡിയോ KYC മുഖേന KYC അപ്ഡേറ്റ് ചെയ്യൂ. അക്കൗണ്ട് ആക്ടീവ് ആകും, തികച്ചും ഫ്രീ. അഡ്മിഷൻ എടുക്കാൻ അക്കൗണ്ട് ആക്ടീവ് ആയി.
6: RBI പറയുന്നു,
7: അറിവിനോട് ജാഗ്രത പുലർത്തൂ.
8: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. ഇന്ന് വൈകുന്നേരം 6:50. പ്രായോജകർ കേരള കാർഷിക സർവകലാശാല.
9: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
10: ആകാശവാണി, സമയം 11:00. ഇപ്പോൾ റേഡിയോ ഗ്രാമരംഗം.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. മുതിർന്ന പത്രപ്രവർത്തകനും സാഹിത്യകാരനുമായ രവിവർമ്മ തമ്പുരാൻ കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: എന്റെ സ്കൂൾ പഠനം ആരംഭിക്കുന്നത് ആശാട്ടി പള്ളിക്കൂടത്തിന് 4-5 വീട് അപ്പുറത്തുള്ള MSC LPS ആണ്. പാറയത്ത് പള്ളിക്കൂടം എന്നാണ് നാട്ടുകാർ വിളിച്ചു വന്നിരുന്നത്. ഓടുമേഞ്ഞ കൊച്ചു സ്കൂൾ. 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1-ാം ക്ലാസ്സിൽ അവിടെ ചേർക്കാൻ ചെന്നപ്പോൾ കുട്ടികളെ ചേർക്കുന്ന ബേബി സാർ അച്ഛനോട് ചോദിച്ചു, മോന്റെ പേരെന്തുവാ? അച്ഛൻ പറഞ്ഞു, രാജാ രവിവർമ്മ. ബേബി സാർ അത്ഭുതത്തോടെ ചോദിച്ചു, അത് പടമൊക്കെ വരയ്ക്കുന്ന വലിയ ഒരാളുടെ പേരല്ലേ? മറ്റൊരാളുടെ പേരെങ്ങനാ ഒരു കുട്ടിക്ക് ഇടുന്നത്? വേറെ ഒരു പേര് പറ. അച്ഛൻ പറഞ്ഞു, എന്റെ മോൻ അറിയപ്പെടുന്ന ആളാവണം, അതുകൊണ്ടാ രാജാ രവിവർമ്മ എന്നിടുന്നത്. അപ്പോൾ ബേബി സാർ പറഞ്ഞു, ശരി രവിവർമ്മ എടുക്കാം, രാജാ വേണ്ട, അങ്ങയുടെ പേര് പറയൂ, അതിൽ നിന്ന് ബാക്കി പേരുണ്ടാക്കാം. അപ്പോൾ അച്ഛൻ സ്വന്തം പേര് പറഞ്ഞു, കേരളവർമ്മ തമ്പുരാൻ. അപ്പോൾ സാറ് മറ്റു മക്കളുടെ പേര് ചോദിച്ചു, സതീശവർമ്മ തമ്പുരാൻ, പ്രകാശവർമ്മ തമ്പുരാൻ, ശ്രീലത തമ്പുരാട്ടി. ഇത്രയായപ്പോൾ സാറിന്റെ തീരുമാനം വന്നു, രവിവർമ്മ തമ്പുരാൻ. വീട്ടുപേരും അച്ഛന്റെ പേരും ഉൾപ്പെടുത്തി VK എന്ന ഇനിഷ്യലും ഇട്ടു. അങ്ങനെ എന്റെ ഔദ്യോഗിക നാമമായി. പാറയത്ത് സ്കൂളിലെ ബേബി സാറാണ് എനിക്ക് പേരിട്ടതെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ച ലോഹ്യ മെമ്മോറിയൽ ഹൈസ്കൂളിനെ നാട്ടിൽ മേച്ചേരയത്ത് സ്കൂൾ എന്നുകൂടി പേരുണ്ടായിരുന്നു. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാറയത്ത് സ്കൂളിൽ വെച്ച് ആദ്യ കവിത എഴുതി. അത് കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് ചൊല്ലിയതിന് ഒരു കൊച്ച അടിയും കിട്ടി. അടിയുടെ ചൂടെല്ലാം കഴിഞ്ഞപ്പോൾ സാറ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു പണി ചെയ്തു, എന്നെ സ്കൂളിലെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി. പഠിത്തത്തിൽ മുമ്പിൽ നിൽക്കുന്ന കുട്ടി എന്നുള്ളതായിരുന്നു പരിഗണന. അങ്ങനെയുള്ള ആ നിയമനം എനിക്ക് നേതൃത്വപരിശീലനം കിട്ടുന്നതിന്റെ തുടക്കവും ആയി. മേച്ചേരത്ത് സ്കൂളിലെത്തിയപ്പോൾ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചിരുന്ന മോണിറ്റർ പദവി മിക്ക ക്ലാസ്സുകളിലും ലഭിച്ചു. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ, വാർഷികം, ക്ലാസ്സിലെ സാഹിത്യ സമാജം എന്നിവ വഴി കഥയെഴുത്തും കവിതയെഴുത്തും നാടകരചനയും നാടകാഭിനയവും പ്രസംഗവും മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ശീലിച്ചു തുടങ്ങി. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസ ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ കഥാരചനയ്ക്ക് 1-ാം സ്ഥാനം ലഭിച്ചു. അക്കാലത്ത് തന്നെ പൂമ്പാറ്റ നടത്തിയ ഒരു യാത്രാവിവരണ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം ലഭിച്ചു. അങ്ങനെ എഴുത്തിന്റെ ലോകത്തേക്ക് ഞാൻ നടന്നുകയറി. അതിനും എന്നെ സഹായിച്ചത് എന്റെ ഗ്രാമ ജീവിതമാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുലരി എന്ന പേരിൽ ഞാനൊരു കയ്യെഴുത്തു മാസിക നടത്തിയിരുന്നു. അതിൽ കവിതയും കഥയും ഒക്കെ എഴുതിയിരുന്നത് ഞാൻ തന്നെയാണ്. സ്കൂളിലെ കൂട്ടുകാരുടെ രചനകളും ഉൾപ്പെടുത്തിയിരുന്നു. അതിന്റെ ആദ്യ താളിൽ ചീഫ് എഡിറ്റർ രവിവർമ്മ വെൺമണി എന്ന് എഴുതിയത് കണ്ടിട്ട് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീദേവിക്കുട്ടി അന്തർജനം ഇങ്ങനെ എഴുതി തന്നു, ഭാവിയിൽ വലിയൊരു പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററാവാൻ കഴിയട്ടെ. ഇന്ത്യയിലെ പ്രമുഖ പത്രമായ മലയാള മനോരമയിൽ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, എന്നെ രൂപപ്പെടുത്തിയത്, ഞാനാക്കിയത് ഒക്കെ എന്റെ ഗ്രാമവും അവിടുത്തെ മനുഷ്യരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെയാണ്. ജോലി പ്രമാണിച്ച് പല സ്ഥലങ്ങളിൽ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇന്നും ഗ്രാമം ഒരു പ്രചോദനമായി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ചെറുപ്പത്തിൽ എഴുതുന്ന സന്ദർഭങ്ങളിലൊക്കെ വെൺമണിയെ കൂടെ ചേർത്ത് രവിവർമ്മ വെൺമണി എന്ന തൂലികാനാമം ഉപയോഗിച്ചിരുന്ന എനിക്ക് സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ ബൈലയായി വെക്കണം എന്ന ഉപദേശം തന്നത് മാതൃഭൂമി ദിനപത്രത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ അവിടെ റിപ്പോർട്ടറായിരുന്ന ശ്രീ KG ജ്യോതിർഘോഷാണ്. അങ്ങനെ പത്രത്തിൽ വാർത്തയും ഫീച്ചറുമൊക്കെ എഴുതുമ്പോൾ ബൈലയിനായി സ്വീകരിച്ച രവിവർമ്മ തമ്പുരാൻ എന്ന പേരു തന്നെ സാഹിത്യരചനയിലും ഉപയോഗിക്കാൻ തുടങ്ങി. പേരിൽ നിന്ന് വെൺമണി മാറിയെങ്കിലും മനസ്സിൽ നിന്ന് ഒരൽപ്പവും ആ മുഴക്കം മാറിയിട്ടില്ല. 10-ാം ക്ലാസ്സിൽ ഒന്നിച്ചു പഠിച്ച കൂട്ടുകാർ ചേർന്ന് LMHS 81-82 ബാച്ച് എന്ന പേരിൽ കുറച്ചുകാലം മുമ്പ് ഒരു

0: വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കി. ആ ഗ്രൂപ്പിലൂടെയും ഇടയ്ക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കണ്ടുമുട്ടുന്നവരിലൂടെയും ഗ്രാമവുമായുള്ള ബന്ധം ഇന്നും തുടരുന്നു. മരണം വരെ അത് ഒരു ഊർജമായിരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് ചാമക്കാവ് എന്നറിയപ്പെടുന്ന ശാർംഗക്കാവ്. കുരങ്ങന്മാരും പക്ഷികളും മറ്റനേകം ചെറു ജീവജാലങ്ങളും സമൃദ്ധമായുള്ള ഒരു കാവാണത്. ദുർഗാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഈ കാവിൽ വിഷുവാണ് ഉത്സവം. ഓണാട്ടുകരയുടെ തനിമയായ കെട്ടുകാഴ്ചയും വേലകളിയും ഗരുഡൻ പറവയും കാവടിയും ഒക്കെയായി ഒരു പകലും ഒരു രാത്രിയും നിറഞ്ഞു നിൽക്കുന്ന ഗംഭീര ഉത്സവം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടുന്ന ഈ ഉത്സവം ഞങ്ങളുടെ നാടിന്റെ മത ജാതി സൌഹാർദ്ദത്തിന് വലിയ മുതൽക്കൂട്ടാണ്. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളുടെ പള്ളികളും അവിടുത്തെ പെരുന്നാൾ ഉൾപ്പെടെയുള്ള വിശേഷങ്ങളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഐക്യ ക്രിസ്മസ് കാരളാണ് ഞങ്ങളുടെ മറ്റൊരു പ്രധാന ആഘോഷം. സാഹോദര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ മുസ്ലിം സഹോദരന്മാരുടെ വിശേഷ ദിനങ്ങളും സ്നേഹത്തിന്റെ പങ്കുവയ്പ്പായി മാറുന്നു.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കാണിക.
1: ആ, നീ ഫാദറിന്റെയും കൗണ്ടറിന്റെയും മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പെരുമാറിയത് ഒട്ടും ശരിയായില്ല കേട്ടോ.
0: എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയും. അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അഭിജയിച്ച് അഭിപ്രായം തുറന്നു പറയണ്ട, അത്രയല്ലേ ഉള്ളൂ.
1: അനു, അച്ഛൻ മാത്രല്ല അമ്മയും ചിലത് പഠിപ്പിച്ചിട്ടുണ്ട്. വിവേകം വേണം സംസാരത്തിലും പെരുമാറ്റത്തിലും എന്ന്.
0: ആ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് കരുതിയാ മതി.
1: എന്റെ അനു, നീ എന്തിനാണ് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്?
0: ഞാൻ ഉത്തരം മാത്രമാണ് പറഞ്ഞത്, തർക്കമില്ലാത്ത കാര്യം.

0: ചേച്ചിയല്ലേ, അല്ലാതെ ശത്രുവല്ലോ. നീ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, എന്നിട്ടും.
1: അതാണ് ഞാനും പറഞ്ഞത്. സത്യം പറഞ്ഞ ഞാനറിയ ഒരു കാര്യവുമില്ല. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞത്? അനുചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ ചേച്ചി എങ്ങനെയാ കാണുന്നതെന്ന്.
2: ഈ റൈറ്റർ എന്നത് എന്റെ ചിന്തയ്ക്കും മനസ്സിനുള്ള പേരാണ്. അനാമിക അത് മാത്രമല്ല, അത്ര വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത പണിക്കർ സാറിന്റെ മകളുമാണ്.
0: നിനക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, എനിക്ക് അതത്ര വശമില്ല. പിന്നെ നിന്നെ പിടികൂടിയിരിക്കുന്ന തോന്നലോ ധാരണയോ അതെന്തായാലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.
1: അഭിചേച്ചി, അനുചേച്ചി, രണ്ടുപേരെ ഉപദേശിക്കാനൊന്നും കുട്ടപ്പായി ആയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ ഈ പോക്ക് അത്ര നല്ലതല്ല. ഞാനാരാ ഇതൊക്കെ പറയാൻ, ഞാൻ പോണു.
3: ഗംഗാരേട്ടാ, അഭിരാമി ഇന്നലെ സ്കൂളിൽ വന്നിരുന്നു. അവിടെ അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ മുറിയൊക്കെ കണ്ടു. ഇനി ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. എല്ലാരും അങ്കലാപ്പിലാണ്.
4: എന്തിനാ ബേബി അങ്കലാപ്പ്? എനിക്ക് തോന്നുന്നത് പള്ളിക്കൂടം നന്നായി നടക്കുമെന്നാ.
3: പള്ളിക്കൂടം നന്നായിട്ട് നടക്കാൻ മാനേജർ വന്ന് കൂട്ടിരിക്കണോ? പണിക്കര് സാറായിരിക്കുമ്പോ മാസത്തിലൊരിക്കെ വന്നാലായി. ഒപ്പിടാനുള്ളതൊക്കെ കുട്ടപ്പായി വന്ന് അങ്ങ് കൊണ്ടുപോകും, അതായിരുന്നു പതിവ്.
4: അത് നിങ്ങളൊക്കെ നന്നായി മുതലെടുത്തു. പ്രകാശ് കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രകാശ് ഒരു കൊച്ചു പയ്യനായിരുന്നു, അയാളും അത് വകവച്ചു തന്നു. അഭിരാമി ഇനവും തരവും വേറെയാണ്.
3: ഏത് തരമായാലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന താപ്പാനകൾ അവിടെയുണ്ട്. കൂടുതൽ ചട്ടവും നിയമവും പറഞ്ഞാ അവർ സംഘടിക്കും. നടന്ന് നടന്ന് നമ്മൾ പള്ളിമേടയിലെത്തി. ദേ ഫാദർ പുറത്തു തന്നെയുണ്ട്.
5: അല്ല, എന്താ മാതൃകാ ദമ്പതികൾ ഇങ്ങോട്ട് പോന്നത്? എന്തോ കാര്യമുണ്ടല്ലോ.
4: ഇവളെന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ ഫാദർ. ആ, നീ തന്നെ പറഞ്ഞോളൂ.
3: ഓ, ഒരു ചെറിയ കാര്യമാണ് ഫാദർ. അഭിരാമി സ്കൂളിൽ ഒരു ഓഫീസ് തുറന്നു, അതൊന്ന് പറയാനാ.
5: അതിനെന്താ ടീച്ചറെ, അത് നല്ലതല്ലേ?
4: ഞാനും അത് തന്നെയാണ് ഫാദർ പറഞ്ഞത്.
3: അല്ല ഫാദർ, സ്കൂളിൽ ഒരു ശ്വാസം മുട്ടലാവും അഭിരാമിയുടെ വരവ്.
5: ഒരിക്കലുമില്ല ടീച്ചർ, ഒരു മേൽനോട്ടം സ്കൂളിനെ നന്നാക്കും. പിന്നെ ഞാനതിൽ ഇടപെടുകയുമില്ല ടീച്ചർ, കാരണം അഭിരാമി ഭരണപരമായി എടുത്ത തീരുമാനമാണത്.
4: ശരിയായ നിലപാടാണ് ഫാദർ. ഇനി നമുക്ക് പോയാലോ ബേബി?
3: പോവാം ഗംഗാരേട്ടാ. ശരി ഫാദർ. എന്നാലും ഫാദർ അറുത്തുമുറിച്ച് പറഞ്ഞു.
0: മാർഗരറ്റിനെ എനിക്ക് അടുത്തറിയില്ല, ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടേ ഉള്ളൂ. എങ്കിലും ഇന്ന് എനിക്കൊന്ന് സംസാരിച്ചേ മതിയാവൂന്ന് തോന്നി.
6: മാഡം, മാഡത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
0: ഇത്രയും ഉപചാരം വേണ്ട മാർഗരറ്റ്. അനുവിന്റെ പ്രായമല്ലേ ഉള്ളൂ മാർഗരറ്റിന്. എന്നെ അഭിയെന്നോ അഭിചേച്ചി എന്നോ വിളിച്ചോളൂ.
6: അഭി എന്ന് വേണ്ട, അഭിചേച്ചി എന്ന് വിളിക്കാം. എനിക്കും കേട്ടോ ഒരു നിർദ്ദേശം, എന്നെ മാഗി എന്ന് വിളിച്ചാ മതി.
0: എഗ്രീഡ്, അതാവാം. അതാണ് വിളിക്കാനും സുഖം. അല്ല, മാഗി എവിടെയാ താമസിക്കുന്നത്?
6: ഞാനിപ്പോ ടൗണിലാ, ബസ് ധാരാളമുണ്ടല്ലോ, ബസ്സിലാണ് വരാറ്.
0: ഇവിടെ സ്ഥിരതാമസമാക്കിക്കൂടെ? നമ്മുടെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അത് റിപ്പയർ ചെയ്യാൻ കുട്ടപ്പായോട് പറയാം, അവിടെ പേഷ്യൻസിനെ നോക്കാനുള്ള സൗകര്യമുണ്ട്.
6: ഞാൻ പറയാം മാഡം. അല്ല ചേച്ചി, എനിക്കിഷ്ടമാണ് ഈ നാട്. പിന്നെ അനുവുണ്ട്, ഫാദറുണ്ട്, ഇപ്പതേ ചേച്ചിയുമുണ്ട്.
0: പിന്നെ ഞാൻ മാഗിയെ കാണണമെന്ന് പറഞ്ഞതേ സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാനാണ്.
6: എന്താ മാഡം? അല്ല ചേച്ചി, വിളി ഉറച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. എന്താ കാര്യം?
0: ഞാനിവിടെ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ എനിക്ക് മാഗിയുടെ സഹായം വേണം.
6: ചേച്ചി ഇപ്പോഴും കാര്യം പറഞ്ഞില്ല.
0: പറയാം മാഗി. നാളെ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? രാവിലെ 11 മണിക്ക്. അപ്പൊ സംസാരിക്കാം.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ. രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റോബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ. റേഡിയോഗ്രാമ രംഗത്തിൽ അടുത്തത് അടുക്കളയിൽ നിന്ന്.
8: അടുക്കളയിൽ നിന്ന്.

0: പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിനി ശ്രീലത ടീച്ചർ.
1: ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പഴയകാല അടുക്കളയുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകളാണ്. മുറ്റത്തെ കാക്കക്കൂട്ടങ്ങളുടെ കരച്ചിലിനൊപ്പം അടുക്കളയിലെ പാത്രങ്ങളുടെയും ഒച്ച കേട്ടുകൊണ്ടാണ് പണ്ടത്തെ ഓരോ പ്രഭാതവും ഉണർന്നിരുന്നത്. അതിരാവിലെ തന്നെ അമ്മ അടുക്കളയിൽ എത്തിയെന്ന് അപ്പോൾ മനസ്സിലാകും. രാത്രി വൈകി ഈ പാത്രങ്ങളുടെ ഒച്ചയിലാണ് അമ്മയുടെ ദിനചര്യകൾ അവസാനിച്ചിരുന്നതും. എന്റെ അടുക്കള ഓർമ്മകളിൽ ആദ്യം എത്തുന്നത് പാത്രങ്ങളുടെ ഈ കലമ്പൽ ശബ്ദങ്ങളാണ്. ഇന്നും നിത്യം മധുരമായി ഓർമ്മയിലുള്ളത് അമ്മമ്മയുടെ അടുക്കളയാണ്. കനലെരിഞ്ഞ് ചാരം നിറഞ്ഞ അടുപ്പ് വൃത്തിയാക്കി തീ കൂട്ടി അമ്മമ്മ ചക്കരക്കാപ്പി ഉണ്ടാക്കും. അത് കപ്പുകളിലാക്കി നെയ്യ് ചേർത്ത് തരും. തണുത്ത പ്രഭാതത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടിച്ചിരുന്ന ആ കാപ്പിക്ക് എന്തൊരു സ്വാദായിരുന്നു. അതോടൊപ്പം അടുക്കളയിൽ ഉണ്ടായിരുന്ന റേഡിയോയിൽ നിന്നും കേട്ടിരുന്ന സുഭാഷിതം മുതലുള്ള പരിപാടികളും എത്ര ഹൃദ്യമായ അനുഭവങ്ങൾ ആയിരുന്നുവെന്നോ. അടുപ്പിലെ ചാരം അഥവാ ചാമ്പലായിരുന്നു അന്ന് പാത്രങ്ങൾ കഴുകാനുള്ള ഡിറ്റർജന്റുകൾ. അതുപയോഗിച്ച് തേച്ചു മിനുക്കിയ പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അടുക്ക് ഉള്ളതാകണം അടുക്കള എന്നതായിരുന്നു അമ്മമ്മയുടെ ആപ്തവാക്യം. കിണറ്റിൽ നിന്നും കോരിയെടുത്ത വെള്ളമായിരുന്നു ഗ്രാമങ്ങളിലെ എല്ലാ വീട്ടിലും. കൗങ്ങിന്റെ പാളയും ഈർക്കിലും ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ കിണറ്റുപാളയും കയറും ഉപയോഗിച്ചായിരുന്നു വെള്ളം കോരിയിരുന്നത്. ഇന്നത്തെ തൊട്ടിയുടെ ആദ്യ രൂപം ഇത്തരം കിണറ്റുപാളകൾ ആയിരുന്നുവെന്ന് പറയാം. അരഞ്ഞാണിന്റെ എണ്ണമനുസരിച്ച് കിണറിന്റെ ആഴം കൂടുകയോ കുറയുകയോ ചെയ്യും. വെള്ളം കോരാനും മുറ്റമടിക്കാനും തുണി അലക്കാനും സഹായിക്കുക പെൺകുട്ടികളുടെ ഡ്യൂട്ടിയായിരുന്നു. ആൺകുട്ടികൾക്ക് പൊതുവെ അടുക്കള കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നില്ല. കൈകൾ രണ്ടും കുഴവിയുടെ രണ്ടഗ്രത്തും പിടിച്ച് അരകല്ലിൽ നീട്ടി അരച്ച് നല്ല രുചിയുള്ള കറികൾ ഉണ്ടാക്കിയിരുന്നു. അരകല്ലിൽ നിന്നും അരപ്പ് വടിച്ചെടുക്കാൻ പാളയുടെ ചെറു കഷ്ണങ്ങൾ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്നു. ഞാൻ ഇന്നും ഇത്തരം പാളമുറികൾ ഉപയോഗിക്കുന്നുണ്ട്. വിളയാത്ത തേങ്ങയാണ് അരയ്ക്കുന്നതെങ്കിൽ കല്ലിൽ വെച്ചാൽ തെങ്ങയിൽ കയറുന്ന തേങ്ങ എന്ന് അമ്മ പറയും. അന്നേരം ആ മുഖഭാവം സിനിമയിലെ ചില ഹാസ്യ നടന്മാരെ അനുസ്മരിപ്പിച്ചിരുന്നു. മിക്സിയുടെ ആഗമനം കറികളുടെ രുചി കുറച്ചു കളഞ്ഞു എന്നാണ് എന്റെ പക്ഷം. ആട്ടുകല്ലിൽ അരച്ചുണ്ടാക്കുന്ന ദോശയുടെയോ ഇഡലിയുടെയോ രുചി മിക്സിയിൽ അരച്ചാൽ കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉരലിൽ ഇടിച്ചുണ്ടാക്കുന്ന ചമ്മന്തിയുടെ രുചി പറയാതെ വയ്യ. ചമ്മന്തി കോരി മാറ്റിയാലും കുട്ടികൾ കുഞ്ഞു വിരലുകൾ കൊണ്ട് ഉരലിനകത്ത് തൊട്ട് നാവിൽ വെച്ച രുചി ആസ്വദിക്കുന്നത് കാണേണ്ട കാഴ്ചയായിരുന്നു. ഗ്യാസ് അടുപ്പ് വന്നതോടെ വിറകും ചാരവും ഒഴിഞ്ഞ് അടുക്കള പുക വിമുക്തവും വൃത്തിയുള്ളതുമായി. തണുപ്പുകാലത്ത് അടുപ്പിലിട്ട് ചുട്ടു തിന്ന കപ്പയുടെയും ചേമ്പിന്റെയും രുചികൾ ഓർമ്മകളായി. ഒരു പപ്പടം ചുടാനോ ചുട്ടരച്ച തേങ്ങാച്ചമ്മന്തി ഉണ്ടാക്കാനോ ഇന്ന് കഴിയുന്നില്ല. വ്യത്യസ്തങ്ങളായ അച്ചാറുകൾ അന്നത്തെ അടുക്കളയിലെ നിറസാന്നിധ്യമായിരുന്നു. ഉപ്പിലിട്ട കണ്ണിമാങ്ങ ഭരണികൾ മിക്ക വീടുകളിലും കാണാമായിരുന്നു. പലവ്യഞ്ജന സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള അരപ്പാൻ പെട്ടി, ഉപ്പ് സൂക്ഷിക്കുന്ന ഉപ്പുമരവി, ആഹാര സാധനങ്ങൾ വിളമ്പുന്നതിനുള്ള ചിരട്ടത്തവി, ചോറ് അടച്ചൂറ്റാനുള്ള അടച്ചൂറ്റി പലക, തെങ്ങോല കൊണ്ടോ കൗങ്ങോല കൊണ്ടോ നിർമ്മിക്കുന്ന തിരിക, ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയിരുന്ന ചൂൽ, ഇവയൊക്കെ അന്നത്തെ അടുക്കളയിലെ ഉപകരണങ്ങൾ ആയിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും അടുക്കളയുടെ സമീപത്തായി തൊഴുത്തുകളും അവയിൽ പശു, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളും ഉണ്ടായിരുന്നു. പാൽ ഉപയോഗിച്ച് തൈര്, വെണ്ണ ഒക്കെ ഉണ്ടാക്കി അടുക്കളയിൽ ഉറികളിലെ മൺകലങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. തെങ്ങോല കൊണ്ടും കയറുകൊണ്ടുമായിരുന്നു ഉറികൾ നിർമ്മിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഉറികളുടെ സ്ഥാനം ഫ്രിഡ്ജുകൾ അപഹരിച്ചിരിക്കുന്നു. വളർത്തുമൃഗങ്ങളുടെ ചാണകവും മൂത്രവും അടുക്കളത്തോട്ടങ്ങളെ സമ്പുഷ്ടമാക്കിയിരുന്നു. അതിനാൽ ജൈവ പച്ചക്കറികൾ സുലഭമായിരുന്നു. അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ വിഭവങ്ങൾ നാവിൻ തുമ്പിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. ഇന്ന് രാസകീടനാശിനി പ്രയോഗം കൊണ്ട് മാരക രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പച്ചക്കറികളല്ലേ നമുക്ക് കിട്ടുന്നതിലേറെയും എന്ന ചിന്ത ഭീതി വളർത്തുന്നു. ഇന്ന് അടുക്കളയുടെ സങ്കല്പ

0: തന്നെ മാറിപ്പോയിരിക്കുന്നു. വീടുകളിൽ പാചകം അപൂർവ ദൃശ്യമായി മാറുന്നു. ഹോട്ടൽ ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടിലേക്ക് മിക്കവരും ആകൃഷ്ടരാകുന്നു. പലതരം രാസവസ്തുക്കൾ ചേർത്ത് ആസ്വാദ്യകരമായ ഗന്ധങ്ങൾ പരത്തി ചില്ലലമാരകളിൽ ഇരുന്ന് ഭക്ഷ്യവിഭവങ്ങൾ നമ്മെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അഭ്യസ്ത വിദ്യരും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരും അഭിമാനിക്കുന്നവർ പോലും ഇത്തരം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണെങ്കിലും നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് പഴയകാല അടുക്കള വിഭവങ്ങൾ തന്നെയാണ് ഉത്തമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ അടുക്കളകൾ അയൽപക്ക ബന്ധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് എന്റെ അനുഭവം. അടുക്കളയിൽ ഒരു സാധനം തീർന്നു പോയാൽ അടുത്ത വീട്ടിലെത്തി ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങി ഉപയോഗിക്കാൻ അയൽക്കാർ ഒരു മടിയും കാണിച്ചിരുന്നില്ല. പെട്ടെന്നെത്തിയ അതിഥികളെ സൽക്കരിക്കാൻ പോലും അയൽപക്കത്തെ അടുക്കള വിഭവങ്ങൾ കൈമാറുന്നതിൽ വീട്ടുകാർക്ക് ഒരു വൈമനസ്യവും ഉണ്ടായിരുന്നില്ല. പങ്കുവെക്കുന്ന വിഭവങ്ങൾക്ക് രുചി കൂടുമെന്നാണ്. കൊണ്ടും കൊടുത്തുമുള്ള ആ ജീവിതക്രമം ഗ്രാമചാരുതയുടെ നിറപ്പകിട്ടുള്ള ഓർമ്മകളാണ്. ആ സ്നേഹവും പരസ്പരാശ്രയത്വവും സഹകരണവും ശക്തമായ സാമൂഹ്യ ബന്ധത്തിന്റെ ആദ്യ പടിയായിരുന്നു. ഇന്നിപ്പോൾ ഫോൺ തുമ്പിലൂടെ ഓൺലൈൻ വ്യാപാരം നടത്തുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് അയൽപക്കത്തെ ചില സ്നേഹത്തുരുത്തുകൾ ആണെന്ന് എനിക്ക് തോന്നുന്നു.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ അവസാനമായി വായനശാലകളിലൂടെ
2: വായനശാലകളിലൂടെ
1: മഹാകവി പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാലയുടെ സെക്രട്ടറി കെ അമ്മിണിയമ്മ സംസാരിക്കുന്നു.
3: ഈ ഗ്രന്ഥശാല 1938 December 16 പന്തളം കൊട്ടാരത്തിൽ കവന കൗമുദി എന്ന പേര് സ്ഥാപിച്ചതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പന്തളത്തിനും കുളമലയ്ക്കും ഇടയ്ക്ക് MC റോഡിന്റെ സൈഡിലായിട്ട് ഉള്ള ഒരു 4 സെന്റ് സ്ഥലത്ത് ആണ്. ഈ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നത് ആദ്യം കവന കൗമുദി എന്ന പേരിലായിരുന്നു. മഹാകവി പ്രസിദ്ധപ്പെടുത്തിയ കവിതാരൂപത്തിലുള്ള കവന കൗമുദിയുടെ നാമധേയത്തിൽ ആരംഭിച്ച ഈ ഗ്രന്ഥശാല ഒരു മാസം കഴിഞ്ഞപ്പോൾ അക്ഷര കുലപതിയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി പിന്നീട് പന്തളം കേരളവർമ്മ സ്മാരക ഗ്രന്ഥശാല എന്ന പേരിലേക്ക് മാറ്റുകയായിരുന്നു. പദം കൊണ്ട് പന്താടുന്ന പന്തളത്ത് തമ്പുരാന്റെ സ്മരണ നിലനിർത്തുന്ന ഒരേ ഒരു സ്മാരകമാണ് ഈ ഗ്രന്ഥശാല. ഈ ഗ്രന്ഥശാലയ്ക്ക് 1964 ഒരു സ്വന്തമായി കെട്ടിടം ഉണ്ടായി. ഇത് സ്ഥാപിച്ചു കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ ഏതാണ്ട് മികച്ച ഗ്രന്ഥശാലകളുടെ സ്ഥാനത്ത് തന്നെ എത്തുവാനും 1945 രൂപീകരിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെ 44 നമ്പരായിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥശാലയ്ക്ക് 2007 ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്കുള്ള ഭാസ്കരൻപിള്ള പുരസ്കാരവും 2016 PN പണിക്കർ പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2021 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രന്ഥശാലയ്ക്ക് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന IV ദാസ് പുരസ്കാരവും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാന തലത്തിൽ ലൈബ്രറി കൗൺസിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡും ഈ ഗ്രന്ഥശാലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാലവേദി, വനിതാവേദി, യുവജനവേദി എന്നിവ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്നുണ്ട്. വയോജനവേദിയും പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ വായനശീലം വളർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഗ്രന്ഥശാലയെ വായനക്കളരി, കവിതാ പഠനം, ചിത്രരചന, ക്വിസ് മത്സരം, പന്നക്കൂടാരം എന്നിവയൊക്കെ തന്നെ ഈ വെക്കേഷൻ സമയത്ത് നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം വായനശീലം വളർത്തുന്നതിന് വേണ്ടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ വായനാ വസന്തം എന്ന പേരിൽ വീടുകളിൽ പുസ്തകം എത്തിക്കുന്ന പദ്ധതിയും നടപ്പാക്കി പോരുന്നു. ഗ്രന്ഥശാലയിൽ ഇപ്പം ഏകദേശം 700 തരം കമ്മിറ്റി അംഗങ്ങളും 23,000 പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് പ്രവർത്തനം നടന്നു പോരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു വയോജന വിദ്യാഭ്യാസ പരിപാടി നടത്തിയിരുന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മഹിള വനിതാവേദി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രന്ഥശാലയില് മഹിളാ സമാജം എന്ന പേരിലും അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യുവജനവേദിക്ക് പകരമായിട്ടുള്ളത് എന്നീ എല്ലാം പ്രവർത്തിച്ച് തോന്നിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്.

ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ എക്കാലവും കുറ്റമറ്റതും ഊർജ്ജസ്വലതയോടെ നടത്തിയിരുന്നുവെന്നും അവകാശപ്പെടാൻ ഞങ്ങൾക്ക് കഴിയും. പ്രത്യേകിച്ച് ഈ ഗ്രന്ഥശാലയിൽ എന്ന് പറഞ്ഞാൽ പന്തളം NSS കോളേജില് പഠിച്ചിരുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ, അതായത് അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, നരേന്ദ്രപ്രസാദ് എന്നീ വ്യക്തികളെല്ലാം തന്നെ ഈ വായനശാലയിലെ അക്കാലത്തെ അംഗങ്ങളായിരുന്നു. അതെല്ലാം അവരൊക്കെ പല പരിപാടികളിലും പറഞ്ഞ് കേൾക്കുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പന്തളം രാജകുടുംബക്കാരെ ആരംഭിച്ച ഈ ഗ്രന്ഥശാല പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും പിന്നീട് ഈ ഗ്രന്ഥശാലയുടെ ഇപ്പോഴത്തെ പ്രവർത്തനവും നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നതായിട്ട് കഴിയാം. കാരണം എല്ലാ മാസത്തിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ അനുസ്മരണങ്ങളും അതുപോലെ പല പരിപാടികളും ഇവിടെ നടത്തി പോരുന്നുണ്ട്.

നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 11 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 അടുത്ത നമ്പർ 9496596321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പോളിഇൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീഥിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
0: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. ടി ജയചന്ദ്രനും പാണി ജയറാമും പാടിയത് ചിത്രം നായാട്ട്.

ചലച്ചിത്രഗാനത്തിൽ അടുത്തത് വയലാർ രാമവർമ്മയുടെ രചന, സംഗീതം എം എസ് ബാബുരാജ്, പാടിയത് എസ് ജാനകി, ചിത്രം വിവാഹം സ്വർഗത്തിൽ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ രചന, ജി ദേവരാജന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം വാടകയ്ക്കൊരു ഹൃദയം.

0: എട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യുവർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആർഒ യുവി യുഎഫ് ആൽക്ലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ. ഇഎംഐ ആണെങ്കിൽ 900 രൂപ മുതൽ.
1: എട്ടാപ്പലിൽ ഏജൻസീസ്.

IATTPയിൽ അംഗത്വമെടുത്തു. ഇനി വിമാനത്താവളത്തിൽ എങ്ങനെ വേഗത്തിൽ ക്ലിയറൻസ് നേടാം? വിമാനത്താവളത്തിലെ പ്രത്യേകം സജ്ജമാക്കിയ ഈ ഗേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ആദ്യ ഗേറ്റിൽ സ്കാൻ ചെയ്യുക. തുടർന്ന് അടുത്ത ഗേറ്റിൽ നിങ്ങളുടെ മുഖവും വിരലടയാളവും നൽകുക. ബയോമെട്രിക് പരിശോധന വിജയിച്ചാൽ ഗേറ്റ് തനിയെ തുറക്കും. നിങ്ങളുടെ ഇമിഗ്രേഷൻ പൂർത്തിയായി.

ഇമിഗ്രേഷൻ നടപടികൾ വളരെ എളുപ്പമല്ലേ? കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും ഈ സൌകര്യം ലഭ്യമാണ്.

ആകാശവാണി ഇപ്പോൾ സിദ്ധാബിയം പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം പാലോട് വിജയൻ. അന്തിക്കതിരോന്റെ ചെങ്കതീർ വീഴുമി എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. രചന ലതീഷ് തുരുത്തിക്കര.

0: സിദ്ധാമ്പിയമ്പാടിയ ലളിത ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലന്റിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ള ജിയോളജി ഇന്നലെയും ദിവസന്മാര് വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡിജിപിമാരുടെ യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരി മരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
1: കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണം അനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
1: നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണസജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനെ മാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാലു ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
1: അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം

0: പെട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ. പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു.
2: നമ്മളിൽ മിക്കവരും കേട്ടിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. മുമ്പ് ഇതിനെ PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കാലക്രമേണ ഇത് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേരിൽ അറിയപ്പെട്ടു. എന്നാൽ ഇത് ശരിക്കും ഒരു പ്രത്യേകതരം രോഗാവസ്ഥയാണോ? ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഓവറികളിൽ അഥവാ അണ്ടാശയങ്ങളിൽ സിസ്റ്റ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണോ ഇത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ മെറ്റബോളിക് വ്യതിയാനങ്ങളിലുണ്ടാകുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ഹോർമോണൽ മാറ്റങ്ങളും മെറ്റബോളിക് മാറ്റങ്ങളും ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ അളവിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലോ മാറ്റം വരികയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പുരുഷ ഹോർമോണുകളായ ആൻഡ്രജൻസിന്റെ അളവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം നമ്മുടെ മാസമുറ, ശരീരഭാരം, ചർമ്മം, മുടി, ഗർഭധാരണം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ബാധിക്കുന്നതിനാലാണ് ഇത് ഒരു മെറ്റബോളിക് സിൻഡ്രം എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഡിസീസ് അല്ല, സിൻഡ്രമാണ് എന്ന രീതിയിൽ PCOS എന്ന പേര് വരുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഓരോ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വരെ PCOS ഉണ്ടായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുക. ഇത് ശരീരത്തിലെ പല മെറ്റബോളിക് അവസ്ഥകളെയും ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിദഗ്ധർ ഈ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രം എന്ന പേര് കൊണ്ട് ഈ രോഗത്തെ പൂർണമായും വിവരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അഭിപ്രായമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് കുറച്ചും കൂടെ മെച്ചമായുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിൽ പ്രകാരം 2026 May ഒരു പുതിയ പേരാണ് ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. PMOS അഥവാ പോളിമെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം എന്നാണ് ഇപ്പോൾ PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രത്തിനെ നമ്മൾ വിളിക്കുന്നത്. PMOS എന്തുകൊണ്ടുണ്ടാവുന്നു? പ്രധാനമായിട്ടുള്ള ചോദ്യം അതാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് PMOS ഉണ്ടാവുന്നത്. അതിലെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യം, രണ്ടാമത്തേത് ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൂന്നാമത്തേത് അമിതവണ്ണം, വ്യായാമക്കുറവ്, അമിതമായി പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക എന്നുള്ളത്, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പരിസ്ഥിതി ഘടകങ്ങൾക്ക് ഉദാഹരണമാണ് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഫുഡ് പ്രോഡക്ട്സ്, അതായത് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുകയും ഗ്രിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് ഇത് കൂടുതൽ. ഇത് മൂലമുണ്ടാവുന്ന നമ്മുടെ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. പിന്നുള്ള ഒരു പരിസ്ഥിതി ഘടകമാണ് Bisphenol A എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലും അതുപോലെ ക്യാൻഡ് ഫുഡ് കണ്ടെയ്നേഴ്സിനുമൊക്കെയാണ് Bisphenol A ഘടകങ്ങൾ കാണുന്നത്. അപ്പോ നമ്മുടെ PMOS ഉണ്ടാക്കുന്നവരിൽ പ്രധാനമായും കാണുന്ന രണ്ട് പരിസ്ഥിതി ഘടകങ്ങളാണ് ഒന്ന് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സും പിന്നെ Bisphenol A. അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായും PMOS കാരണങ്ങളായിട്ട് വരുന്നത്. എപ്പോഴും ഒരു പ്രത്യേക ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണമോ മാത്രമായിരിക്കില്ല കാണപ്പെടുന്നത്, രണ്ടോ മൂന്നോ കാരണങ്ങളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അമിതവണ്ണം വ്യായാമക്കുറവ്,

മിതമായി പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കഴിക്കുന്നവര് ഇവർക്കൊക്കെ തന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും, മാനസിക സമ്മർദ്ദമുണ്ടായിരിക്കും. ഇപ്പോഴും ഇതൊരു മൂന്നോ നാലോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഒരു വ്യക്തിയെ തന്നെ ഒരുമിച്ചുണ്ടായിരിക്കുകയും അത് തന്നെ PMOS കാരണമാവുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് PMOS ലക്ഷണങ്ങൾ? സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ക്രമമല്ലാത്ത ആർത്തവം, അതായത് മൂന്നോ നാലോ മാസം മുറയും ഉണ്ടാവാറില്ല, അതിനുശേഷമായിരിക്കും വരിക. വരുമ്പോഴാവട്ടെ ഹെവി ബ്ലീഡിങ്ങോട് കൂടിയിട്ടായിരിക്കും വരിക. അമിതമായ രോമ വളർച്ച, മുഖത്തും കൈകളിലും കാലുകളിലുമെല്ലാം അമിതമായ രോമ വളർച്ച, മുഖക്കുരു, തലമുടി കൊഴിച്ചിൽ, ശരീരഭാരം കൂടുക, ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ട് കാണുക, കഴുത്തിലും കക്ഷത്തിലും കറുത്ത നിറം വരിക, ക്ഷീണം എന്നിങ്ങനെയാണ് പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ. എന്നുവെച്ചിട്ട് പല രോഗികൾക്കും ഇതിൽ ഒന്നോ ഒന്നി കൂടുതലോ ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് PMOS ഉണ്ടെങ്കിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. PMOS ലക്ഷണങ്ങൾ അവഗണിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് പ്രധാനമായും മാസമുറയുടെ ക്രമമില്ലായ്മയുടെ ഒരു കാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ ചികിത്സിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം കുറച്ച് നാള് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള അവസ്ഥകളാണ് ഒന്ന് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ വർദ്ധിക്കൽ അഥവാ ഡിസ്ലിപ്പിഡീമിയ, ഹൃദ്രോഗ സാധ്യത, കൊറോണറി ആർട്ടറി ഡിസീസ്, ഫാറ്റി ലിവർ, ഉറക്കത്തിൽ ശ്വാസം മുട്ടൽ, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. ഗർഭം ധരിക്കുമ്പോഴുണ്ടാകുന്ന പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഗർഭാവസ്ഥ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നും ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഫെർട്ടിലിറ്റി, ഗർഭാശയത്തിന്റെ അകത്തെ പാളി കട്ടിയാകൽ, തിക്കൻ എൻഡോമെട്രിയം എന്ന് പറയും, അപൂർവമായി എൻഡോമെട്രിയൽ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുക എന്നിങ്ങനെയും കാണും. കാര്യം മൂന്ന് നാല് മാസങ്ങളായി മാസക്കുളി വരാതിരിക്കുന്ന ഒരാളുടെ ഗർഭപാത്രത്തിനകത്തെ ലെയർ കട്ടിയാകുകയും അത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കിന് അപൂർവമായി ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്തുള്ള ക്യാൻസറിന് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരിൽ എപ്പോഴും കാണുന്ന കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളാണ് വിഷാദ രോഗം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, തങ്ങളുടെ ബാഹ്യരൂപത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നിവയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെയാണ് PMOS നമ്മുടെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും തുല്യ പ്രാധാന്യം നൽകി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയായി മാറുന്നത്. PMOS രോഗനിർണയം എങ്ങനെയാണ്? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റിനോട് ചോദിക്കുന്നത് രോഗലക്ഷണങ്ങളാണ്. പിന്നീട് ചോദിക്കുന്ന മാസമുറയുടെ ചരിത്രം, അതായത് മാസമുറ കൃത്യമായിട്ടാണോ വരിക അഥവാ വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാകും, ഇനി വരുന്ന സമയത്ത് ബ്ലീഡിംഗ് നോർമൽ ലെവലിലാണോ അതോ ഹെവി ആയിട്ടാണോ. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എത്ര പാഡുകൾ ഒരു ദിവസം മാറ്റാറുണ്ട്, അതുപോലെ തന്നെ ഓരോ പാഡും എത്രത്തോളം നനഞ്ഞിട്ടാണ്, പൂർണ്ണമായും നനഞ്ഞു കുതിർന്നതിന് ശേഷമാണോ അതോ ചെറുതായിട്ട് നനയുമ്പോഴേ ഇവർ മാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ലഘുവായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ബ്ലീഡിംഗ് ഹെവി ആണോ ലൈറ്റ് ആണോ മീഡിയം ആണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. കണക്കുകൾ പറയുന്നത് ഏകദേശം ഒരു പീരീഡ്സില് 80 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കണം എന്നാണ്. നമ്മൾ അതിനൊരു സിമ്പിൾ ആയിട്ടുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം 5-ൽ കൂടുതൽ പൂർണ്ണമായും നനഞ്ഞു കുതിർന്ന പാടുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് ഹെവി ബ്ലഡ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. പിന്നീട് നടത്തുന്ന ശരീര പരിശോധന, നമ്മൾ നോക്കുന്നത് അമിതവണ്ണമുണ്ടോ, ഒബീസിറ്റി ഉണ്ടോ, കഴുത്തിലും കക്ഷത്തിലുമൊക്കെ കറുത്ത പാടുകളുണ്ടോ, ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നിങ്ങനെയുള്ള ശരീര പരിശോധനകളാണ് നടത്തുന്നത്. പിന്നീട് രക്തപരിശോധനയ്ക്കിവിടെ രക്തപരിശോധനയിൽ നമ്മൾ ഹോർമോൺസിന്റെ അളവുകളാണ് നോക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കുന്നത് LH, FSH, ഈസ്ട്രജൻ, ആവശ്യമുണ്ടെങ്കിൽ ആൻഡ്രോജൻസിന്റെ ലെവലും നമ്മൾ നോക്കാറുണ്ട്. ഇൻസുലിന്റെ അളവും ചിലപ്പോൾ നോക്കാറുണ്ട്. ഇതിനുശേഷമാണ് അൾട്രാസൗണ്ട് പരിശോധനയ്ക്കായിട്ട് നമ്മൾ വിടുന്നത്. അൾട്രാസൗണ്ട് പരിശോധനയിൽ നമ്മൾ നോക്കുന്നത് അണ്ടാശയങ്ങൾ അഥവാ ഓവറീസിൽ സിസ്റ്റുകൾ കാണുന്നുണ്ടോ, എത്ര നമ്പർ ഓഫ് സിസ്റ്റുകൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് പരിശോധനയിൽ അണ്ടാശയത്തിൽ സിസ്റ്റുകൾ കണ്ടില്ല എന്നിരിക്കെ എന്നാ രോഗിക്ക് ബാക്കി ലക്ഷണങ്ങളും ഈ പറയുന്ന പരിശോധനയിലും ഹിസ്റ്ററിപരമായിട്ടും ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ ആ രോഗിക്ക് PMOS ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് അൾട്രാസൗണ്ടിൽ അണ്ടാശയത്തിൽ സിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു ആവശ്യമായ ഘടകമേ അല്ല PMOS എന്ന കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ. PMOS എന്ന് പറയുന്നത്

0: ഇപ്പോഴും ഒരു രോഗമെന്നതിലുപരി ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അവഗണിക്കുകയും അരുത്. നേരത്തെയുള്ള രോഗനിർണയവും ശരിയായ ചികിത്സയും ആരോഗ്യകരമായ ഭക്ഷണ രീതി, സ്ഥിരമായ വ്യായാമം, നല്ല ഉറക്കം, മാനസികാരോഗ്യ സംരക്ഷണം എന്നിവയാണ് PMOS പ്രധാനമായിട്ടുള്ള ചികിത്സാരീതികൾ. ഇവയൊക്കെ കൊണ്ടുതന്നെ സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗൈനക്കോളജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അശ്വതി ജീനാഥ്.
2: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിന് വ്യക്തമായ മാർഗരേഖ ഒരുക്കിക്കൊണ്ടാണ് സന്ദർശനം പൂർത്തീകരിച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടി, CEO ഫോറം തുടങ്ങി സുപ്രധാന പരിപാടികളിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദീർഘകാല യുറേനിയം വിതരണ കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും അംഗീകാരം നൽകി. മെൽബൺ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ന് നടന്ന പരിപാടിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ കായിക സഹകരണ മാർഗരേഖയുടെ പ്രകാശനവും ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യയും 2032 ബ്രിസ്ബൻ ഒളിമ്പിക്സിന് ഓസ്ട്രേലിയയും തയ്യാറാകുന്നതിന്റെ ഭാഗമായി കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താനും ധാരണയായി. കായിക അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രിക്കറ്റ് തുടങ്ങിയ മേഖലയിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകളും ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നു.
3: ഭാരത് ഓസ്ട്രേലിയ മാച്ച് കാ റൊമാഞ്ച് ഓർ ദൂസരാ യ എഹ്സാസ് കി ദോനോ ദേശോ മേ ക്രിക്കറ്റ് കേവൽ ഏക് ഖേൽ നഹീ ലേക്കിൻ ഏക് സാജാ ജുനൂൻ ഹൈ ലേക്കിൻ ആജ് യഹാ കോയി ലാസ്റ്റ് ഓവർ ഫിനിഷ് കാ പ്രഷർ നഹീ ഹൈ ആജ് യഹാ കേവൽ ഖേൽ കി ഖുശി ഹൈ ഹമാരി മിത്രതാ കി ഗർമജോശി ഹൈ ഓർ ഫ്യൂച്ചർ ചാമ്പ്യൻസ് കി എനർജി ഹൈ.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെത്തും. ഓക്ലൻഡിലെത്തുന്ന പ്രധാനമന്ത്രി ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്നലെ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തികളിലെ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായും തടയുന്നതിനുള്ള ശക്തമായ സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു സമ്മേളനം. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മീനാക്ഷി പാലത്തു നിന്നും 200 മീറ്റർ താഴെ ഒഴിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം വൈദ്യുതി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്ത് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കൂടിയാണ് കണ്ടെത്താനായുള്ളത്.

0: കേൾക്കാനുള്ള തിരച്ചിലാണ് തുടരുന്നത്. കടാവർ ഡോഗ്സ്, NDRFന്റെ 70 അംഗ സംഘം, ഇതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ 110 അംഗങ്ങളും 100 വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖും റവന്യൂ മന്ത്രി പി കെ അനിൽകുമാറും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സർക്കാർ സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 50% ഹരിത ഊർജ്ജത്തിലൂടെ പരിഹരിക്കാനായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ മാസം 6 വൈദ്യുതി വിതരണത്തിൽ 50.2% സംഭാവന നൽകിയത് പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ശുദ്ധോർജ്ജ ആവാസ വ്യവസ്ഥ പുരോഗതി പ്രാപിക്കുന്നതിന്റെ തെളിവാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ യോഗം പുരോഗമിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കൊഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അടിയന്തര സംയുക്ത യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. താഴെത്തട്ടിലുള്ള പോലീസ് നടപടികൾക്കൊപ്പം മാക്രോ ലെവലിലുള്ള അന്തർ സംസ്ഥാന സുരക്ഷാ ഏകോപനത്തിനും ആഭ്യന്തര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ട്. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കൂടി ഒരു കേന്ദ്രീകൃത ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ കേരള പോലീസിന് സാധിക്കും.
1: കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ തുടരുന്നു. നൈനിറ്റാൾ, ഉധംസിംഗ് നഗർ, ചമ്പാവത് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ്, ഡെറാഡൂൺ, ഹരിദ്വാർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. 100+ റോഡുകളിൽ മഴയെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സിർമൌ, സോലൻ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജമ്മുകശ്മീരിലെ ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു ഡിവിഷനിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. കുവൈറ്റ് സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഒമാനിലെത്തിയത്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽസ് എന്നീ രാജ്യങ്ങളാണ് 11 പര്യടനത്തിനിടെ അദ്ദേഹം സന്ദർശിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 2 ഫ്രാൻസിന്റെ വിജയം. 60-ാം മിനിറ്റിൽ എംബാപ്പയും 66-ാം മിനിറ്റിൽ ഒസ്മാൻ ഡെംബലെയും ഫ്രാൻസിനായി ഗോളുകൾ നേടി. വിംബിൾഡൺ പുരുഷ സിംഗിൾ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകുന്നേരം 6 നടക്കുന്ന ആദ്യ സെമിയിൽ ലോക 2 താരം അലക്സാണ്ടർ സ്വരേവ് ബ്രിട്ടന്റെ ആർദർ ഫെറിയെയും 2 സെമിയിൽ ലോക 1 താരം യാനിക് സിന്നർ മുൻ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ ചെക്ക് താരങ്ങളായ കരോലിന മുച്ചോവയും ലിൻഡ നോസ്കോവയും ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം നടക്കുക. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 727 ഉയർന്ന് 77469 നിഫ്റ്റി 217 നേട്ടത്തിൽ 24180 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കൂടി. പവന 280 ഉയർന്ന് 1,06,200 ഗ്രാമിന് 13,275 ഇന്നത്തെ വില. ശിശു കേന്ദ്രീകൃത വികസനം, സ്കൂൾ വിദ്യാഭ്യാസം, മാനവ വികസനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി നീതി ആയോഗ് അംഗം ഡോ ജോറാം അനിയ യൂണിസെഫ് ഇന്ത്യ പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. അധ്യാപക പരിശീലനം, വിദ്യാർത്ഥിക്ഷേമം, സൈബർ സുരക്ഷ

0: തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നതായി നീതി ആയോഗ് അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലാന്റിലെത്തും. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കുമിടയിൽ ധാരണ. സുരക്ഷിതമായ അതിർത്തിയും ജാഗരൂകമായ സമൂഹവുമാണ് രാജ്യത്തെ ഭദ്രമാക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് കല്ലാടി മണ്ണിടിച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രദേശത്തെ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിന് സൌകര്യം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ADGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2nd quarter ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനസലാപം തത്സമയം ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. ഇന്ന് ഗാനസലാപം പരിപാടിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ചേരുന്നു എം ജെ ജോഷിലാൽ.
1: ഹലോ ഹലോ, ഗാനസലാപത്തിലേക്ക് സ്വാഗതം.
2: എനിക്ക് യേശുദാസ് പാടിയ മൗലിയിൽ വൈത്തിലി ചൂടി എന്നുള്ള പാട്ട് വേണം.
1: ആ, നന്ദനം സിനിമയില് അല്ലേ? അത് യേശുദാസ് അല്ല, ചിത്ര പാടിയ ഗാനമാണ് കേട്ടോ. അല്ല, അതിനു മുമ്പ് നമുക്ക് പേര് പറയൂ, വിളിക്കുന്ന ആളിന്റെ പേര്
2: പറയൂ.
1: അമ്മണി. എവിടെന്നാ വിളിക്കുന്നത്? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സ്ഥലം എവിടാന്ന് പറയൂ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ, പന്തളം
2: തട്ട.
1: ശരി, ഇനി നമുക്ക് വിശേഷങ്ങൾ പറയാം. അവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അമ്മണി?
2: വീട്ടില് എനിക്ക് 2 മക്കളെ, മോളെ കെട്ടിച്ചു, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മോൻ കെട്ടി, അതിനും 2 പിള്ളേരുണ്ട്. പിള്ളേര് സ്കൂളിൽ പോയേക്കുന്നു.
1: അപ്പൊ അമ്മൂമ്മയായിട്ട് അങ്ങനെ സന്തോഷത്തോടെ കഴിയുകയല്ലേ?
2: ഭർത്താവ് മരിച്ചു, ബി കെ ഗോപിന്നായിരുന്നു പേര്. 4 വർഷമായി മരിച്ചിട്ട്. 4 വർഷം.
1: ഗാനസലാപത്തിൽ പങ്കെടുക്കുന്നത്
2: എനിക്ക് കഴിഞ്ഞ 23-ന് 2 പ്രാവശ്യം കിട്ടി. പിന്നെ എന്നെ വിളിച്ചു വരുമ്പോ വിഷമമുണ്ടെന്ന് വെച്ചായിരുന്നു, കിട്ടത്തില്ലായിരുന്നു. സങ്കടം വിഷമം എല്ലാം വരുക.
1: ഇപ്പൊ സങ്കടത്തോടുകൂടിയാണ് വിളിച്ചത്?
2: ഹലോ,
1: ഇപ്പൊ വിളിക്കുന്ന സങ്കടത്തോടുകൂടിയാണ് വിളിക്കുന്നത്, സന്തോഷത്തോടുകൂടിയാണ് വിളിക്കുന്നത്? എല്ലാം ഉണ്ട്, അതാണ് നമ്മൾ വിളിച്ചപ്പോഴേ പാട്ട് കേറി ചോദിച്ചതല്ലേ.
2: ശരി ശരി,
1: ആ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനമാണ് കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നു.
1: ശരി, അപ്പൊ നല്ലൊരു ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് പാട്ട് കേട്ടാലോ? ആ, ഈ പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാ
2: കുഞ്ഞുങ്ങൾക്കും,
1: എല്ലാ കേൾക്കുന്നവർക്കും, എല്ലാവർക്കും.
2: പിന്നെ
1: ആ ഒന്ന് അപ്പൊ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, ചിത്ര പാടിയ ഗാനം, ചിത്രം നന്ദനം.

0: കേട്ടോ.
1: അതല്ല സാറേ, ഇത് മാത്രമല്ല പല കാര്യങ്ങൾക്ക് കിട്ടുന്നില്ല.
0: പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും വിളിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. പേര് പറയൂ അങ്ങയുടെ. ബിജു എവിടെ? ചെങ്ങന്നൂർ അല്ലേ? എന്ത് ചെയ്യുന്നു ബിജു?
1: സാറേ, ഞാൻ 10-28 വർഷം ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടില്
0: വന്ന് എന്തിനാ വന്നത്?
1: ഒരു അസറ്റാക്ക് വന്നു, അപ്പൊ പിന്നെ പോകാൻ പറ്റിയില്ല.
0: അതിനുശേഷം പിന്നീട് നാട്ടിൽ തന്നെ അങ്ങ് തുടർന്നു അല്ലേ?
1: വീട്ടിലിരിക്കുക.
0: ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ? എങ്ങനെയുണ്ട്
1: ആരോഗ്യം? കുഴപ്പമൊന്നുമില്ല, ഒന്നൊക്കെ പോകുന്നു സാറേ.
0: വീട്ടിലാരൊക്കെ ഉണ്ട് ബിജു?
1: വീട്ടിലെ അമ്മയുണ്ട്, ഞാനും ഭാര്യയും ഉണ്ട്, ഒരു മകളുണ്ടായിരുന്നു, കല്യാണം കഴിച്ച അവളെ വിട്ടു, അവർക്ക് രണ്ട് കുട്ടികൾ.
0: ഓ, അപ്പൊ എല്ലാരും സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലേ?
1: 87 വയസ്സായി.
0: എത്രയായി? 57. ആ, അത്രയല്ലേ ഉള്ളൂ. 57 എന്ന് പറഞ്ഞ വലിയ വയസ്സാണോ? ഓ, എന്ത് പ്രായം! നമുക്ക് പ്രായം ഇപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ പറയാറുണ്ട്, പ്രായം എന്ന് പറയുന്നത് ഒരു വെറൊരു നമ്പർ മാത്രമാണെന്ന് ഇപ്പൊ പറയാറുണ്ട്. അത് പലരുടെയും ജീവിതമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ? ശരി, അതൊക്കെ പോട്ടെ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? നമുക്ക് ഒരു ഗാനമേ കേൾക്കാനൊക്കെ ഉള്ളൂ, പറഞ്ഞോളൂ. അത് പക്ഷേ ആൽബം സോങ് ആണ് കേട്ടോ. ആൽബം പാട്ടുകൾ നമ്മളങ്ങനെ ഈ ചലച്ചിത്ര ഗാനങ്ങൾക്കിടയിൽ നമ്മൾ കൊടുക്കാറില്ല. ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് ചലച്ചിത്ര ഗാനങ്ങൾ തന്നെ ചോദിക്കുന്നതാണ് നല്ലത് കേട്ടോ. പേൽവ്യൂ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയത് അല്ലേ? വളരെ മനോഹരമായ ഗാനമാണ് കേട്ടോ. ഗാനം ആർക്കൊക്കെ വേണ്ടി സമർപ്പിക്കുന്നത്?
1: ആകാശവാണി ശ്രോതാക്കൾക്കും.
0: ശരി, ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അല്ലേ?
1: എല്ലാ ശ്രോതാക്കൾക്കും.
0: നമ്മൾ ആരെ ഒഴിവാക്കുന്നില്ല.
1: അതെ
0: അതെ, പിന്നല്ല. ശരി, അപ്പൊ നമുക്ക് പിന്നെ താങ്കളെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ തുറന്ന് സംസാരിക്കുന്നു, പക്ഷെ നമുക്ക് സമയം വളരെ പരിമിതമാണല്ലോ ബിജു.
1: ആ,
0: അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഈ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമൊക്കെ വളരെ നമ്മൾ ചുരുക്കുന്നത്. ഒരു ദിവസം പോലും പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നാവിലൊക്കെ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാം. അതെ അതെ. അപ്പോ നമ്മുടെ ബിജു ആവശ്യപ്പെട്ട ഗാനം പേൾവി ഒന്ന് ചിത്രത്തിന് വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനം നമുക്ക് കേട്ടാലോ?
1: ശരി,
0: ഇനിയും വിളിക്കണം കേട്ടോ. ഇനിയും ഒരു 3 മാസമോ കഴിഞ്ഞിട്ട് ഇനിയും വിളിക്കണം. നമുക്ക് ഇതേപോലെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ശരി, എന്നാലേ. വിളിച്ചതിന് നന്ദി. വയലാർ എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസും ബി വസന്തയും പാടിയ ഗാനം ചിത്രം പേൾവ്യൂ.

0: ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ അക്വാനിറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനിറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: തപാൽ ഏജൻസീസ്.
2: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
3: താങ്ക് യു സാർ.
2: ഓ,
3: ഞാൻ പത്തനംതിട്ട. കുമാരസ്വാമി.
2: കുമാരസ്വാമി. പത്തനംതിട്ട എവിടെയാ?
3: പത്തനംതിട്ട
2: കൈപ്പട്ടൂർ. ശരി ശരി. ടൗണിനടുത്ത് തന്നെ അല്ലേ? അടൂരിന് പോകുന്ന വഴിക്ക്. അതെ. ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു കുമാരസ്വാമി?
3: ഞാന് സ്വർണ്ണപ്പണിയായിരുന്നു. പണിയില്ല, ബാങ്ക്
2: അപ്ലൈച്ചറായിരുന്നു. പറഞ്ഞോളൂ.
3: പ്രായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 65 വയസ്സ് വരെ ഉള്ളൂ. അപ്പൊ അത് ആനുകൂല്യം മാറ്റില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ വർഷമില്ലല്ലോ കേട്ടോ, സ്വർണ്ണപ്പണിയൊന്നും.
2: ശരി ശരി.
3: വീട്ടിലിരുന്നുണ്ടെങ്കിൽ പണിയുണ്ട് ചെയ്യും.
2: അല്ല, ഇപ്പോഴും ഇങ്ങനെ വർക്ക് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടോ ആൾക്കാര്? സ്വർണ്ണ ആഭരണങ്ങൾ ചെയ്യിക്കാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഇപ്പോ എല്ലാം ഇപ്പം വലിയ വലിയ മാർക്കറ്റ് ആണല്ലോ അത്, അല്ലേ? അപ്പോ പണിഞ്ഞു കൊടുക്കുമ്പോ ആൾക്കാർ ഡിസൈൻ ഒക്കെ പറഞ്ഞു തരുമോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? പുതിയ ഡിസൈൻ, പഴയ ഡിസൈൻ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുതരുമോ? മിക്കവാറും മിക്കവാറും സാധാരണ. അപ്പൊ ഈ പുതിയ ഡിസൈനേക്കാളും പഴയ ഒരു ഇതിനോടായിരിക്കും ആൾക്കാർക്ക് താല്പര്യം, അല്ലേ?
3: ഒരു
2: മാറ്റുള്ളത് അതിനൊക്കെയാണെന്ന് സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ,
3: പഴയ പണിയല്ലോ.
2: അല്ല, പണ്ട് ഉത്തരവാദിത്തമുണ്ട്. സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു ആസ്തിയാണ്, അല്ലേ? അന്നും അതെ, ഇന്നും അതെ.
3: ശരി,
2: ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്? പാട്ട് പറഞ്ഞോളൂ, നമുക്ക് ഉള്ള പാട്ട് നമുക്ക് കൊടുക്കാം. പാടാം പാടാം ആരോമൽ ചേകവർദ്ധൻ അംഗം, അല്ലെ? അങ്ങനെ തുടങ്ങുന്ന ഗാനം അല്ലേ? ശരി. അതെ അതെ. വയലാർ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനമാണ്. ഈ വീട്ടിലാരൊക്കെ ഉണ്ട് കുമാരസ്വാമി?
3: വീട്ടില് ഞാനും ഭാര്യയും മകനും, ഞങ്ങൾ മൂന്ന് പേരും ഉണ്ട്. പിന്നെ എനിക്ക് മൂന്ന് മക്കളാ, രണ്ട് പെൺമക്കളെ, രണ്ടുപേരെ കല്യാണം
2: കഴിച്ചായിരുന്നു. അവരൊക്കെ ഈ ജോലി തുടർന്ന് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ?
3: അവര് മകന് എന്റെ ഇഞ്ചിനീയർ ജോലിയല്ല, അദ്ദേഹം വാഹനം ഡ്രൈവറാണ്. പിന്നെ വർക്കുകളൊക്കെ കുറവാണ് സാറേ.
2: ശരി ശരി.
3: പിന്നെ ഞാൻ പാഴോട് പറയണമൊക്കെ.
2: ഇനിയിപ്പോ രാമായണ മാസമൊക്കെ വരികയല്ലേ, അപ്പോഴും പാരായണത്തിന് പോകുന്നുണ്ടോ?

0: രാമായണ മാസത്തിൽ അമ്പല ക്ഷേത്രങ്ങളിലൊക്കെ വായനയ്ക്ക് പോകും.
1: വായനയ്ക്ക് പോകും അല്ലേ? ശരി, ഈ ഗാനം കേട്ടാലോ നമുക്ക്? ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഗാനം?
0: ഇത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും, പിന്നെ റേഡിയോ നിലയത്തില് എല്ലാ അംഗങ്ങൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമർപ്പിക്കും.
1: ശരി ശരി,
0: പഴയ ഗാനമല്ലേ നമുക്ക്?
1: പഴയ ഗാനങ്ങളോടാണോ ഇഷ്ടം?
0: ആ, കൂടുതലും പഴയ ഗാനങ്ങളോടാണ്, കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഗാനങ്ങളൊന്നും നമുക്ക്
1: താല്പര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അതോ ആ പാട്ടിനോടുള്ള ഒരു നല്ല പാട്ടുകളുണ്ട്, നല്ല പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്, നല്ല പ്രതിഭാധനരായ കലാകാരന്മാർ ചെയ്യുന്ന നല്ല ഗാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നമ്മൾ കേൾക്കാൻ പലപ്പോഴും ആ കേൾക്കുമ്പോൾ നമുക്കത് എന്താണ് ഉൾക്കൊള്ളാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഴയ ഗാനങ്ങൾ,
0: പഴയ ഗാനങ്ങളുള്ള കഥയുമായിട്ട് യോജിച്ച് വരുന്ന ഗാനങ്ങളാണ്.
1: ശരി, അപ്പൊ നമുക്ക് ഗാനം ഈ പറഞ്ഞോളൂ
0: ഗാനങ്ങളെക്കാൾ കൂടുതൽ പഴയ ഗാനങ്ങള് ഈ അർത്ഥവത്തായ ഗാനങ്ങളും കഥയോട് യോജ്യമായ അനുഭവ സമ്പത്തൊക്കെ
1: ഗാനങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഗാനം കേട്ടാലോ, ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ. അപ്പൊ ഈ ഗാനവും കഥയോട് ചേർന്ന് പോകുന്ന ഒരു ഗാനമാണ് കേട്ടോ. വയലാർ എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസും ജയിച്ചതിനെ പാടിയത് ചിത്രം ആരോമലുണ്ണി.

കാരോമൽ ചേകോർ ആറേഴു നാഴിക അംഗം വെട്ടി കിടമ്പീരി വലമ്പീരി തിരിഞ്ഞു വെട്ടി ഓതിരം കടകം പതിഞ്ഞു വെട്ടി ആനത്തിരിപ്പൂ പറഞ്ഞു വെട്ടി അങ്കപ്പാരപ്പൂ പറഞ്ഞു വെട്ടി ചുറ്റോട് ചുറ്റിനും വെട്ടും നേരം തുല്യ കണയിൽ മുറിഞ്ഞു വീണു ഭച്ചുലൻ ചന്തു ചതിയ

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം. പേര് പറയൂ. നിങ്ങളുടെ
1: എന്റെ പേര് തമ്പാൻ എന്നാണ്. കാസർഗോഡ് എന്നാണ്.
0: കാസർഗോഡ് അല്ലേ?
1: കാസർഗോഡ്
0: ചെറുവത്തൂർ. ആ ശരി ശരി. ചെറുവത്തൂർ. എന്ത് ചെയ്യുന്നു തമ്പാൻ?
1: ഞാൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്.
0: ആ, ഏത് സ്കൂളിലായിരുന്നു?
1: രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളില്. പിന്നെ ഒരു 18 കൊല്ലം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തൃക്കരിപ്പൂരി കാടംകോട് ഈ സ്കൂളിലെല്ലാം ഉണ്ടായിരുന്നു.
0: ഞാനൊരു
1: ടോട്ടലി ബ്ലൈൻഡ് ആയിട്ട് ഒരു പേഴ്സൺ ആണ്.
0: ഏത് സബ്ജക്ട് ആയിരുന്നു?
1: അത് ഞാൻ പിന്നെ ഈ പ്രൈമറി ഡിപ്പാർട്ട്മെന്റാണ്, അതൊക്കെ എടുക്കണല്ല. സോഷ്യൽ സയൻസും മലയാളവും കൈകാര്യം ചെയ്യും. പിന്നെ
0: അപ്പൊ ദീർഘകാലം കുഞ്ഞുങ്ങളോട് ഇടപെട്ട ഒരു വ്യക്തിയാണ് അല്ലെ?
1: അതെ അതെ അതെ അതെ. കുട്ടികള് എന്റെ അങ്ങനെയാണ്, എന്റെ ജീവനാണ്.
0: പിന്നെ
1: ആകാശവാണി അതിനേക്കാൾ വലിയ ജീവന. ആകാശവാണി ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാവൂല. പാകപ്പെടുത്തിയെടുത്തത് ആകാശവാണി എന്ന് ഞാൻ പറയും.
0: തീർച്ചയായിട്ടും നമ്മുടെ ഭാഷയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളാണെങ്കിലും ഇല്ലേ, ആകാശവാണിയിൽ നിന്ന് കിട്ടുന്നത് വലിയൊരു എന്താണ് നിധിയാണെന്ന് പറയാം.
1: അത് എന്റെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാം.
0: തീർച്ചയായിട്ടും പലവിധ വിഷയങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്.
1: കാരണം ഞാൻ ഈ പഠിച്ച കാര്യങ്ങളിൽ എന്റെ കുട്ടികൾക്ക് എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും.

0: ആകാശവാണിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ രംഗമായാലും മറ്റേ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരങ്ങൾ
1: കുട്ടികളോട് പങ്കുവയ്ക്കും.
0: ആ കുട്ടികളായിട്ട് പങ്കു അത് കുട്ടികള് ചോദിച്ച് പറഞ്ഞ് അങ്ങനെ. ഇപ്പം ഞാനൊരിപ്പോ റിട്ടയർഡായി, റിട്ടയർഡ് 17 റിട്ടയർഡായി. ഇപ്പം കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഫോൺ ചെയ്ത് അതിന്റെ സെക്രട്ടറി ആയിട്ട്
1: 2017. നല്ല കാര്യം, കാര്യം വെറുതെ ഇരിക്കുന്നില്ലല്ലോ. വിരമിച്ചതിന് ശേഷം നമ്മളെല്ലാം എന്താണ്, വിശ്രമ ജീവിതം അല്ലല്ലോ അല്ലേ? വിശ്രമ ജീവിതം എന്നുള്ള സംഭവം നമ്മൾക്ക് അത്ര യോജിച്ചതല്ല അല്ലേ സാർ?
0: അയ്യോ, അത് അന്നേരം നമ്മള് ഇത് മരവിച്ചു പോകും സാർ.
1: പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സൊരിക്കലും നമ്മള് മരവിക്കാൻ വിട്ടുകൊടുക്കരുത്. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം അല്ലേ? ആക്റ്റീവ് ആയിരിക്കണം. എങ്ങനെ പോകുന്നു സാർ സംഘടനയൊക്കെ? വളരെ
0: നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച നമ്മള് ഓഫ്ലൈനിൽ ക്വിസ് നടത്തും ഓരോ വിഷയത്തെ. ഇപ്രാവശ്യം 2026 ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന വിഷയമാണ് കൊടുത്തിട്ടുള്ളത്.
1: നല്ല കാര്യം. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലേ? അപ്പൊ കുട്ടികൾക്ക് അതിനോട് കുട്ടികൾക്ക് അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ സാർ?
0: അതായത് രാത്രികാലങ്ണിൽ എല്ലാ ദിവസവും 8 മണിക്ക് ഓൺലൈൻ വഴി നമ്മൾ പരിശീലനം കൊടുക്കാറുണ്ട്.
1: അതെ അതെ, നല്ല കാര്യം.
0: അപ്പൊ അത് വെച്ചിട്ട് പിന്നെ വളരെ 100-ാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു സാർ. 100 മാസം ഇപ്പൊ കഴിഞ്ഞു.
1: വലിയ കാര്യമാണല്ലോ.
0: 107-ാമത്തെ മാസമാണ് ഇനി നടക്കാൻ പോകുന്നത്.
1: ഇത്രയും ഈ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു എഫർട്ടാണ്. പക്ഷെ അത് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് വലിയൊരു കാര്യമാണ് കേട്ടോ.
0: ആകാശവാണിയുടെ കണ്ണൂർ നിലയം നല്ല സഹകരണമാണ് സാർ. അവര് പിന്നെ വാർത്ത ഇതിന്റെ വാർത്തകളൊക്കെ തദ്ദേശ വാർത്തകൾ കൊണ്ട് അതിൽ
1: കൊടുക്കുന്നുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് കാര്യം. കുട്ടികളാണ് നമ്മുടെ ഒരു എന്താണ്, നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ
0: അവരാ വാർത്തെടുക്കേണ്ടത്.
1: അവരെ വാർത്തെടുക്കണം നമ്മൾ.
0: അത് ഇപ്പം എനിക്കൊരു വിഷമം പറഞ്ഞാല് സാർ, നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് എപ്പോഴും ഈ മയക്ക് മരുന്നിനും ഇപ്പം കൊണ്ടുവന്നൊരു പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഓപ്പറേഷൻ തൂഫാൻ.
1: അത്
0: അത് അത് അഭിനന്ദിക്കാതെ പറ്റില്ല
1: സാർ.
0: ഗവൺമെന്റിന് എന്താ പറയേണ്ടത്?
1: പ്രവർത്തനത്തിന് നമ്മളുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം അല്ലേ? നമ്മുടെ എല്ലാം പിന്തുണ ഉണ്ടാവണം. കാര്യം കുട്ടികളെ നമ്മൾ നേർവഴിക്ക് നയിച്ചാൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിന് അതൊരു സമ്പത്താകുള്ളൂ. സാർ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, അങ്ങേക്ക് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ
1: ചെമ്പരത്തിപ്പൂവേ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് അല്ലേ? വയലാർ എഴുതി, ജി ദേവരാജനീണം പകർന്ന ഗാനം. വളരെ രസകരമായ ഒരു ഗാനമാണ്. കവിത എന്ന് പറഞ്ഞ കവിത എന്ന് വിളിക്കണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് വയലാർ എഴുതിയിരിക്കുന്നത് ഇല്ലേ? അമ്പലപ്പറമ്പിലെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തിപ്പൂവ്, എന്ത് രസകരമായ ഭാവനയാണ് അല്ലേ? ശരി, ഈ ഗാനം ആർക്കും
0: സമർപ്പിക്കും.
1: അതെ അതെ, വെറുതെ തൂലി കൊണ്ട് ഒരു വര വരച്ചാൽ തന്നെ ആ വരയും ഒരു കവിതയാണ്. വലിയ പ്രതിപാദനരായ എത്രയോ പേരാണ് നമുക്ക് മുന്നേ നടന്നു പോയത് അല്ലേ സാർ? അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. ഈ ഗാനം ആർക്കും സമർപ്പിക്കുന്നുണ്ട് സാർ?
0: ഇത് നമ്മുടെ പിന്നെ എല്ലാ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട് നമ്മൾ കേൾക്കുന്നവർക്ക് എല്ലാം
1: ഗാനം സമർപ്പിക്കുന്നു. ശരി, അപ്പോ അങ്ങയുടെ കുറേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു പ്രിയ ശ്രോതാവിനോട് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യണമെന്നുണ്ട്. പക്ഷെ സമയം ഒരു പരിമിതമാണ്. അതെ, സമയം നമുക്ക്.
0: ശശികുമാർ സാറാണോ?
1: ഞാനോ? എന്റെ പേര് ജോഷിലാൽ. അപ്പൊ നമുക്ക് ശരി, ഗാനം കേട്ടാലോ. ഓ, അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്നുകൂടി പങ്കുവയ്ക്കാം. ശരി സാർ, എന്നല്ലേ നിങ്ങളെ

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പേര് പറയൂ.
1: എന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലമാണ്.
0: എരുമേലി
1: ശബരിമല സീസണിന്റെ പ്രാധാന്യമുള്ള എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: എരുമേലി എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു ഭക്തിഭാവം ഉണ്ട് അല്ലേ? പേരിന് തന്നെ എന്തൊരു എന്തൊരു എന്തൊരു വല്ലാത്തൊരു ശക്തിയുള്ളൊരു പേരാണ്.
1: അമ്പലത്തിനടുത്താണ് ഞാൻ താമസിക്കുന്നത്. മൂന്നും ദിവസം കൂടി ജോലിയുണ്ട് എരുമേലി തന്നെ. ഞാൻ ട്രാൻസ്പോർട്ട് ജോലിയുള്ള ഉണ്ടായിരുന്ന ആളാണ്. പെൺകുട്ടി 20 വർഷമായി, 77 വയസ്സുള്ള ആളാണ്.
0: അത് തീരത്തില്ല. നമ്മൾ ആകാശവാണിയെ കുറിച്ചാണ് പറയാനിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്ന് നാളെ ഒന്നും ആ ഒരു വിശേഷം പറഞ്ഞു തീരത്തില്ല.
1: പറഞ്ഞു ആകാശവാണി ആരെയും ചീത്തയാക്കിയത്
0: അതെ
1: ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ്. ആരും ചീത്തയാക്കല്ലേ? രാഷ്ട്രീയക്കാരില്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ആരും ചീത്തയാക്കല്ലേ?
0: തീർച്ചയായിട്ടും
1: അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം ആകാശവാണിക്ക്.
0: അപ്പൊ നമുക്ക്
1: 60 വർഷമായിട്ട് ആകാശവാണിയുടെ ശ്രോതാവാണ്.
0: അതെ. അപ്പൊ നമ്മൾ മാത്രമല്ല, നമുക്ക് നമ്മൾ മാത്രമല്ല, നമ്മളത് മറ്റുള്ളവരെയും കൂടെ കേൾപ്പിക്കുക കൂടി ചെയ്യണം. അവരും ചീത്തയാകരുതല്ലോ.
1: അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ രണ്ട് ട്രാൻസ്മിറ്റർ റേഡിയോ എനിക്കുണ്ട്. പിന്നെ വീട്ടുകാരോട് പറഞ്ഞു, 3-4 പേർക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മേടിക്കണമെന്ന് ഞാൻ കരുതുന്നുണ്ട്.
0: പിന്നെ
1: എല്ലാം നല്ല കാര്യങ്ങൾ പറയുന്ന മുഴുവൻ റേഡിയോയിലാണ്.
0: 5:50 മുതൽ നമ്മുടെ പരിപാടികൾ കേൾക്കാൻ പറയണം ആൾക്കാരോട്.
1: തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും റേഡിയോ ഹെൽത്ത് പ്രകാശധാര ഡോക്ടറോട് ചോദിക്കാം. റേഡിയോ ഗ്രാമരംഗം, രാഷ്ട്രീയ മേഖല.

0: നല്ല മലയാളം, ഗാനസഞ്ചാരം, മനോഗാനം, അക്ഷരത്തെപ്പ്, ആയുരാരോഗ്യം, നല്ല മലയാളം.
1: നമ്മുടെ പരിപാടികളെല്ലാം അങ്ങേക്ക്, നമ്മുടെ പരിപാടികളെല്ലാം അങ്ങേക്ക് കാണാപ്പാടാണല്ലോ അല്ലേ? ഇതിൽ ഏതാണ് ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ ഒന്നും ഒഴിവാക്കാനില്ല അല്ലേ? നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് അനുഭവിച്ച് തന്നെ നമ്മൾ അറിയുക എന്നുള്ളതാ അല്ലേ? ഞാന് ശരി, നമുക്ക് സംസാരം തുടരാം. അതിനു മുമ്പ് ഹലോ ഹലോ
0: തന്നെ
1: ശരി. അപ്പം നമുക്ക് സംസാരം തുടരാം. അതിനു മുമ്പ് ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് രണ്ട് ഗാനങ്ങളാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.
1: അതിൽ നമുക്കൊരു ഗാനം കൊടുക്കാം.
0: അതെ, രണ്ടെണ്ണം പറഞ്ഞാൽ
1: അയ്യോ ബാക്കി കൂടെ പാടു. അപ്പൊ നമുക്ക് സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം ലൈംഗ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കൊടുക്കാം. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വപ്നം ലൈംഗ് ഗ്രാമം അല്ലേ? നമ്മൾ ഒരു കാലത്ത് ഈ പാട്ട് പാടിയിട്ടില്ലേ അല്ലേ? ആ, നമ്മൾ മനസ്സറിഞ്ഞ് ഈ പാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പാടിയിട്ടുണ്ട് നമ്മുടെ നല്ല കാലത്ത്. ഈ സിനിമ കണ്ടതാണോ ദത്തുപുത്രൻ? നല്ല ദത്തുപുത്രൻ സിനിമ കണ്ടതാണോ? നല്ലൊരു സിനിമയാണ്
0: ദത്തുപുത്രൻ.
1: ഓ പറഞ്ഞോളൂ.
0: അത് 65 ഞാൻ ഒരു ഗാനമാല, യേശുദാസിന്റെ ഗാനമാല കേൾക്കാനായിട്ട് കൊല്ലം നെഹ്റു സ്റ്റേഡിയത്തിൽ, അവിടുത്തെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ പോയപ്പോ അവിടെ വെച്ച് യേശുദാസ് പറഞ്ഞ വെള്ളം വെള്ളയാണ് അദ്ദേഹം പാടി. അദ്ദേഹം പറഞ്ഞു റിലീസായില്ല എങ്കിലും ഞാൻ പാടുകയാണെന്ന് പറഞ്ഞു അദ്ദേഹം പാടി. അങ്ങനെ ശോഭനയാണ് കൂടെ പാടുന്നത്. ശോഭന ചെന്ന 10 വയസ്സം കണ്ടുള്ളൂ പുള്ളി. ശോഭനെ കയ്യെ എടുത്ത് ചേതലോട്ട് കയറ്റിയായിരുന്നു യേശുദാസ്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ 69 ചന്ദ്രനെയും ആളുകൾ ഇറങ്ങിയപ്പോഴത്തേന് എന്റെ കമന്റർ പറഞ്ഞ റേഡിയോയിൽ കൂടെ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവിടെ വെച്ച് ഞാൻ കേട്ടത്.
1: ആ ഓർമ്മകൾ നമ്മളെ എന്തുമാത്രം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും.
1: നമുക്കൊരിക്കലും അത് ആ ഓർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് താനും. നമ്മുടെ ജീവിതത്തിൽ അത്രത്തോളം അത് പറ്റിച്ചേർന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ആകാശവാണി, അതെ ആകാശവാണി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് ജീവിതത്തിൽ. അങ്ങനൊരു കാര്യം ചെയ്യൂ.
0: അതെ
1: ശരി. അപ്പൊ ഓ അങ്ങനൊരു കാര്യം ചെയ്യൂ, ഓർമ്മച്ചെപ്പിലേക്ക് ഒരു കത്തെഴുതു. നമ്മുടെ ഓർമ്മകളെല്ലാം ചേർത്ത് വെച്ച് ഓർമ്മച്ചെപ്പ് ആകാശവാണി തിരുവനന്തപുരം 14 ഈ ഒരു വിലാസത്തിലേക്ക് അയച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഓർമ്മകൾ പങ്കുവയ്ക്കാം, അതോടൊപ്പം നമ്മുടെ നല്ല ഗാനങ്ങളും കേൾക്കാം. ഓ കുഴപ്പമില്ല, നമുക്ക് സംസാരിച്ചാൽ നമുക്ക് തീരില്ലല്ലോ, അതല്ലേ എന്റെ പ്രശ്നം. അതുപോലെ നമുക്ക് മറ്റ് ശ്രോതാക്കളെയും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ ശരി, ഇനിയും വിളിക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. വയലാർ എഴുതി ജി ദേവരാജനീണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ദത്തുപുത്രൻ.

0: ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം സർ.
0: ഓ നമസ്കാരം, പേര് പറയൂ.
1: പേര് ബിന്ദു അനിൽ.
0: ബിന്ദു അനിൽ, എവിടെന്നാ വിളിക്കുന്നത്?
1: പായിപ്പാട്, കോട്ടയം.
0: കോട്ടയം, കോട്ടയം പായിപ്പാട് അല്ലേ?
1: അതെ അതെ.
0: എന്തൊക്കെയുണ്ട് കോട്ടയം പായിപ്പാടുള്ള വിശേഷങ്ങളൊക്കെ?
1: വലിയ
0: കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു, അതൊക്കെ തന്നെയാണ് വിശേഷം. വീട്ടിലാരൊക്കെ ഉണ്ട് ബിന്ദു?
1: വീട്ടില് ഇപ്പോൾ ഞാനും മോനും ഉണ്ട്, ഒരാളുണ്ട്, അത് പഠിക്കാണ് പുറത്ത്.
0: ശരി ശരി. പിന്നെ വേറെ
1: സാറിനോട് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
0: പിന്നെ ഇപ്പൊ നമുക്ക് ഫോണ് കിട്ടിയല്ലോ, നമുക്ക് സംസാരിക്കാമല്ലോ.
1: അതെ അതെ, സാറിന്റെ ശബ്ദമൊക്കെ നമ്മള് ഫോണിൽ കൂടെ എപ്പോഴും കേൾക്കുന്ന, റേഡിയോ കൂടെ എപ്പോഴും കേൾക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്.
0: പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് നമുക്ക് സംസാരിക്കുമ്പോഴും എന്തുമാത്രം സന്തോഷമാണെന്ന് അറിയാമോ? ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ സിനിമയിലെ ഏതോ ജന്മബന്ധം.
0: ആ നല്ല പാട്ടാണല്ലോ.
1: അതെ അതെ,
0: ബിച്ചുത്തരം എഴുതി, ശ്യാമീണ പകർന്ന് യേശുദാസ് പാടിയത് അല്ലേ?
1: അതെ അതെ.
0: പിന്നെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ?
1: ആ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ഞാന് തീരെ ചെറുതിലും മുതലേ റേഡിയോയുടെ വലിയൊരു ആരാധികയാണ്. ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇത് റേഡിയോ
0: കഴിഞ്ഞിട്ട് നേരത്തെ നേരത്തെ വിളിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പറഞ്ഞു, അതാണ് അവർക്ക് റേഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന അറിവ്
1: കേൾക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മുടെ ഒരു നിത്യ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ് അല്ലേ? അപ്പോ നമുക്ക് ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും. ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? അപ്പൊ വീട്ടിലുള്ളവരോട് വിശദ അന്വേഷണം അറിയിക്കും, നമുക്ക് ഗാനം കേൾക്കാം, ഇനിയും വിളിക്കണം കേട്ടോ.
1: ശരി.
0: അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഗാനശലാവം തത്സമയം ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. ഹലോ ആ ഹലോ, ഗാനശലാപത്തിലേക്ക് സ്വാഗതം. പേര് പറയൂ. എവിടെയാണ്? ചെറിയങ്കീഴ് അല്ലേ? ചെറിയഴീക്കൽ. പേരെന്താണ്? ഹാരി. എന്ത് ചെയ്യുന്നു ഹാരി?
1: ഞാൻ
0: എന്തോ വ്യക്തമായില്ലേ കേട്ടോ, ഒന്നും കൂടെ പറയാമോ?

0: ലൊക്കേഷൻ ടൈമിലും കോൺടാക്ട്
1: ചെയ്യാറുണ്ട്. ഇപ്പോ വീട്ടിലാണോ? ശരി ശരി. ഏത് ഗാനമാണ് കേൾക്കേണ്ടതെന്ന്? നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയതല്ലേ? നല്ല നല്ല നല്ലൊരു ഗാനമാണ്. ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഈ പാട്ട്? പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് ഹരി?
0: വീട്ടിൽ അമ്മ ഉണ്ടാകാം, 8 മാസം അമ്മ മരിച്ചു, ഞാനിപ്പ ഒറ്റയ്ക്ക്
1: കഴിയുന്നത്. നമുക്ക് അതില് നഖക്ഷതങ്ങൾ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേട്ടാലോ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈ ഗാനം ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ശരി, അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ശരി എന്നാൽ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനശലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നിർവഹിച്ചത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഗീതു സിദ്ധൻ, രഞ്ജിനി നായർ.
1: ഇന്നത്തെ ഗാനശലാപം തത്സമയ ചലച്ചിത്ര ഗാന പരിപാടി അവതരിപ്പിച്ചത് എം ജെ ജോഷിലാൽ.

ആകാശവാണി മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർനാടകം

ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: ലേഖ, നിന്റെ പ്രവചനങ്ങൾ ഫലിക്കുകയാണല്ലോ.
1: എന്റെ പ്രവചനമോ ചന്ദ്രു? കാര്യം മുഴുവനായി പറഞ്ഞാൽ അത് പ്രവചനമായിരുന്നോ അതോ കോമൺ സെൻസ് ആണോ എന്ന് വെളിവാക്കാം.
0: മേഘയുടെ തിരോധാനത്തിന്റെ പുനരന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുന്നു.
1: വാഹ്, അത് പ്രവചനമല്ല, കോമൺ സെൻസ് ഉപയോഗിച്ച് പറഞ്ഞത് മാത്രമാണ്. പോലീസ് ഫ്ളാറ്റിലാണോ അന്വേഷിച്ചു വന്നത്?
0: എന്നെ അന്വേഷിച്ച് അവർ വന്നില്ല. പക്ഷേ നാട്ടിൽ മേഘയുടെ അച്ഛനെ ക്രൈംബ്രാഞ്ചിൽ ഒരു മഞ്ജുനാഥ് ഷെട്ടി സമീപിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു.
1: എങ്കിൽ ചന്ദ്രുവിനെ തേടിയും അവർ വരും, ഒന്നുകിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ.
0: ഓ, ഏത് നേരത്താണോ എനിക്ക് ആ പെണ്ണ് കാണലിന് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ടല്ലേ അവസാനിച്ചെന്ന് കരുതിയ അധ്യായങ്ങൾ വീണ്ടും വായിക്കേണ്ടി വരുന്നത്.
1: അതൊരു കണക്കിന് നല്ലതാണ് ചന്ദ്രു. ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും പുതിയ വീക്ഷണങ്ങളും വായനക്കാരന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുണ്ടല്ലോ. ജീവിതവും അതുപോലൊരു പുസ്തകം തന്നെയാണ്. കഴിഞ്ഞ കാലത്തിന്റെ പേജുകൾ ഒന്നുകൂടെ മറിച്ചു നോക്കുമ്പോ അന്ന് കണ്ണിൽപ്പെടാതിരുന്ന പലതും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം.
0: ലേഖ, നിനക്കത് പറയാം, പക്ഷെ ഞാൻ അനുഭവിച്ച അപമാനത്തിന്റെ ഭാരം എത്രയാണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. കെട്ടുകഴിഞ്ഞ് മൂന്നാം നാൾ വധു ഓടിപ്പോവുക, വ്യാഖ്യാനങ്ങൾ ആവോളം ചമയ്ക്കാൻ, ഇതിൽ പരം നല്ലൊരു വാർത്ത എന്താ? അടുക്കളപ്പുറങ്ങളിൽ മദ്യപാന സദസ്സുകളിൽ മൊബൈൽ ഫോണുകളിലെ ദീർഘനേര ചാറ്റിങ്ങുകളിലൊക്കെ തീ പോലെ പടർന്നു കത്തിയ ഭാവനകൾ. ഏത് കാര്യം ഓർക്കരുതെന്ന് കരുതിയോ അതുതന്നെ നമ്മളെ തിരക്കി ടാക്സി പിടിച്ചു വരുന്നുവെന്ന് പറഞ്ഞാ മതിയല്ലോ.
1: വിഷമിക്കാതിരിക്കും ചന്ദ്രു, ഈ ഘട്ടവും കഴിഞ്ഞു പോകും, അങ്ങനെ കരുതിയാ മതി.
0: എനിക്ക് വിഷമമൊന്നുമില്ല. പോലീസോ പട്ടാളമോ ആര് വേണമെങ്കിലും വന്നോട്ടെ, എന്തായാലും പോയവൾ തിരികെ വരാനൊന്നും പോകുന്നില്ലല്ലോ.
2: ഹലോ ലേഖ, ഞാൻ വയ്യല്ലോ.
1: ഇല്ല ചിദംബരം, വരൂ ഇരിക്കൂ. എന്താ കുടിക്കാൻ? കാപ്പിയോ ജ്യൂസോ പറയണോ?
2: കാപ്പി മതി. കുറച്ചു കാലമായി നമ്മൾ കണ്ടിട്ട് അല്ലേ?
1: അതെ അതെ, ഇടയ്ക്ക് ഞാൻ എന്തോ കാര്യത്തിന് ചിദംബരത്തെ തിരക്കിയപ്പോ നിങ്ങൾ കേരളത്തിലായിരുന്നു.
2: വയനാട്ടിലെ റിലീഫ് ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരന്റെ ഭൂതകാലം തിരഞ്ഞിറങ്ങേണ്ടി വന്നു.
1: ഗുഡ്. അപ്പോൾ ചിദംബരം ഇപ്പോഴും സ്പൈ വർക്കുകൾ നിർത്തിയിട്ടില്ല. എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്.
2: പഠിക്കുന്ന കാലത്ത് ഞാൻ അന്തം വിട്ട് വായിച്ചത് ഷെർലക് ഹോംസിനെ ആയിരുന്നു. അഗത ക്രിസ്റ്റി ക്യാരക്ടറുകൾ തുടങ്ങി ഇങ്ങേയറ്റത്ത് ഇയൻ ഫ്ലമിംഗും റോബർട്ട് ലുഡ്ലറും ഇപ്പോഴും എന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട്.
1: ഇതാ കോഫി, ഒന്ന് അത് കുടിക്കൂ. ഞാൻ എന്റെ ആവശ്യം ചുരുക്കി പറയാം. സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി കണ്ട ഒരു വ്യക്തിയുടെ ഫോട്ടോ ഞാൻ ചിദംബരത്തിന് അയച്ചിരുന്നല്ലോ വാട്സപ്പിൽ.
2: കണ്ടു, ഡേവിഡ് ആരോഗ്യസ്വാമി.
1: അത് മാത്രമേ എനിക്കറിയൂ. ഈ വ്യക്തി ആരാണ്, എന്താണ് അയാളുടെ ജോലി ഒക്കെ അറിയണം. നേരത്തെ ഈ കക്ഷി ചിത്ര എന്നു പേരുള്ള ഒരു വെബ് പോർട്ടൽ കണ്ടന്റ് റൈറ്ററുടെ കൂടെ ലിവിംഗ് ടുഗദർ ആയിരുന്നു, അതായത് 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോഴല്ല.
2: ഇത് ബാംഗ്ലൂർ നഗരമാണ്, ഋതുക്കളുടെ ആയുസ് പോലും ബന്ധങ്ങൾക്ക് കാണില്ല.
1: എല്ലാവരും ഒരുപോലെയല്ല. സ്ട്രീറ്റിലോ പബ്ബിലോ തുടങ്ങിയതാണെങ്കിലും അപ്പാർട്ട്മെന്റ് ബാൽക്കണികളിലെ സായാഹ്ന വെയിലിൽ നിരന്തരം ചാറ്റിക്കൊണ്ടിരിക്കുന്ന മാതൃകാ കപ്പിളുകളും ബാംഗ്ലൂരിൽ അന്യമല്ല.
2: കൊള്ളാം. മൊബൈലിൽ ഓപ്പൺ ചെയ്തു വെച്ച ചാറ്റിംഗ് വിൻഡോകളുടെ എണ്ണം ഉറപ്പുവരുത്തി.

0: ഓക്കെ, ഞാൻ ഫൈനൽ ഡിസിഷൻ പറയൂ.
1: വിട്ടു തരില്ലെന്ന് തന്നെ അല്ലേ? ശരി, ഡേവിഡ് ആരോഗ്യ സാമിയിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ഞാൻ തരാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു ഇന്ത്യൻ സ്റ്റാഫ് ഉണ്ട്, അന്ന, അവളിലൂടെ തുടങ്ങാം.
0: ഐ ആം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് അന്നയെങ്കിൽ?
1: എനിക്ക് പരിമിതികളുണ്ട്, ഞാൻ ബോസാണല്ലോ. പിന്നെ ഒരാൾ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താൻ ചിദംബരത്തിന്റെ അത്ര കഴിവ് എനിക്കില്ല. അതുമല്ല, കുറച്ചുകൂടി ഡീപ്പായ ഒരു അന്വേഷണമാണ് എനിക്കാവശ്യം. എങ്ങനെ സമീപിക്കണമെന്ന് ചിദംബരത്തിന് അറിയാമല്ലോ.
0: മനസ്സിലായി. ഈ പ്രായത്തിലും റോമിയോ വേഷം കെട്ടാനാണ് ലേഖ പറയുന്നത്.
1: ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ളവരോടാണ് ക്രഷ്. സോ യു ആർ പെർഫെക്റ്റ്. അവൾ ഓഫീസിലെത്തുന്നതിന്റെയും മറ്റും ടൈമിംഗ് ഞാൻ തരാം. നാളെ തന്നെ മിഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു കാര്യം കൂടി, അന്ന മാരീഡ് ആണ്.
0: Then, thing become easier again.

0: മിസ്റ്റർ ചന്ദ്രു, വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാമെന്ന് ഞാൻ പറഞ്ഞത്
1: മനസ്സിലായി. ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഓഫീസിൽ എത്തുന്ന ക്ലയന്റുകൾ എന്നെ കാണണമെന്ന് പറയുമ്പോൾ നമ്മളുടെ സംസാരം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും. മഞ്ജുനാഥിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. എന്തായാലും ഒരു ചോദ്യം ചെയ്യലാണല്ലോ.
0: ഇതൊരു ചോദ്യം ചെയ്യലൊന്നുമല്ല, മുൻപ് നടന്ന ചില കാര്യങ്ങളെപ്പറ്റി ചോദിച്ചറിയൽ മാത്രം. ഫില്ലാകാതെ വരുന്ന ഇടങ്ങൾ പൂരിപ്പിച്ചാൽ അപ്രത്യക്ഷയായ ഒരാളെ കണ്ടുപിടിക്കാൻ സാധിച്ചാലോ?
1: താങ്കൾക്ക് ശ്രമിക്കാം, പക്ഷേ ഒഴിച്ചിരിക്കണമെന്ന് കരുതി മറഞ്ഞുപോയ ഒരാളെ എത്ര തപ്പിയാലും കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരിക്കട്ടെ, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ.
0: ഞാൻ മംഗലാപുരത്ത് നിന്നുമാണ്. മലയാളം പറയുന്ന കാസർഗോട്ടേക്ക് അധികം ദൂരെ ഇല്ല എന്റെ വീട്ടിൽ നിന്നും.
1: ഗുഡ്. ശരി, കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ നാട്ടിൽ ചെന്ന് മേഘയുടെ അച്ഛനെ കണ്ട വിവരം ഞാൻ അറിഞ്ഞിരുന്നു. മേഘ ഇറങ്ങിപ്പോയ ദിവസത്തെ കാര്യങ്ങളല്ലേ അറിയേണ്ടത്?
0: അതുമാത്രമല്ല, മേഘയുമായി നിങ്ങൾ പരിചയപ്പെട്ടതും അവർ അപ്രത്യക്ഷയായ ദിവസമോ അതിനു മുമ്പോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ മറ്റോ?
1: വഴക്കോ? വഴക്കടിക്കാനുള്ള സമയമൊന്നും കിട്ടിയിരുന്നില്ലല്ലോ. ബാംഗ്ലൂരിലായിരുന്നുവെങ്കിലും നേരത്തെ പരിചയപ്പെട്ട് കല്യാണം കഴിച്ചതല്ല ഞങ്ങൾ തമ്മിൽ. മേഘയുടെ അച്ഛൻ മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് കണ്ട് വിളിച്ചതും ഈ ബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചതും എന്റെ സഹോദരിയായിരുന്നു.
0: ഓ, അങ്ങനെയായിരുന്നല്ലേ.
1: അതെ, യു ബി സിറ്റിയിലോ മറ്റോ വെച്ച് ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോഴും മേഘ വന്നത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ആയിരുന്നു. തികച്ചും ഫോർമലായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്.
0: മേഘ പോകുന്ന ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ?
1: ഏ, ഇല്ല. എന്റെ സഹോദരിയും ഭർത്താവും അതേ ദിവസം തന്നെയാ യു എസിലേക്ക് തിരിച്ചു പോയത്. അതായത് അന്ന് രാവിലെ. അവരെ യാത്രയാക്കിയതിനു ശേഷം തിരിച്ചെത്തിയ ഞാനും മേഘയും മുറിയിൽ ഉറങ്ങാൻ കടന്നു. പിന്നീട് അവൾ എഴുന്നേറ്റ് റെഡിയാവുന്നതും ഇറങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അർത്ഥമയക്കത്തിലായിരുന്നതിനാൽ വ്യക്തമായ ഒരു ചിത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല.
0: ഇതുവരേക്കും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾ കൺവിൻസ്ഡ് ആവും. പക്ഷേ എന്റെ സംശയം തുടങ്ങുന്നത് ഇനിയാണ്.
1: അറിയാം, മുൻപും പലവട്ടം പലരും ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണിത്. എന്തുകൊണ്ട് മേഘയുടെ തിരോധാനത്തെപ്പറ്റി കൂടുതൽ തിരക്കില്ല എന്നത് അല്ലേ?
0: അതെ, കാണാതാവുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയാണെങ്കിലും ആളുകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും. ഇവിടെ ഒരു സ്ത്രീയാണ് അപ്രത്യക്ഷയായത്. എന്നിട്ടും
1: അപകടം വലതും പറ്റിയതാണോ എന്ന സംശയം ആദ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ ഒരപകടവും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ പഠിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ബാംഗ്ലൂർ നഗരം മേഘയ്ക്ക് ഉള്ളം കൈരേഖകൾ പോലെ പരിചിതമായിരുന്നു താനും.

0: എങ്ങോട്ടെങ്കിലും വഴിതെറ്റി പോവുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിക്കുക അസാധ്യമാണ് താനും. മാത്രമല്ല, മേഘ ഇറങ്ങിപ്പോയത് വെറും കൈയോടല്ല.
1: എന്നുവെച്ചാൽ?
0: ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ അവളുടെ രണ്ടു മൂന്ന് ജോഡി വസ്ത്രങ്ങൾ അവൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബാഗുമായി അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ഗ്രോസറി ഷോപ്പിന് മുന്നിൽ നിന്നാണ് അവൾ ടാക്സിയിൽ കയറിപ്പോയത്. പിറ്റേ ദിവസം ആ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. പൂർണമായി ഒരു ഇറങ്ങിപ്പോകലാണെന്ന് ബോധ്യമായതിനാൽ അന്വേഷണങ്ങൾ അതോടെ അങ്ങ് അവസാനിപ്പിച്ചു. പ്രത്യേകിച്ചും മേഘയുടെ അച്ഛൻ തന്നെയാണ്.
1: സോമശേഖരൻ നായർ അക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞിരുന്നു. കുടുംബത്തിന് മകൾ ചെയ്ത അപമാനകരമായൊരു കാര്യമായിട്ടാണ് അദ്ദേഹം ഇതിനെ കണ്ടത് അല്ലേ?
0: അതെ, ഏറ്റവും വലിയ ഷോക്ക് അദ്ദേഹത്തിന് തന്നെയായിരുന്നു. എന്തും തുറന്നു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം മകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സ്വന്തം മകൾ എന്തിനിങ്ങനെ ഒരു സാഹസം ചെയ്തുവെന്ന അമ്പരപ്പിൽ തന്നെയായിരുന്നു അദ്ദേഹം കുറെ കാലം.
1: ഓക്കെ മിസ്റ്റർ ചന്ദ്രു, ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും പഴയ കാര്യങ്ങൾ തെറ്റാതെ വെളിപ്പെടുത്തിയതിന് താങ്ക്സ്.
0: ഒളിച്ചുവെക്കാൻ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏതുറക്കത്തിൽ വിളിച്ചുണർത്തി ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളിൽ പിശക് വരാൻ സാധ്യതയില്ലല്ലോ.
1: പഴയ കേസായതുകൊണ്ട് എത്രത്തോളം ഡീറ്റെയിൽസ് വീണ്ടും ശേഖരിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എനിവേ, താങ്ക്സ് ഫോർ യുവർ കോഓപ്പറേഷൻ.
0: യു ആർ വെൽക്കം.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ചിദംബരം ജിജിൻ അതിയന്നൂർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 9-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ. വിശ്വസനീയമായ സർവീസ്
1: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
0: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം ചലച്ചിത്ര ഗാനങ്ങളും ദ്വീപ് വിശേഷവും. 5:30 ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ ഗണിത ശാസ്ത്ര അധ്യാപകൻ സർഫറാസ് തെക്കളയിലും പങ്കെടുക്കുന്ന ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഇന്ന് ഈ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സാവൻ കി ആനേദു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനരചന ഫോക്സ് ആമി, സംഗീതം രാജ്കുമാർ.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇഞ്ചിക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കും.
1: Nisa nisa ga sa nisa ga sa nisa nisa ga sa nisa nisa ga sa ga ma ga ma.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഇസ്സത്ത് എന്ന ചിത്രത്തിനു വേണ്ടി സാഹിറിന്റെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ സംഗീതം നൽകി മുഹമ്മദ് റാഫി ആലപിച്ച ഗാനം കേൾക്കാം.

0: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പുറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടനെ ആരോഗ്യവകുപ്പുമായി സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം, നാടിന്റെ നന്മയ്ക്ക് നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്.

0: കടലക്കൊത്ത ബായിളെ കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപിള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻപാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല
1: ദീപിള ഇളുത്തുകാരിലെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.

0: ആകാശവാണി കവരത്തി
1: ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സർഫറാസ് തെക്ലൈലൻ. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
0: ഇപ്പോ സാറ് മാത്സ് ക്ലബിലെ മാഗസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കുന്നത് അതല്ലാതെ സ്കൂൾ മാഗസിനുമായിട്ട് ബന്ധപ്പെട്ട് സാറിന്റെ പങ്കാളിത്തത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: മാത്സ് അല്ലാതെ പിന്നെയും സ്കൂൾ മാഗസിനുമായിട്ട് ഞാൻ ഒന്ന് രണ്ട് വർക്കുകൾ ഏർപ്പെട്ടിരുന്നു. അതിൽ എടുത്തു പറയത്തക്ക ഒരു വർക്കായിരുന്നു ചേത്തലാത്ത് ദ്വീപിൽ നിന്ന് വർക്ക്. രണ്ട് വർക്ക് ചേത്തലാത്തിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു മേൽനോട്ടത്തിൽ കുട്ടികളും മറ്റേ അധ്യാപകരുടെ സഹായത്തോടുകൂടി തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത്. ഒരു ബുക്കായിട്ടാണ് ഒന്ന് ചെയ്തത്. അതൊരു കൈകോൾ എന്നുള്ള ടൈറ്റിലായിരുന്നു ചെയ്തത്. അത് അതിനെ സംഭവം രസകരമാണ്. നമ്മള് നാല് ഹൗസുകളായി തിരിച്ചു. അന്ന് ഓരോ ഹൗസിനും ഓരോ ദ്വീപിന്റെ പേര് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കിട്ടിയ തിലാക്കം എന്നുള്ളൊരു ഹൗസായിരുന്നു. അന്ന് വായനാ ദിനത്തോട് ഞങ്ങൾ അസംബ്ലിയിൽ തിലാക്കം ഹൗസുകാര് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഞങ്ങള് ചേത്തലാത്തിന്റെ കൊളോക്കിയലായിട്ടുള്ള ഒരു ഡിക്ഷണറി ഭാഷാ നിഘണ്ടു പുറത്തിറക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ സഹകരണം വേണം. അങ്ങനെ ഞങ്ങള് കൂട്ടായിട്ട് കുട്ടികളെല്ലാം ഒന്നിച്ചേർന്ന് ഓരോ അക്ഷരങ്ങൾ വീതിച്ചു കൊടുത്തിട്ട് ചേത്തലാത്തിന്റെ ഭാഷയിൽ വരുന്ന വ്യത്യസ്തമായ ആ ഭാഷാ വ്യതിയാനങ്ങൾ മൊത്തത്തിൽ നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് നമ്മളൊരു പുസ്തക രൂപത്തിലെ കൊണ്ടുവന്നു. അവസാനം അത് മോഡിഫൈ ചെയ്ത് വന്നപ്പോൾ ചേത്തലാത്തിന്റെ ഒരു മിനി ചരിത്രം, ഒരു ചെറിയ ലഘുവിവരണം, ചേത്തലാം എങ്ങനെയാണ് ചരിത്രം, അതിലെ അത്യാവശ്യ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ആ പുസ്തകം നമ്മൾ ചെയ്തു. ഡി ടി പി വർക്ക് ഞാൻ തന്നെ ചെയ്തു. അതിന്റെ പ്രിന്റ് ഔട്ട് ചേത്തലാത്തിലെ ആശ്രയ സെന്ററിൽ വെച്ച് എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ചെയ്ത ഒരു നല്ല വർക്കായിരുന്നു. ഇപ്പോഴും കോപ്പി അവൈലബിൾ ആണ്, പല ലൈബ്രറികളിലും നമ്മൾ കോപ്പി അവൈലബിൾ ആണ്. ഒരു നല്ല വർക്കായിരുന്നു. ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ഒരു കൈകോൾ എന്നുള്ള ആ പുസ്തകം നമ്മൾ പുറത്തിറക്കിയത്. അതിനുശേഷം വീണ്ടും ചേത്തലാത്തിലും കിൽത്താനിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തത്. ചേത്തലാത്തിൽ തിരിച്ചു പോയപ്പോ ഒരു നാല് വർഷം മുമ്പാണ്. അപ്പൊ അന്ന് നമുക്കൊരു മാഗസിൻ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് ഒരു സാധാ മാഗസിൻ, സ്കൂൾ മാഗസിൻ എന്ന് പറയുമ്പോൾ നമ്മള് കുട്ടികളോട് കഥകൾ, കവിതകൾ, പിന്നെ അനുഭവക്കുറിപ്പൊക്കെ എഴുതാൻ പറയും. അപ്പൊ അവര് യാന്ത്രികമായിട്ടോ ചിലപ്പോ കോപ്പി പല സ്ഥലത്ത് കണ്ടതോ അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. പക്ഷെ നമ്മള് ഒരു നിബന്ധന വെച്ചിരുന്നു, കടൽ എന്നുള്ള സബ്ജക്റ്റിലാണ് നിങ്ങൾ

0: ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ കവിതകൾ ഉണ്ടാക്കാം, നിങ്ങളുടെ കടൽ അനുഭവങ്ങൾ. കാരണം കടൽ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയ സംബന്ധങ്ങളാണ്, നമ്മൾ കടലുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. അപ്പൊ അത്ഭുതം എന്ന് പറയട്ടെ, ശരിക്കും കുട്ടികൾ കുറെ കവിതകളൊക്കെ എഴുതി തന്നു അവരുടെ ഭാഷയിൽ തന്നെ. അപ്പോ നിങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു, അതിൽ ഒരുപാട് കവിതകൾ വന്നു, കഥകൾ വന്നു, അനുഭവങ്ങൾ വന്നു, ഇന്റർവ്യൂസ് വന്നു. അപ്പൊ നല്ലൊരു വർക്കാണ്. അതിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അടിതല എന്നാണ്. അടിതല എന്ന് പറയുമ്പോൾ അടിഞ്ഞു വരുന്ന, നമുക്കറിയാം ദ്വീപുകാർക്ക് അടിതല എന്നുള്ള വാക്ക് സുപരിചിതമാണ്. അപ്പോ അതിലാണ് സ്രാവുകളും മറ്റു മീനുകളെല്ലാം നമുക്ക് അടിതല കിട്ടുമ്പോൾ ശാഖര പോലെയാണ്. അപ്പൊ അടിതല എന്ന പേരില് ആ മാഗസിൻ പുറത്താക്കി. അത് നല്ലൊരു ആത്മസംതൃപ്തി കിട്ടിയ ഒരു വർക്കായിരുന്നു. ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു വർക്കായിരുന്നു അടിതല. ഒരുപാട് ടീച്ചേഴ്സ് അതിന് സഹകരിച്ചു, പിന്നെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. നല്ലൊരു വർക്കായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്.
1: മാഗസിൻ പോലെ തന്നെ സാറിന്റെ വാട്സ്ആപ്പ് റേഡിയോ പ്രോഗ്രാമുകളും കഴിഞ്ഞ വർഷം ഞാൻ കേട്ടിരുന്നു. അത് നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ചെത്ലാത്ത് വർക്ക് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ആശയം വന്നത്, റേഡിയോ പ്രോഗ്രാം ചെയ്താലോ എന്നുള്ളത് കുട്ടികളെ വെച്ചുകൊണ്ട്. അങ്ങനെ റേഡിയോ എന്ന് പറയുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ആ പ്രോഗ്രാം നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഗാന്ധിദീപ് ടോക്സ് എന്നുള്ള രൂപത്തിൽ ഒരു പേരിട്ടുകൊണ്ട് ഒരു റേഡിയോ പ്രോഗ്രാം ആരംഭിക്കുന്നു. അതിൽ അന്ന് 9th പഠിച്ചിരുന്ന കുറെ വിദ്യാർത്ഥികളാണ് ആദ്യം മുന്നിട്ട് വന്നത്. അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയും നമ്മൾ വാട്സപ്പിലൂടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു. പാട്ടും മറ്റു കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിൽ ഓഡിയൻസ് നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയായിട്ട് 1000 ഒരു എനിക്ക് തോന്നുന്നു ഒരു 1500 മെമ്പേഴ്സ് ഉള്ള രണ്ട് ഗ്രൂപ്പായിട്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ആ ഗാന്ധി ബോക്സ് ആദ്യം റിലീസ് ചെയ്ത്. പിന്നെ നമ്മൾ വീക്ക് ഇടവേളകളിൽ വീക്കെൻഡിൽ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഒരുപാട് പാരന്റ്സിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ആ റേഡിയോ പ്രോഗ്രാം. അതിനുശേഷം ഞാൻ കിൽത്താനിൽ വന്നപ്പോൾ വേറൊരു പേരിൽ കിലോ ടു ടോക്സ് എന്നുള്ള പേരിൽ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തിരുന്നു കിൽത്താനിൽ. അതിനും നല്ല ഒരു ഓഡിയൻസ് റീച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്കൂളിന്റെ ഒരു തിരക്കിനിടയിൽ പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന്റെ അസൗകര്യമൊക്കെ കാരണം പലപ്പോഴും ഇത് മുടങ്ങിപ്പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾ ചെയ്ത് ഈ വർഷം 3rd edition കിലോ ടു ടോക്സ് ചെയ്യണമെന്നുണ്ട്. അപ്പോ പാരന്റ്സിന്റെ നല്ല സപ്പോർട്ട്, അത് മാത്രമല്ല അതിലൂടെ ശരിക്കും കുട്ടികൾക്ക് ആ ഒരു റേഡിയോ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ കമ്മ്യൂണിക്കേഷന്റെ സ്കിൽ എങ്ങനെയാ വർദ്ധിപ്പിക്കുക, ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും. കുട്ടികളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറെ 10-15 ടേക്ക് എടുത്താലാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്നാലും കുട്ടികളുടെ ആ ഒരു ലെവൽ വെച്ചുകൊണ്ട് പാരന്റ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംരംഭമായിരുന്നു. അപ്പൊ അതിന് പ്രത്യേകം ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ടീച്ചേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരം നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്.
1: കിൽത്താൻ ദ്വീപിലെ ഹെറിറ്റേജ് മ്യൂസിയത്തെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്, ടൂറിസ്റ്റുകളുടെ അട്രാക്ഷൻ ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
0: എന്നെ പോലെയുള്ള കുറെ അധ്യാപകരുണ്ട്, ഞങ്ങള് പലപ്പോഴും ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സിലബസ് എന്നുള്ളത്, അതായത് പണ്ട് നമ്മൾ പഠിച്ചപ്പോ ഒരു 80s ഒരു 5-6 ലക്ഷദ്വീപിന്റേതായ ഒരു പാഠപുസ്തകം ഉണ്ടായിരുന്നു 1 മുതൽ 4 വരെ. അതിൽ അപ്പലും മലഞ്ഞിയും അങ്ങനെയുള്ള പല കഥകളും നമ്മളുമായിട്ട് നമ്മുടെ ചുറ്റുപാടുമായി ഇണങ്ങിയ രൂപത്തിൽ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള പുസ്തകമായിരുന്നു. ശരിക്കും ആ പുസ്തകം വളരെ മികച്ചതായിരുന്നു, പക്ഷെ അതിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സംഭവം നിലച്ചുപോയി, പിന്നെ അത് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള അതുപോലെ CBSE സിലബസ് ആണ്. നമ്മളുടെ ചുറ്റുപാടിനിണങ്ങിയ രൂപത്തിലല്ല ആ സിലബസ് ഉള്ളത്. അപ്പോ ആ സിലബസിന്റെ ആ ഒബ്ജക്റ്റീവ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഇണങ്ങുന്ന രൂപത്തിൽ ഒരു സിലബസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് ആണ് അവരുടെ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചിട്ടാണ് ജനറലൈസ് ചെയ്ത് പോവേണ്ടത്. ഇത് നമ്മൾ നേരിട്ട് അവരുടെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, പുറത്തുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഉത്തർപ്രദേശോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു ലക്ഷദ്വീപിന്റെ ചുറ്റുപാട് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ NEP പ്രകാരമുള്ള ഒരു സംവിധാനം നമ്മള് കിൽത്താൻ ഹൈസ്കൂളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൂമില്. അത് ഒരു ഹെറിറ്റേജ് മ്യൂസിയം പോലെ ഒരു മിനി മ്യൂസിയമാണ്. അപ്പൊ അതില് ലക്ഷദ്വീപിന്റെ ഉൽപ്പത്തി അങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ കിൽത്താൻ ദ്വീപ് ആണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കിൽത്താൻ ദ്വീപിന്റെ ചരിത്രവും ചരിത്ര പശ്ചാത്തലവും, ഇവിടുത്തെ പ്രധാന സംഭവങ്ങൾ, പിന്നെ പണ്ട് ആൾക്കാർ ഉപയോഗിച്ച പല ഉപകരണങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ലിപികൾ, മറ്റ് അതുപോലെ

0: നമ്മള് മെയിൻ ആയിട്ട് ദീപുകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമായിരുന്നല്ലോ ഓടം, ഓടത്തിന്റെ ഒരു മിനിയേച്ചർ, അങ്ങനെയുള്ള സംഭവങ്ങൾ റൂമിൽ നല്ല രീതിയിൽ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൂമിൽ വെച്ചിട്ടാണ് റേഡിയോ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾ വരുമ്പോൾ ആ കംപ്ലീറ്റ് ചുമലിലുള്ള ചാർട്ടുകൾ മറ്റൊക്കെ വായിച്ചിട്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒറ്റ ഒരു റൂമിൽ ഒരു അരമണിക്കൂർ നമ്മള് കയറി ഇറങ്ങുമ്പോൾ തന്നെ ദ്വീപിന്റെ ഏകദേശം ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ കൂടുതലും വരുന്ന പുറത്തു നിന്നുള്ള ടൂറിസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർ ചോദിച്ച് അറിഞ്ഞ് ഈ ഹെറിറ്റേജ് മ്യൂസിയം കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് അതിലൂടെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്, അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റും. അപ്പൊ അടുത്ത ചരിത്ര പഠനത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മളെ വേരുകൾ അറിഞ്ഞാലാണ് നമ്മുടെ ചരിത്രം നമുക്കും ഭാവി സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ടീച്ചേഴ്സിന്റെയും അതുപോലെ മുൻകഴിഞ്ഞ പല പ്രിൻസിപ്പൽമാരുടെയും സഹകരണത്തോട് തന്നെയാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. കോവിഡ് സമയത്തായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് കുറച്ചുകൂടി സെറ്റപ്പ് വിപുലീകരിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.
1: അവസാനമായി സാറിന് എന്താണ് വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പറയാനുള്ളത്?
0: എന്റെ പ്രിയ വിദ്യാർത്ഥികളോട്, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ഭാവിയിൽ നല്ല നിലയിൽ എത്താൻ ശ്രമിക്കുക, നിങ്ങളെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ടാലന്റ് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക, അതിനുവേണ്ടി മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പഠിക്കുക. അധ്യാപകരോട്, എന്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിന് ഉപരിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ളത് ഞാൻ അധികമൊന്നും ചെയ്തെന്ന് ഇവിടെ വാദിക്കുകയല്ല, ഞാൻ ചെയ്ത ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചിട്ടേ ഉള്ളൂ. അപ്പോ നല്ല നല്ല ടാലന്റ് ഉള്ള ടീച്ചേഴ്സാണ് ദ്വീപിലുള്ളത്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ഒരുപാട് പേരെ അറിയാം. അധ്യാപക സമൂഹത്തോട് പറയാനുള്ളത്, നല്ല ടാലന്റ് ഉള്ള കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലക്ഷദ്വീപിലെ കുട്ടികളെ ടാലന്റിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ലക്ഷദ്വീപിലെ കുട്ടികളെ ടാലന്റ് എന്ന് പറയുമ്പോൾ അപാരം തന്നെയാണ്. പലപ്പോഴും അവര് ഒതുങ്ങിപ്പോകുന്നത്, നിശബ്ദരാകുന്നത് അവർക്ക് അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള മറ്റു സ്ഥലങ്ങളിലുള്ള കുട്ടികളല്ല, നമ്മൾ കുറച്ചുകൂടി പുഷ് ചെയ്താലാണ് അവർ മുമ്പിലേക്ക് വരിക. അപ്പോ അങ്ങനെ ടാലന്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി, പ്രത്യേകിച്ച് കഥകൾ കവിതകൾ അങ്ങനെ രചിക്കാനുള്ള ടാലന്റ് ഉള്ളവർക്ക് നമുക്ക് ഒരു അവസരം കൊടുത്തിട്ട് അവരുടെ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ച സ്കൂൾ ലെവലിൽ തന്നെ ഒരുപാട് ഗുണമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. അതായത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ എത്രത്തോളം സാധ്യതകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക.
1: ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താൻ ദ്വീപിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സർഫറാസ് സാറാണ്. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്.
0: കവരത്തി റേഡിയോ നിലയം നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് റേഡിയോ നിലയം അവിടെ സ്ഥാപിതമായത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തു. നമ്മൾ ഓരോ ദ്വീപിലും പ്രത്യേകം സെറ്റപ്പ് ആക്കിയിട്ട് ഓഡിയോ വെച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് അത് കേൾപ്പിച്ചു കൊടുത്തു. നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. അതേപോലെ ഇനിയും ഒരുപാട് ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഒരുപാട് കാലം ദീർഘകാലം കവരത്തി റേഡിയോ നിലയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും, എന്നെ ക്ഷണിച്ച റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ കവരത്തി നിലയത്തിനും ഒരുപാട് ഒരുപാട് നന്ദി.
1: ഇനി മറ്റൊരു ദിവസം വേറെ ഒരു വിഷയവുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂൾ കിൽത്താനിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ സർഫറാസ് തെക്ലൈലെ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുരം.

0: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 0489626274. മറ്റൊരു നമ്പർ കൂടി 0489626274.
1: ഞങ്ങളുടെ അഞ്ച്

0: നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
1: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
0: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

0: ഫാട്ട് ഫെട്ടി.
1: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. സ്വാഗതം. ആരാണ്?
2: അമീനാണ്. എന്റെ പേര്
1: അമീനാണ്. അമീൻ എന്താ ചെയ്യുന്നത്?
2: ഇവിടെ കടലിൽ പോകുന്നതാണ്.
1: ഫിഷർമാൻ ആണല്ലേ?
2: ഫിഷർമാൻ.
1: ഇപ്പോ മൺസൂൺ ആയിട്ട് എങ്ങനെ മീൻ കിട്ടുന്നുണ്ടോ?
2: കുഴപ്പമില്ല, കടലാണ്. എന്നാലും കിട്ടുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നു.
1: ഓക്കെ. കടലിനോട് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അന്നം തന്ന് പോറ്റുന്ന ആൾക്കാരാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഫാട്ടുപെട്ടിയിലേക്ക് കിട്ടിയതിൽ. അമീന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ കല്യാണം കഴിഞ്ഞാണ്. വൈഫും രണ്ട് കുട്ടികളും.
1: കുട്ടികളുടെ പേര്?
2: കുട്ടിയുടെ പേര് അർഷദ്, പിന്നെ റംസാന.
1: ഓക്കെ. ഏതായാലും വളരെ സന്തോഷമുണ്ട് അവരെയൊക്കെ പരിചയപ്പെടുത്തിയതിൽ. ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
2: ആ, ഇടയ്ക്ക് കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട് അല്ലേ. പിന്നെ അകത്തിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
2: അകത്തിയിൽ ഇപ്പോ കുഴപ്പമില്ല. ഇപ്പൊ കാലാവസ്ഥ കുറച്ച് മോശമാണ്. പിന്നെ ബാക്കി നാട്ടിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും അതിന്റെ കൂടെ ഫിഷിങ്ങും ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് പോകുന്നത്.
1: അതെ, ലക്ഷദ്വീപിലെ മൊത്തം കാര്യം അങ്ങനെയാണ്. ആ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാവരുടെയും ജീവിതം പോകുന്നത്. അപ്പൊ അങ്ങനെ ഫാട്ടുപെട്ടിയിലെ ഏത് പാട്ടാണ്? ഫാട്ടുപെട്ടിയെ കുറിച്ച് അറിയാലോ നമുക്ക്. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അമീൻ ഇന്ന് ഫാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
2: നല്ല ഏതെങ്കിലും ഒരു പാട്ട്.
1: നല്ല ഏതെങ്കിലും ഒരു ചലച്ചിത്രഗാനായിക്കോട്ടെ അല്ലേ?
2: ചലച്ചിത്രഗാനം.
1: ഓക്കെ. ഏതെങ്കിലും ഒരു സിനിമാ ഗാനം നമുക്ക് കേൾക്കാം. ആർക്കു വേണ്ടിയാ അമീൻ ഈ പാട്ട് ആവശ്യപ്പെടുന്നത്? കവരത്തിയിലുള്ള അമീന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെടുന്നത്. ഏതായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അമീന്റെ ഫാമിലിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു മനോഹരമായ ഗാനം കേൾക്കാം.
2: താങ്ക് യു.

ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്. വിളിക്കേണ്ട സമയം ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ.

കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്.

നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മണി വല്യ ലോകത്തിലേക്ക്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളിയും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ಆಕಾಶವಾಣಿ ಪದ್ಧತಿಗಳು ಜನನನ್ಮಕ್ಕೆ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം

0: ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: under the Drugs and Cosmetics Act 1940. The amendment is expected to strengthen regulatory oversight over those medicinal products containing alcohol, ensuring the supply only through the regulated pharmaceutical supply chain. Union Health and Family Welfare Minister Jagat Prakash Nadda today chaired the third meeting of the Mission Steering Group to review the progress of the Ayushman Bharat Digital Mission, ABDM. During the meeting, it was noted that the Ayushman Bharat Digital Mission has emerged as one of the world's largest digital health ecosystems, with around 94 crore Ayushman Bharat health account numbers created and 105 crore health records linked. It also highlighted that 5.33 lakh health facilities and around 10 lakh healthcare professionals have been registered on the National Digital Health Registries. The Supreme Court will hear a batch of pleas seeking a fair and time-bound probe into the alleged embezzlement of the donations at the Ram Temple in Ayodhya on Monday. On 7 July, an Ayodhya court granted one-day police remand for three of the eight accused arrested in connection with the alleged theft of donations at the Ram Temple. A local court had sent all the eight accused to 14-day judicial custody on the 29th of last month. Benchmark domestic equity indices ended over 1% higher today. The Sensex rose 828 points to close at 77,569. The Nifty also climbed 244 points to settle at 24,207. In the FIFA World Cup, France stormed into the semifinals after defeating Morocco 2-0 in the first quarterfinal in Boston, USA. In the second quarterfinal tonight, Spain will face Belgium. And that is the end of this news bulletin.
1: Agashwani. Jilla Vrutandam. Inna Kottayam Jilla. Jilla Visheshangal Tayarakiyathu ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. നരേന്ദ്രമോദി സർക്കാരിന്റെ 12-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പള്ളിക്കത്തോട്ടിൽ ജനക്ഷേമ ക്യാമ്പ് നടത്തി. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ യുവമോർച്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ജനക്ഷേമ ക്യാമ്പ് നടത്തിയത്. പോസ്റ്റ് ഓഫീസ്, ഗ്രാമീൺ ബാങ്ക്, SBI, കൃഷിഭവൻ, സോളാർ കമ്പനികൾ, അക്ഷയ സെന്റർ, ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരുന്നു. പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി BJP ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനന്തു അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് ഹരി മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷ്ണു വഞ്ചിമല പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. BJP ജില്ലാ മീഡിയ കൺവീനർ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീഹരി ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് ശിവപ്രസാദ്, BJP പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീപിൻ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി ഗിരീഷ് കുമാർ, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശിവദാസ്, ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ ഷിനു ഇ നായർ, യുവമോർച്ച ജില്ലാ മീഡിയ കൺവീനർ അജിത് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. എന്യൂമറേറ്റർമാർ തങ്ങൾക്കനുവദിച്ച ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളുടെ ലേ ഔട്ട് മാപ്പ് തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങി. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സംസ്ഥാന സർക്കാരിന്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ സംസ്ഥാന അവാർഡ് ജേതാക്കളെ പരിഗണിക്കില്ല. നിശ്ചിത മാതൃകയിൽ ജൂലൈ 13 മുൻപ് അതത് കൃഷിഭവനിൽ അപേക്ഷ നൽകണം. വിശദവിവരങ്ങളും അപേക്ഷാ ഫോറവും www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾ കൃഷിഭവനിലും ലഭ്യമാണ്. പ്രസ് സോക്കർ വൈബ് 2026 എന്ന പേരിൽ കോട്ടയം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കിക്ക് ഓഫ് നടത്തി ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശവും ലഹരിവിരുദ്ധ സന്ദേശവും ഏറ്റെടുത്ത് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റ്

സഭ ചെയർമാൻ എം പി സന്തോഷ് കുമാർ സമ്മാനദാനം നിർവഹിച്ചു. പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി ജോസി ബാബു പരിപാടിയിൽ പങ്കെടുത്തു. കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ് 2026 പ്രവേശനോത്സവവും അനുമോദന ചടങ്ങും നടത്തി. ഏറ്റുമാനൂർ എം എൽ എ നാട്ടകം സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഹരികുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് എന്നിവർ അനുമോദിച്ചു. ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നൽകിയ ക്രിക്കറ്റ് കിറ്റ് പ്രിൻസിപ്പൽ റാണി ജെ, സീനിയർ ടീച്ചർ ജിൻസി സാറ സാമുവൽ എന്നിവർ എംഎൽഎയിൽ നിന്നും ഏറ്റുവാങ്ങി. പി ടി എ പ്രസിഡന്റ് സുജിത് എസ് നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മറിയാമ ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അനിൽകുമാർ ടി ജെ, ഐമനം ഈസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികളായ അലക്സാണ്ടർ ഏലിയാസ് കല്ലുപുരയ്ക്കൽ, ബിയൂഷ് ചന്ദ്രൻ, സ്കൂൾ പ്രിൻസിപ്പൽ റാണി ജെ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജൂലൈ 13 രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496556321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂലൈ 13 രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

രാത്രി 8 മണിക്ക് നാടകം 3 ചോദ്യങ്ങൾ അവസാന ഭാഗം. ലിയോ ടോൾസ്റ്റോയുടെ ദി 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കൊടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഒയമൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനുരാജ് ഡിആർ എന്നിവർ.

0: നാളെ വൈകിട്ട് 3 മണിക്ക് കൂട്ടുകാരിയിൽ
1: മോളുടെ പേര് അലമേലു എന്നാണ്. അലമേലു ജനിക്കുന്ന സമയത്തിന്റെ ആ തലയാഴ്ച, ഒരു ഞായറാഴ്ചയാണല്ലോ ജനിക്കുന്നത്, തലേ ഞായറാഴ്ച വരെ മാനവീയം വീഥിയിൽ പാടുകയും നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.

0: ചോദിച്ചു കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് അവളെയും കൊണ്ട് മാനവീയം വീതിയിൽ വന്ന് അവളെ ഇങ്ങനെ ഹസ്ബൻഡ് കയ്യിലെടുക്കും.
1: അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായുള്ള അഭിമുഖം കേൾക്കാം. മറക്കാതെ കേൾക്കുക നാളെ വൈകിട്ട് 3 മണിക്ക്.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറിലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡ് ദേശസ്യ സമകക്ഷിയേണ സഹ വാർത്താലാപം വിധാതും ദ്വിദിവസീയ യാത്രായാം ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. കേന്ദ്രേണ മാദകദ്രവ്യാണാം നിയമേഷു സംശോധനം കൃത്വാ അധികമദ്യയുക്താനാം ഔഷധസൂത്രീകരണാനാം വിനിയമനം വിഹിതം. ഉത്തരാഖണ്ഡരാജ്യെ അത്യധികവൃഷ്ട്യൈ ഋതുവിഭാഗേന റെഡ് അലർട്ട് ഇതി രക്തവരണീയ സഞ്ചേതന പ്രസാരിത. അപ്പി ച ഫിഫ വിശ്വകപ്പ് ക്രീഡായാം അദ്യ രാത്രൌ ദ്വിതീയായാം പ്രാഗുപാന്ത്യ ക്രീഡായാം സ്പെയിൻ ദേശഃ ബെൽജിയം ദേശേന സഹ പ്രതിസ്പർധിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വസ്യ തിസ്രുണാം രാഷ്ട്രാണാം യാത്രായാഹ അന്തിമേ ചരണേ അദ്യ ഓക്ലാൻഡ് നഗരം സംപ്രാപ്തവാൻ. യത്ര ന്യൂസിലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണാ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന തസ്യ ഭവ്യം ഔപചാരികഞ്ച സ്വാഗതം വിഹിതം. ഓക്ലാൻഡ് വിമാനസ്ഥാനകെ റെഡ് കാർപേറ്റ് ഇത്യത്ര പ്രധാനമന്ത്രിണാ ലക്സൻ വര്യേണ ശ്രീ മോദിനഃ വ്യക്തിഗത രൂപേണ സ്വാഗതം വിഹിതം. പ്രധാനമന്ത്രിണം മോദിനം ടർമേക് ഇത്യത്ര ഔപചാരികം സ്വാഗതം ച അദദാത്. യത്ര ഭാരതസ്യ ന്യൂസിലാൻഡ് ദേശസ്യ ച സശസ്ത്രസേനായാഹ പ്രതിനിധയഃ ഉപസ്ഥിതാഃ ആസന്. ശ്രീമോദി ന്യൂസിലാൻഡ് ദേശസ്യ സ്വകീയേന സമകക്ഷിയേണ ക്രിസ്റ്റോഫർ ലക്സൻ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരൌ സമഗ്രസ്യ ദ്വൈപാക്ഷിക സംബന്ധസ്യ സമീക്ഷാം കരിഷ്യതഃ. യസ്മിൻ വിഗത ദ്വയോഃ വർഷയോഃ വിശേഷതഃ വ്യാപാര വാണിജ്യ രക്ഷാദി ക്ഷേത്രേഷു മഹതി പ്രഗതിഃ അഭവത്. കസ്യാപി ഭാരതീയ പ്രധാനമന്ത്രിണഃ ന്യൂസിലാൻഡ് ദേശസ്യ യാത്ര ചത്വാരിംശത് വർഷേഷു പ്രഥമാ യാത്ര ഭവിഷ്യതി. ശ്രീമോദി പ്രമുഖേഭ്യഃ ഉദ്യമേഭ്യഃ ക്രീഡകേഭ്യഃ ച സഹ സംവാദം സാധയിഷ്യതി. ഭാരത ന്യൂസിലാൻഡ് ദേശയോഃ മധ്യെ വിദ്യമാനസ്യ ജനാനാം മധ്യെ ദൃഢസംബന്ധസ്യ പ്രദർശനപൂർവകം പ്രധാനമന്ത്രി അസ്യാം യാത്രായാം ഭാരതീയ പ്രവാസിനാം വിശാല സമുദായമപി സംബോധയിഷ്യതി. ഇതഃ പ്രാക് പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഓസ്ട്രേലിയ ദേശസ്യ ഐതിഹാസികം ഉച്ചസ്തരീയം രാജ്യപര്യടനം ആധികാരികരൂപേണ സമാപിതം. യേന ഭാരത ഓസ്ട്രേലിയ സമഗ്ര സാമരിക സഹഭാഗിത്വസ്യ കൃതേ ഭവിഷ്യ പ്രതിരോധകം പ്രാരൂപം നിർമ്മിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ ദേശസ്യ സർവകാരായ നാഗരികേഭ്യഃ ഓസ്ട്രേലിയ ദേശസ്യ പ്രധാനമന്ത്രിണെ ആന്തണി അൽബനീസ് വര്യായ ച സ്വസ്യ യാത്രായാഹ സമാപന സമയെ സ്നേഹപൂർണ ആതിഥ്യായ കാർത്തജ്ഞം പ്രകടിതവാൻ. ഓസ്ട്രേലിയ യാത്രായാഹ സമാപ്തേഹ അനന്തരം സാമാജിക പട്ടലേ ശ്രീമോദി അവദത് യത് അസ്യാഹ യാത്രായാഹ പരിണാമേന ഭാരത ഓസ്ട്രേലിയ സഹഭാഗിത്വം ഇതോപി സുദൃഢം ജാതം. അപി ച വിവിധ

0: भविष्यस्य कृते सज्जतायाः प्रशासनिक संरचनायाः निर्माणस्य लक्ष्ययुतानाम् उपक्रमाणामपि समीक्षा कृता। भारतर्तु विभागेन अद्य उत्तराखण्डे पृथक् पृथक् स्थानेषु अतितः प्रचण्ड वृष्टेः पूर्वानुमानं कृतमस्ति। आगामि दिनद्वयोः हरियाणायां, हिमाचलप्रदेशे, उत्तरप्रदेशे, बिहारे, पश्चिमबंगस्य उपहिमालयीय क्षेत्रेषु, सिक्किमे, ईशान्यभारते, देशस्य उत्तरभागेषु च प्रचण्डतः अतिवृष्टिः भवितुमर्हति इति विभागेन उक्तम्। आकाशवाण्या सह वार्तालापं कुर्वन् आईएमडी इत्यस्य वैज्ञानिकः डॉ. शशिकान्तः अवदत् यत् अद्य श्वः च दिल्ली एनसीआर क्षेत्रस्य कृते कापि पूर्वसूचना नास्ति। फीफा विश्वकप क्रीडायाम् अमेरिका देशस्य बोस्टन नगरे प्रथमायां प्रागुपान्त्य क्रीडायां फ्रांस देशेन मोरोक्को देशः 2-0 इत्यंकैः पराजित्य उपान्त्य चक्रीय क्रीडायां प्रविष्टम्। अद्य रात्रौ द्वितीयायां प्रागुपान्त्य क्रीडायां स्पेन देशः बेल्जियम देशं सम्मुखीकरिष्यति इति वार्ताः।
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെക്കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സന്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, വാണിജ്യം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കൈവരിച്ച നേട്ടങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്യും. ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലന്റിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലന്റിലെത്തിയത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം സഹായിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ 2 നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിന്റെ ഭാഗമായി സംയുക്ത ഓപ്പറേഷൻ നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു.
3: കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും. കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്.
2: തമിഴ്നാട്, കർണാടക, പുതുച്ചേരി ഡിജിപിമാരും കസ്റ്റംസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങി വിവിധ കേന്ദ്ര ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മണ്ണിടിച്ചിലിൽ കാണാൻ ബാക്കിയുള്ള ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കാണ് തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തിരുന്നു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് എംബാം നടപടികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രധാനമായും മീനാക്ഷി പുഴ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നത്തെ തെരച്ചിൽ. NDRFന്റെ 70 അംഗ സംഘത്തോടൊപ്പം 110 ഫയർ

0: സംഘങ്ങളും ഓണം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും തിരച്ചിലിൽ പങ്കെടുത്തു. കൂടാതെ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാപ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അതിശക്തമായ മഴ പെയ്യാത്തത് തെരച്ചിലിന് അനുകൂലമായി.
1: കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് കൈമാറി. പാക്കേജിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതായും കേരളത്തിന്റെ ആവശ്യങ്ങൾ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ ജൂലൈ 20 വീണ്ടും യോഗം ചേരും. കമ്പനി പൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും നിലവിലുള്ള ജീവനക്കാരെ നിലനിർത്തി തൽസ്ഥിതി തുടരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രവർത്തനം തുടരാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മന്ത്രി അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ കർശന നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി യങ് ഇന്ത്യൻസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ഗതാഗതം നിർത്തിവച്ചു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അപകട സാധ്യതയുള്ള നിർമ്മിതികൾ പരിശോധിച്ച് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. തിരുവനന്തപുരം തമ്പാനൂർ ഹൈലാൻഡ് ഹോട്ടലിൽ തീപിടുത്തം. 1-ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ കൊച്ചി വാഴക്കാലയിലെ അപ്പാർട്ട്മെന്റിൽ നിന്നും 387 ഗ്രാം MDMA ജിം ട്രെയിനർ പിടിയിൽ. ആലുവ ഇടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. സമീപവാസികളും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായ തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2-ാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിയിൽ പ്രവേശിച്ചു. ഞായറാഴ്ചയാണ് നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം തിരുവനന്തപുരത്ത് നാളെ നടക്കും. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ടീമിനും പരമാവധി 50 ലക്ഷം രൂപയാണ് ചെലവാക്കാനാവുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569 നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 280 രൂപ.

0: ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവ് സംഭവിച്ച് ഗുരുതരാവസ്ഥയിലായ കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുഖത്തുണ്ടായ ചെറിയ മുറിവ് ചികിത്സിക്കാനെത്തിയ 1.5 വയസ്സുള്ള കുട്ടിക്ക് ഡോക്ടറുടെ നിർദ്ദേശത്തോടെ അനസ്തേഷ്യ നൽകുകയായിരുന്നു. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. 12 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ 2 പേരെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 വരെ തുടരും. ജൂലൈ 1 മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണം തുടങ്ങിയത്. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഓപ്പറേഷൻ തൂഫാന് 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് തിരച്ചിൽ ഇന്നും തുടർന്നു. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ കൂടി. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് നിവേദനം സമർപ്പിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് സ്പെയിൻ ബെൽജിയത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ജനപ്പെരുപ്പവും മാറുന്ന ലോകവും അറിയേണ്ട കാര്യങ്ങൾ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. ജൂലൈ 11 ശനിയാഴ്ച വീണ്ടും ഒരു ലോക ജനസംഖ്യാദിനം കടന്നുവരുമ്പോൾ ആഗോള സമൂഹം ഒരു വലിയ ചോദ്യത്തിന് മുന്നിലാണ്. ജനപ്പെരുപ്പം രാജ്യങ്ങൾക്ക് കരുത്തോ അതോ കടുത്ത ബാധ്യതയോ? ഈ ജനസംഖ്യാദിനത്തിൽ മനുഷ്യരാശിയുടെ വളർച്ച സൃഷ്ടിക്കുന്ന ഗുണങ്ങളും ദോഷങ്ങളും സാധ്യതകളും അതുയർത്തുന്ന വെല്ലുവിളികളും ആഗോളതലത്തിൽ ആഴത്തിൽ വിലയിരുത്തുകയാണ്. ഗൌരവമേറിയ ചിന്തകൾക്കും ചർച്ചകൾക്കുമാണ് ഈ ദിനം വഴിയൊരുക്കുന്നത്. അമിത ജനസംഖ്യ, സുസ്ഥിര വികസനം, കുടുംബക്ഷേമം, മാതൃ ശിശു ആരോഗ്യം, ലിംഗസമത്വം എന്നിവയെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുന്ന ജനസംഖ്യാദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. യുവജനങ്ങളുടെ പ്രതീക്ഷകളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുക ഇന്നും ഭാവിയിലേക്കും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. യുവതലമുറയുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിലവസരങ്ങൾ, സ്വന്തമായൊരു കുടുംബം രൂപീകരിക്കാനുള്ള അവകാശം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പ്രമേയം അടിവരയിടുന്നത്. 73 രാജ്യങ്ങളിലെ 100,000-ത്തിലധികം യുവാക്കൾക്കിടയിൽ നടത്തിയ ഡെമോഗ്രാഫിക് ഫ്യൂച്ചേഴ്സ് സർവേയുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. അവരുടെ പങ്കാളിത്തം, ജീവിത ലക്ഷ്യങ്ങൾ, പ്രത്യുൽപാദനപരമായ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ സർവേയിലൂടെ പ്രധാനമായും വിലയിരുത്തിയത്. 1989 ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടിയായ UNDP ഭരണസമിതിയാണ് ലോക ജനസംഖ്യാദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 5 ബില്യൺ പിന്നിട്ടതിനെ തുടർന്നാണ് ഈ ദിനത്തിന് തുടക്കമായത്. ഈ ദിവസം ലോകമെമ്പാടും വലിയ ശ്രദ്ധ നേടുകയും ജനസംഖ്യാ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു. 5 ബില്യൺ തികഞ്ഞ ദിനം ജനങ്ങളിലുണ്ടാക്കിയ അവബോധം കണക്കിലെടുത്ത് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1990 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രമേയത്തിലൂടെ ഈ ദിനാചരണത്തിന് ഔദ്യോഗികമായി അനുമതി നൽകി. തുടർന്ന് 1990 ജൂലൈ 11 മുതൽ ലോകത്തിലെ 90-ൽ രാജ്യങ്ങളിൽ ജനസംഖ്യാദിനം വിപുലമായി ആചരിച്ചു തുടങ്ങി. ഇന്ന് ലോക ജനസംഖ്യ 8 ബില്യണിലധികമായി ഉയർന്നിരിക്കുകയാണ്. 2022 നവംബറിലാണ് ലോക ജനസംഖ്യ 800 കോടി തികച്ചത്. നിലവിൽ ഏകദേശം 830 കോടി പിന്നിട്ടു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്, 145 കോടിയിലധികം. ഇത് ലോക ജനസംഖ്യയുടെ 17.79% വരും. രണ്ടാമത് ചൈനയും, ഏകദേശം 141 കോടി. മൂന്നാമത് അമേരിക്കയാണ്, 34.9 കോടി. നമ്മുടെ രാജ്യത്ത് കോവിഡിനെ തുടർന്ന് വൈകിയ ജനസംഖ്യാ കണക്കെടുപ്പ് ഇപ്പോൾ ആദ്യമായും പൂർണമായും ഡിജിറ്റൽ സംവിധാനത്തിലൂടെയാണ് രാജ്യം പുതുക്കുന്നത്. നിലവിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്ക് പ്രതിവർഷം 0.85% അതായത് ഓരോ വർഷവും ഏകദേശം 7 കോടിയോളം ആളുകൾ ലോക ജനസംഖ്യയോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൂട്ടലുകൾ പ്രകാരം ആസൂത്രിതമായ

നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ 2037 ലോക ജനസംഖ്യ 900 കോടിയിൽ എത്തിയേക്കാം. ജനസംഖ്യയുടെ വളർച്ചയോടൊപ്പം ഭക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഈ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറും. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ വരുന്നത് തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം വനനശീകരണത്തിനും വായുജല മലിനീകരണത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനവും കൂടുതൽ രൂക്ഷമാകുകയാണ്. പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലെ അമിതമായ തിരക്ക് സേവനങ്ങളുടെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കും. ഇത് സാമൂഹിക അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം. അതുകൊണ്ടുതന്നെ സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ജനസംഖ്യാ ആസൂത്രണം ആവശ്യമാണ്. സ്ത്രീ ശാക്തീകരണം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, യുവജനങ്ങളുടെ ആരോഗ്യം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനും ഈ ദിനം പ്രാധാന്യം നൽകുന്നു. ലോക ജനസംഖ്യയിലെ വളർച്ചയും സ്ത്രീ വിദ്യാഭ്യാസവും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കൾ കൂടുതൽ കുട്ടികൾ എന്നതിനേക്കാൾ ഉള്ള കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസമോ ജീവിത സൌകര്യങ്ങളോ നൽകുക എന്നതിനാണ് മുൻഗണന നൽകുന്നത്. ഓരോ കുടുംബത്തിനും അവരുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്വമേധയാ തീരുമാനമെടുക്കാനും ആരോഗ്യകരമായ ജീവിതം നയിക്കാനും അവസരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരുകളും സാമൂഹിക സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിവിധ ബോധവൽക്കരണ പരിപാടികൾ, സെമിനാറുകൾ, റാലികൾ, പ്രഭാഷണങ്ങൾ, മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ച് ജനങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ ശക്തിയാണ്. എന്നാൽ ആ ശക്തി ക്രിയാത്മകമാകണമെങ്കിൽ ആ ജനവിഭാഗത്തിന് മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കുകയും സമതുലിതമായ വികസനത്തിന് പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ലോക ജനസംഖ്യാ ദിനം ജനസംഖ്യയുടെ എണ്ണം മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഗുണനിലവാരമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു സുപ്രധാന ദിനം കൂടിയാണ്. അടുത്ത 50-60 വർഷത്തേക്ക് ലോക ജനസംഖ്യ തുടർച്ചയായി വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2080കളുടെ മധ്യത്തോടെ ഇത് ഏകദേശം 1030 കോടി എന്ന പരമാവധി നിരക്കിലെത്തും. അതിനുശേഷം ജനസംഖ്യ ക്രമേണ കുറയാൻ തുടങ്ങുകയും ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ 1020 കോടിയായി ചുരുങ്ങുകയും ചെയ്യും. നിലവിൽ ലോക ജനസംഖ്യയുടെ 1/4 ആളുകളും താമസിക്കുന്നത് ജനസംഖ്യാ വളർച്ച ഇതിനകം തന്നെ അതിന്റെ പരമാവധിയിലെത്തിക്കഴിഞ്ഞ രാജ്യങ്ങളിലാണ്. ആഗോളതലത്തിൽ ഇപ്പോൾ ജനന നിരക്കിൽ കുറവ് രേഖപ്പെടുത്തുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർ ദൈർഘ്യം വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 73.3 വർഷമായിരുന്ന ആയുർ ദൈർഘ്യം 2054 ആകുമ്പോഴേക്കും 77.4 ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഫലമായി 2030കളുടെ മധ്യത്തോടെ തന്നെ 80 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരുടെ എണ്ണം ശിശുക്കളുടെ എണ്ണത്തെ മറികടക്കുമെന്ന് UN രേഖകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ചില രാജ്യങ്ങളിൽ ജനന നിരക്ക് ഇപ്പോഴും താഴോട്ട് വന്നിട്ടില്ല. ഉയർന്ന ജനന നിരക്കുള്ള ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ദരിദ്ര രാഷ്ട്രങ്ങളാണ് എന്നതാണ് കൌതുകകരമായ വസ്തുത. അതിനാൽ തന്നെ ആഗോള ജനസംഖ്യാ വളർച്ചയുടെ ഭൂരിഭാഗവും ഇന്ന് ലോകത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങളിലാണ് ദൃശ്യമാകുന്നത്. ഇവയിൽ വലിയൊരു പങ്കും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരും വർഷങ്ങളിൽ ജനസംഖ്യയിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2054 ആകുമ്പോഴേക്കും ഇവിടുത്തെ ജനസംഖ്യ 79% വരെ ഉയർന്ന് ഏകദേശം 220 കോടിയിൽ എത്തിച്ചേരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമായ ചൈനയിൽ 2024നും 2054നുമിടയിൽ ജനസംഖ്യയിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ജനസംഖ്യ ഒരു രാജ്യത്തിന്റെ വെറും ഭാരമല്ല, മറിച്ച് ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ അത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സമ്പത്തുമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് അല്ലെങ്കിൽ ജനസംഖ്യാപരമായ നേട്ടം എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്ത് അധ്വാനിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കൂടുന്നത് ആ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെ മാത്രമേ ഈ ജനസംഖ്യാപരമായ അനുകൂലാവസ്ഥയെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. കൃഷി, വ്യവസായം, IT, നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമാക്കാൻ ഇത് സഹായിക്കും.
ജനസംഖ്യ കൂടുമ്പോൾ സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ആവശ്യകതയും വർദ്ധിക്കും.

0: പ്രതീക്ഷിക്കുന്നു. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയൊരു വിപണി സൃഷ്ടിക്കും. ഭീമമായ ജനസംഖ്യയാണ് ലോകവിപണിയിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇത്രയധികം മുൻതൂക്കം നൽകുന്നത്. ഇത് ആഭ്യന്തര വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം വിദേശ നിക്ഷേപങ്ങൾ വൻതോതിൽ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കുന്നു. ബോധവൽക്കരണങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഫലമായി ഇന്ത്യയിലെ ആകെ പ്രത്യുൽപാദന നിരക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവിയിൽ രാജ്യത്തെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കാതെ ഒരു നിശ്ചിത ഘട്ടത്തിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, കല, കായികം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങാൻ വൈവിധ്യമാർന്ന കഴിവുകളുള്ള മനുഷ്യ വിഭവശേഷി അനിവാര്യമാണ്. മനുഷ്യരെ വെറും ജനസംഖ്യയായി കാണുന്നതിനു പകരം ഉൽപാദനക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയായി അവരെ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അവിടുത്തെ ജനങ്ങളുടെ എണ്ണത്തിലല്ല, മറിച്ച് അവരുടെ അറിവിലും ആരോഗ്യത്തിലും ഉൽപാദനക്ഷമതയിലുമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യവും തൊഴിൽ നൈപുണ്യവും നൽകി ജനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ജനസംഖ്യ വെറുമൊരു അക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ചാലകശക്തിയായി മാറുന്നു. ജനപ്പെരുപ്പം നിയന്ത്രിക്കുകയും ലഭ്യമായ വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് രാജ്യം യഥാർത്ഥ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
2: വൈകുന്നേരം

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുന്നേറാം കൃഷിയിലൂടെ കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: മനുഷ്യജന്മം അലസമായി സമയം പാഴാക്കാനുള്ളതല്ല. സൂര്യനെപ്പോലെ ജ്വലിച്ച് പ്രകാശം പരത്തി കർമ്മനിരതമാകാനുള്ളതാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന കടുത്ത പ്രതിസന്ധികളാണ് ഒരുപക്ഷെ ഭാവി പ്രവർത്തനത്തിനും ജീവിതത്തിനും കൂടുതൽ കരുത്തേകുന്നത്. കൂരിരുട്ടിൽ നക്ഷത്രങ്ങളുടെ നേരിയ പ്രകാശമുണ്ട്. മഹാസമുദ്രത്തിൽ അങ്ങിങ്ങ് ചെറിയ ദ്വീപുകളുണ്ട്. അതുപോലെ ഏത് മഹാവിപത്തിലും ആശ്വാസം പകരുന്ന എന്തെങ്കിലുമൊന്നുണ്ടാകും എന്ന് കരുതുക. ജീവിതമെന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. ഇവ രണ്ടിലും ചലിക്കാത്ത മനസ്സുണ്ടാവുകയാണ് മുഖ്യം. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഡോക്ടർ രശ്മിക പി കെ സംസാരിക്കുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ ജൈവ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാലും ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് സമീകൃത ആഹാരം അനിവാര്യമാണ്. ആ സമീകൃത ആഹാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് പച്ചക്കറികൾ. പച്ചക്കറികളിൽ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഇലക്കറികൾ, ക്യാരറ്റ്, മത്തൻ, തക്കാളി തുടങ്ങിയവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെല്ലിക്ക, തക്കാളി, ക്യാപ്സിക്കം എന്നിവയിലെ വിറ്റാമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചീര, മുരിങ്ങയില തുടങ്ങിയ ഇലക്കറികളിൽ ഇരുമ്പും ഫോളിക് ആസിഡും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ രക്തക്കുറവ് തടയാൻ സഹായിക്കുന്നു. പച്ചക്കറികളിലെ നാരുകൾ ദഹനം സുഗമമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. കൂടാതെ പ്രമേഹം, ഹൃദ്രോഗം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും പച്ചക്കറികൾ സഹായകമാണ്. ഒരു വ്യക്തി ദിവസവും കുറഞ്ഞത് 300 ഗ്രാം പച്ചക്കറികളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. വിവിധ നിറങ്ങളിലുള്ള പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ കൂടുതൽ ലഭിക്കും. കഴിയുന്നത്ര നമ്മുടെ വീട്ടുവളപ്പിൽ വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനും അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കണം. ഇത് ആരോഗ്യവും സാമ്പത്തിക ലാഭവും ഒരുപോലെ ഉറപ്പാക്കും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഭക്ഷണത്തലികയിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ആരോഗ്യകരമായ ജീവിതത്തിനും രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തിനും ഇത് വലിയൊരു ചുവടുവയ്പായിരിക്കും. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇനത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷിയിൽ താൽപര്യമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യകാലത്ത് ചെടികളൊക്കെ നശിച്ചുപോയെന്ന് വരാം, രോഗം ബാധിച്ച് മുരടിച്ചുപോയെന്ന് വരാം. എന്നാൽ ഇതൊന്നും അതിജീവിക്കാനാവാതെ കൃഷി മതിയാക്കുന്നവർ ധാരാളം. പക്ഷേ ഇതെല്ലാം അതിജീവിച്ചാലോ? വിളവ് വേണ്ടത്ര കിട്ടുകയില്ല. കൃഷി ഒരു വരുമാന മാർഗമാക്കാൻ നോക്കുന്നവർക്ക് അത് വേണ്ടത്ര പച്ചപിടിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങും. ഇതിനൊക്കെ പരിഹാരമാണ് അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനങ്ങൾ. ഉൽപാദനശേഷി കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനും രോഗകീടബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും സങ്കര ഇനങ്ങൾക്ക് കഴിയും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി പറഞ്ഞുതരികയാണ് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ.
2: കേരളീയരുടെ ഭക്ഷണരീതിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പച്ചക്കറിയാണ് പാവൽ. ഫലങ്ങൾക്ക് ഒട്ടേറെ പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇത് പ്രമേഹം, ആസ്മ, രക്തസംബന്ധമായ രോഗങ്ങൾ, സന്ധിവാദം എന്നിവയ്ക്കുള്ള ചികിത്സയിൽ ഉപയോഗിക്കുന്നു. ജീവങ്ങളായ എ, ബി, സി എന്നിവയും പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ പാവൽ ഒരു മികച്ച പോഷകാഹാരമാണ്. 100 ഇനങ്ങൾ പാവലിലുണ്ട്. ഇടത്തരം വലുപ്പവും ധാരാളം മുള്ളുകളുമുള്ള ഇളം പച്ച നിറത്തെ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള പാവൽ ഇനങ്ങൾക്കാണ് കേരളീയർക്ക് കൂടുതൽ പ്രിയം. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള പ്രജനി, പ്രഗതി എന്ന 2 മികച്ച ഹൈബ്രിഡ് ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സങ്കര ഇനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഹൈബ്രിഡ് വിത്തുകളോടാണ് താല്പര്യം. കേരള കാർഷിക സർവകലാശാലയിൽ ഗണേഷ സാങ്കേതിക വിദ്യ, അതായത് പുൽപ്പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികളുടെ പ്രജനനം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാവയിൽ പുറത്തിറക്കിയ സങ്കരീനങ്ങളാണ് പ്രജനയും പ്രഗതിയും. ആകർഷകമായ മുള്ളുകളോടുകൂടി പച്ച നിറത്തിലുള്ള കായകൾ ഉണ്ടാകുന്ന പ്രജനയിലും ഇളം പച്ച നിറത്തിൽ രൂപവർണമുള്ള പ്രഗതിയിലും പെൺപുഷ്പങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ട്. ഇവ വിപണിയിൽ ലഭ്യമായ ഹൈബ്രിഡിനേക്കാൾ ഉയർന്ന വിളവും ഗുണനിലവാരവും കാണിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ആകിരണം ചെയ്യുവാൻ കഴിയുന്ന ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള വെള്ളരി വർഗ വിളയാണ് പാവൽ. സാധാരണ പാവൽ ഇനങ്ങളെക്കാൾ ഇരട്ടിയുള്ള ഇരുമ്പിന്റെ അംശം പ്രജനിയിലും പ്രഗതിയിലും അടങ്ങിയിട്ടുണ്ട്. വളരെ പോഷക മൂല്യമുള്ള ഹൈബ്രിഡുകളാണ് ഇവ. 1 ഹെക്ടറിൽ പ്രജനി 30.8 ടൺ വിളവും പ്രഗതി 37.3 ടൺ വിളവുമാണ് നൽകുന്നത്. ഇവ കൃഷി ചെയ്യുക വഴി കർഷക തോട്ടങ്ങളിൽ സമൃദ്ധമായ വിളവെടുക്കാം. ഈ സങ്കര ഇനങ്ങളിൽ നേരത്തെ വിളവെടുക്കാമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തെക്കേന്ത്യയിൽ ആദ്യമായാണ് പാവലിൽ ഗണേഷ സാങ്കേതിക വിദ്യ വിജയകരമായി പരീക്ഷിച്ച് ഉപയോഗിക്കുന്നത്. സങ്കര ഇനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രജനിക്ക് പച്ച നിറത്തിലുള്ള കായകളാണ്. ശരാശരി കായയുടെ നീളം 22 സെന്റിമീറ്റർ വരും. കായയുടെ ഭാരം 197 ഗ്രാം ആണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 48 കായകൾ ലഭിക്കുകയും ഏകദേശം 7.9 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെക്ടറിന് ശരാശരി 30.8 ടൺ വിളവാണ് ഈ സങ്കരീനത്തിന്റെ ഉൽപാദന ശേഷി. പ്രകൃതിക്ക് ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ശരാശരി കായയുടെ നീളം 23 സെന്റിമീറ്ററും കായയുടെ തൂക്കം

195 ഗ്രാമമാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 42 കായകൾ ലഭിക്കുകയും ഏകദേശം 8 കിലോഗ്രാം വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഹെക്ടറിന് 37.3 ടൺ വരെ വിളവാണ് ലഭിക്കുന്നത്. ഇനി കൃഷി രീതിയെ കുറിച്ച് നമുക്ക് ചുരുക്കത്തിൽ നോക്കാം. ജനുവരി മുതൽ മാർച്ച് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയും കൃഷിക്ക് അനുയോജ്യമായ സമയമാണ്. മഴയെ ആശ്രയിച്ചുള്ള കൃഷിയിൽ ആദ്യ മഴയ്ക്ക് ശേഷം മെയ് ജൂൺ മാസങ്ങളിൽ കൃഷി ആരംഭിക്കാവുന്നതാണ്. ഒരു ഹെക്ടറിന് 5 മുതൽ 6 കിലോ വിത്ത് ആവശ്യമായിട്ട് വരും. ഇത് 2 വരികൾ തമ്മിൽ 2 മീറ്റർ അകലത്തിലും വരിയിലെ 2 ചെടികൾ തമ്മിൽ 2 മീറ്റർ അകലവും കൊടുത്താണ് നടേണ്ടത്. വിത്ത് 150 PPM ഗാഠതയുള്ള പൊട്ടാസ്യം നൈട്രേറ്റ് ലായനിയെ 1:10 അനുപാതത്തിൽ 3 മണിക്കൂർ മുക്കി വയ്ക്കുന്നത് മഴ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. 2 അടി വലിപ്പവും 1.5 അടി ആഴവും ഉള്ള കുഴികളെടുത്ത് മേമണ്ണും കാലുവളവും രാസവളവുമായി കലർത്തിയതിനു ശേഷം കുഴിയിൽ 4-5 വിത്ത് പാകണം. മുളച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു തടത്തിൽ 3 തൈകൾ മാത്രം നിലനിർത്തിയാൽ മതി. വള്ളി വീശാൻ തുടങ്ങുമ്പോൾ പന്തലിൽ പടർത്തുക. ഇനി വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. നടൽ സമയത്ത് 1 സെന്റിന് 60 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കണം. ഇതിനു പകരം 15 കിലോ കോഴിവളം അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ്, 32 കിലോ പച്ചിലവളം എന്നിവയും നൽകാം. സംയോജിത പോഷണം നൽകുമ്പോൾ അടിവളമായും രാസവളങ്ങളായ യൂറിയ 308 ഗ്രാം, സൂപ്പർ ഫോസ്ഫേറ്റ് 555 ഗ്രാം, പൊട്ടാഷ് 151 ഗ്രാം എന്നിവ 1 സെന്റിൽ എന്ന അളവിൽ ചേർക്കുക. വിളകൾ പടർന്നു തുടങ്ങുമ്പോൾ 150 ഗ്രാം യൂറിയ 1 സെന്റിന് എന്ന അളവിൽ ചേർക്കുക. പൂവിടുന്ന സമയത്ത് ഇത് വീണ്ടും ആവർത്തിക്കുക. പൂർണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് ജൈവ കൂട്ടുകൾ പല തവണകളായി 1 ആഴ്ച ഇടവേളയിൽ തടത്തിൽ ചേർക്കാം. 100 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക്, പേപ്പൻ പിണ്ണാക്ക് എന്നിവ 2 കിലോഗ്രാം ചാരവുമായി കൂട്ടിക്കലർത്തി തടത്തിൽ വിതരണം. വളർച്ച കുറയുകയാണെങ്കിൽ ഏതെങ്കിലും വളർച്ചാ തൈലം, അതായത് ഫിഷ് അമിനോ ആസിഡ്, കടലപ്പിണ്ണാക്ക് ലായനി തുടങ്ങിയവ 2 ആഴ്ച ഇടവിട്ട് തളിക്കുന്നത് നല്ലതാണ്. കള നിയന്ത്രണവും ഇടയിളക്കലും 2 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ആവശ്യാനുസരണം മണ കൊടുക്കുക, മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ 3 മുതൽ 4 ദിവസത്തിലൊരിക്കൽ ജലസേചനം നടത്തണം. പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും 1 ഇടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുക. പൂർണ്ണ വളർച്ചയെത്തുകയും എന്നാൽ അധികം 3 പത്തുന്നതിന് മുമ്പായുമാണ് വിളവെടുക്കേണ്ടത്. ഓരോ ആഴ്ചയും 2 തവണ വിളവെടുക്കാം. പ്രകൃതിയുടെയും പ്രകൃതിയുടെയും 1 ഹെക്ടറിലെ വിളവ് യഥാക്രമം 30.8 ടണ്ണും 37.3 ടണ്ണുമാണ്. അടുത്തതായി പാവലിൽ വരുന്ന പ്രധാനപ്പെട്ട കീട രോഗബാധകൾ ഏതൊക്കെയാണെന്നും അതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. കാഴ്ചയുടെ ആക്രമണം കൂടുതലായിട്ട് പാവലിൽ കാണാറുണ്ട്. അതിന്റെ നിയന്ത്രണ മാർഗം എന്ന നിലയിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിലത്ത് വീണ കായകൾ ശേഖരിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പേപ്പർ, പോളിത്തീൻ അല്ലെങ്കിൽ തുണി ഇങ്ങനെ ഏതെങ്കിലും കൊണ്ട് കായകൾ മൂടി സംരക്ഷണം നൽകുക. വലിയ തോട്ടങ്ങളിലാണെങ്കിൽ പൂവിടുന്നതിന് മുമ്പായി പന്തലിന് 2 മീറ്റർ ഇടവിട്ട് പഴക്കിണികൾ തൂക്കാം. ആഴ്ചയിലൊരിക്കലും കിണികൾ പുതുക്കേണ്ടതാണ്. ഇതുപോലെ ക്യൂമോർ ഫെറമോൺ ട്രാപ്പുകളുണ്ട്. അത് 15 സെന്റ് വിസ്തൃതിയിൽ 1 ട്രാപ്പ് എന്ന രീതിയിൽ സ്ഥാപിക്കാവുന്നതാണ്. പിതേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ കലർത്തി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗമാണ് മൃദുരോമ പൂപ്പ്. സൂഡോമോണസ് ഫ്ലോറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ എന്ന തോതിൽ തളിച്ചു കൊടുക്കുക. തോട്ടത്തിൽ വൈറസ് രോഗബാധ കാണുകയാണെങ്കിൽ രോഗം ബാധിച്ച വള്ളികൾ വീരോടെ പിഴുതു മാറ്റി തീയിട്ട് നശിപ്പിക്കുക. വിളപരിക്രമണം നടത്തുക. രോഗം പരത്തുന്ന പ്രാണികളെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ അല്ലെങ്കിൽ ലക്കാനിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അല്ലെങ്കിൽ ഡൈമെത്തോയേറ്റ് 25 EC 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതാണ്. ഗൈനേഷ്യസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനാൽ വളരെ കുറഞ്ഞ ചെലവിൽ അത്യുൽപാദന ശേഷിയുള്ള ഈ ഹൈബ്രിഡ് ഇനങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ കേരള കാർഷിക സർവകലാശാലയ്ക്ക് കഴിയുന്നു. സർവകലാശാല ടീച്ചിങ്ങിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സംവര ഇനമാണ് KRH1. ഒരു ചെടിയിൽ നിന്ന് 6 മുതൽ 7 കിലോഗ്രാം വിളവ് ലഭിക്കും. കായകൾക്ക് ശരാശരി 45 സെന്റിമീറ്ററോളം നീളം വരും. സൈറ്റോപ്ലാസ്മിക് ജീവിതം

0: ഇന്റർനെറ്റ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സങ്കര ഇനം വികസിപ്പിച്ചെടുത്തത്. സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഈ സങ്കര ഇനങ്ങളുടെ വിത്തുകൾ വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ ലഭ്യമാണ്. സ്വകാര്യ കമ്പനികളുടെ ഹൈബ്രിഡ് വിത്തുകളേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ ഇവ കർഷകർക്ക് ലഭ്യമാക്കുവാൻ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഉയർന്ന വിളവും മികച്ച ഗുണനിലവാരവും നല്ല വിപണി വിലയും നൽകുന്ന മികച്ച സങ്കര ഇനങ്ങളാണ് ഇവ. ശാസ്ത്രീയ കൃഷിരീതികൾ പിന്തുടർന്ന് ഈ ഇനങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വരുമാനവും മികച്ച ലാഭവും നേടാൻ സാധിക്കും.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പച്ചക്കറി ഇനങ്ങളിലെ പുതിയ സങ്കര ഇനങ്ങളെപ്പറ്റി ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളാനിക്കര കാർഷിക കോളേജിലെ വെജിറ്റബിൾ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ രശ്മിക പി കെ. ഡോക്ടർ രശ്മിക പി കെയുടെ ഫോൺ നമ്പർ 9446835969. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയൊരു ഉൽപ്പന്നമാണ് PGPR മിക്സ് 2. ഇത് ഉപയോഗിക്കുന്നതിലൂടെ വിളകളെ സംരക്ഷിക്കാനാകും. അതെങ്ങനെയെന്ന് നോക്കാം.
1: കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത PGPR മിക്സ് 2 എന്നത് വിളകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ സൂക്ഷ്മജീവി കൂട്ടായ്മയാണ്. വിളകളുടെ വേരുകൾക്ക് ചുറ്റും വളർന്ന് രോഗകാരികളായ കുമിളുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുകയും ചെടികളെ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനം. അതോടൊപ്പം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി മണ്ണിലെ പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി ചെടികൾ ആരോഗ്യത്തോടെ വളരുകയും കൂടുതൽ വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. PGPR മിക്സ് 2 പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. വേരുകളുടെ വളർച്ചയും കരുത്തും വർദ്ധിപ്പിക്കുന്നു. ചെടികളുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. കൂടാതെ പോഷകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രാസ കുമിൾനാശിനികളുടെയും ബാക്ടീരിയ നാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം വിളവിന്റെയും വിളയുടെ ഗുണമേന്മയുടെയും വർദ്ധനയ്ക്ക് സഹായകമാകുന്നു. മണ്ണിന്റെ ജൈവ ആരോഗ്യവും നിലനിർത്തുന്നു. ഇനി ഏതെല്ലാം രോഗങ്ങൾക്കെതിരെയാണ് ഇത് ഫലപ്രദമാകുന്നത് എന്ന് കേൾക്കാം. വേരുചീയൽ, വാട്ടരോഗം, ഡാംപിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട്, ഫൈറ്റോഫ്തോറ, പിതിയം, റൈസോക്ടോണിയ, ഫ്യൂസേറിയം തുടങ്ങിയ കുമിൾ രോഗങ്ങളും ചില ബാക്ടീരിയ രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. ഏതെല്ലാം വിളകളിൽ ഉപയോഗിക്കാം എന്നുകൂടി നോക്കാം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകളിലും ഇത് ഉപയോഗിക്കാം. പ്രധാനമായും തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പച്ചക്കറികൾ, നെല്ല്, വെറ്റില, അലങ്കാര ചെടികൾ, മറ്റ് തോട്ടവിളകൾ എന്നിവയിൽ ഇത് ഫലപ്രദമാണ്. PGPR മിക്സ് 2 എങ്ങനെ ഉപയോഗിക്കാം എന്നുകൂടി അറിയണ്ടേ? ഇത് കേട്ടുകൊള്ളൂ. ആവശ്യമായ അളവിൽ PGPR മിക്സ് 2 അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ നല്ലതുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം വരെ PGPR മിക്സ് 2 കലക്കി ലായനി തയ്യാറാക്കുക. തൈകളുടെ വേരുകൾ 20 മുതൽ 30 മിനിറ്റ് വരെ ഈ ലായനിയിൽ മുക്കി വെച്ച ശേഷം നടുക. ഇനി ഇത് മണ്ണിൽ പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 10 മുതൽ 20 ഗ്രാം എന്ന തോതിൽ ലായനി തയ്യാറാക്കി ചെടികളുടെ ചുവട്ടിലെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നന്നായി അഴുകിയ ചാണകവളത്തിലോ കമ്പോസ്റ്റിലോ PGPR മിക്സ് 2 കലർത്തി ഏതാനും ദിവസം തണലിൽ സൂക്ഷിച്ച ശേഷം ചെടികളുടെ ചുവട്ടിൽ പ്രയോഗിച്ചാലും നല്ല ഫലം ലഭിക്കും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണ്ടേ? രാവിലെയോ വൈകുന്നേരമോ പ്രയോഗിക്കുന്നതാണ് നല്ലത്. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. രാസ കുമിൾനാശിനികളുമായോ ബാക്ടീരിയ നാശിനികളുമായോ ഒരുമിച്ച് ഉപയോഗിക്കരുത്. രാസമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 മുതൽ 14 ദിവസം വരെ ഇടവേള നൽകിയ ശേഷം PGPR മിക്സ് 2 പ്രയോഗിക്കുക. ഉൽപ്പന്നം തണലുള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയും കാലാവധി കഴിയുന്നതിന് മുമ്പ് ഉപയോഗിക്കുകയും വേണം. ജൈവകൃഷിയിലും സംയോജിത രോഗനിയന്ത്രണത്തിലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് PGPR മിക്സ് 2 ഇതിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ രോഗബാധ കുറയ്ക്കുവാനും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രാസവളങ്ങളുടെയും രാസകീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും മികച്ച വിളവും കൂടുതൽ വരുമാനവും നേടാനും കഴിയും. ആരോഗ്യമുള്ള മണ്ണും ആരോഗ്യകരമായ വിളകളും ഉറപ്പാക്കാൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച

സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എന്നിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള

0: ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ട് കുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ: ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ ജൈവകൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: സുഭാഷ് പലേക്കർ.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം: ഷിബു ജോർജ്. നിർവഹണ സഹായം: സുഷമ അനിൽ.
2: അവതരണം: ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 5 ലക്ഷം രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ 2020

0: ഉറപ്പിക്കുകയോട് ജൂലൈ 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സിബി കലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി, പൈതൃക കൃഷി അല്ലെങ്കിൽ വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ സംഘത്തിനുള്ള അവാർഡ്, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in സന്ദർശിക്കാം. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് 2025 സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷകഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകളെയാണ് അവാർഡിന് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിൽ അയക്കണം. കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2025 വിഭാഗത്തിന്റെ പേര് വ്യക്തമായി രേഖപ്പെടുത്തണം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആന്റ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്കുകളിൽ 10 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് ആദ്യവാരം നടക്കുന്ന പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കാണ് അവസരം. 10,000 രൂപയും GST ഉൾപ്പെടെ തുകയാണ് രജിസ്ട്രേഷൻ ഫീസ്. കാർഷിക കോളേജിലെ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിയിലാണ് പരിശീലനം. താൽപര്യമുള്ളവർ 7709010485 നമ്പറിൽ ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കൃഷിഭവനിൽ ചീര, വള്ളിപ്പയർ, പാവൽ, മത്തൻ എന്നിവയുടെ വിത്തുകൾ സൌജന്യ വിതരണത്തിനെത്തി. കരമടച്ച രസീതിന്റെ പകർപ്പുമായെത്തി വിത്ത് കൈപ്പറ്റാം. എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി മൃഗാശുപത്രിയിൽ 2 മാസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ നാളെ രാവിലെ 9:30 വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 9895205867 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പാദന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9497487209 അല്ലെങ്കിൽ 04813531327 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 24,000, കോട്ടയം 25,800, പാല 23,900, കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200, ആലപ്പുഴ തെളിവി 21,900, ആലപ്പുഴ പുകരാശി 21,880, എറണാകുളം 14,100, കൊച്ചി 13,900. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻപരൂർ 3,800. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500, പുനലൂർ 26,500, പുത്തൂർ 25,800, കോട്ടയം 24,500, പാല 22,000, മൂവാറ്റുപുഴ 21,500, കോതമംഗലം 26,000, തൊടുപുഴ 26,100. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,700. കമ്പോള വില നിലവാരമാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേ

0: മാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലന്റിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേ മാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സത്യസന്ധത, മികവ്, ഐക്യം, പ്രതിബദ്ധത തുടങ്ങിയവയാണ് രാജ്യത്തോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ. ഐക്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്താൻ ഉപരാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: As we celebrate 150 years of this timeless composition, we are reminded that patriotism is not confined to moments of struggle alone. It gives guidance every day in the honesty of our contract, the excellence of our work, and the unity of our purpose. I am confident that this permanent exhibition will serve as a lasting source of inspiration, especially for the younger generation.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ബീഹാർ സന്ദർശിക്കും. ഗയയിലെ നിയമസഭാ സമുച്ചയത്തിൽ പുതിയ എംഎൽഎമാർക്കുള്ള പരിശീലന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തി. ഓക്ലൻഡ് വിമാനത്താവളത്തിൽ ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനവേളയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായിരിക്കും. മുൻപുണ്ടായിരുന്ന ലൈസൻസ് ഇളവുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പിൻവലിച്ചു. ഏലയ്ക്ക, ഇഞ്ചി എന്നിവയുടെ ചില ദ്രാവക ഔഷധങ്ങളിൽ 90% വരെ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പുതിയ ഭേദഗതിയോടെ ഇത്തരം മരുന്നുകൾ നിയന്ത്രിത ഫാർമസികൾ വഴി മാത്രമേ ഇനി ലഭ്യമാകൂ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പുരോഗതി വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ മൂന്നാമത് ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 94 കോടി ഹെൽത്ത് അക്കൌണ്ടുകൾ രൂപീകരിക്കുകയും 105 കോടി ആരോഗ്യരേഖകൾ ബന്ധിപ്പിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നായി ഇത് മാറിയെന്ന് യോഗം വിലയിരുത്തി. ഡിജിറ്റൽ ആരോഗ്യ സംവിധാനത്തിന്റെ ഉപയോഗം രാജ്യമുടനീളം പരമാവധി വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർലമെന്ററി കാര്യസഹമന്ത്രി അർജുൻ റാം മേഘ്വാളും കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തു. സമ്മേളനം ഈ മാസം 20 ആരംഭിച്ച് ഓഗസ്റ്റ് 13 വരെ തുടരും. ഇതിനായി നിശ്ചയിച്ചിട്ടുള്ള നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമഗ്ര അവലോകനം നടത്തിയതായും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ ശ്രീ മേഘ്വാൾ വ്യക്തമാക്കി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഒമാൻ സന്ദർശനം തുടരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ചയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സൈബർ, നിർമ്മിത ബുദ്ധി തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാന്റെ രണ്ടാംഘട്ടം നടപ്പാക്കുന്നതിലൂടെ കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 വരെ നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. യൂറോപ്യൻ കരുത്തരായ ഇരു ടീമുകളും നേർക്കുനേർ വരുന്ന പോരാട്ടമാണ് ഇന്നത്തേത്. ആദ്യ ക്വാർട്ടർ

0: ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമി ഫൈനലിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ വിജയം. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺ നേടി. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജനങ്ങളെ കീഴ്പ്പെടുത്താനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നതായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് വ്യക്തമാക്കി. ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: Sexual violence continues to be used as a means of war, of terrorism, torture and political repression to subjugate communities, suppress dissent and inflict human suffering. This continues amid a thriving culture of impunity. We strongly condemn such heinous acts. Beyond physical harm, the psychological trauma and social isolation that follows demand carefully designed interventions for the rehabilitation and reintegration of survivors.
0: വാട്സാപ്പിൽ യൂസർ നെയിം ഫീച്ചർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഐടി മന്ത്രാലയം നൽകിയ നോട്ടീസിന് മെറ്റ ഗ്രൂപ്പ് മറുപടി നൽകി. ഈ മറുപടി മന്ത്രാലയം പരിശോധിച്ചു വരികയാണ്. ഈ മാസം ആദ്യം നൽകിയ നോട്ടീസിൽ ഫീച്ചറിനെക്കുറിച്ച് വിശദീകരണം നൽകാനും മന്ത്രാലയവുമായുള്ള ചർച്ചകൾ പൂർത്തിയാകുന്നതുവരെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കരുതെന്നും കേന്ദ്ര സർക്കാർ വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ദൌത്യത്തിന് പിന്തുണ അറിയിച്ച് ഗോവ സർക്കാർ. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഗോവയിലെത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപാകെയാണ് സർക്കാർ പിന്തുണ അറിയിച്ചത്. വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച ഭരണം ഉറപ്പാക്കാനും ഈ നീക്കം സർക്കാരുകളെ പ്രാപ്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. ഇറാനിലെ യുഎസ് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗൾഫ് മേഖലയിലെ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ കർശന ഏകോപനം തുടരാൻ നേതാക്കൾ തീരുമാനിച്ചു. അതേസമയം യുഎസ് ഇനിയും ആക്രമണം തുടർന്നാൽ മേഖലയിലെ മറ്റ് അമേരിക്കൻ താവളങ്ങളും തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലസ്തീനിൽ ഈ വർഷം നവംബർ 28 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. 2.5 പതിറ്റാണ്ടിനുശേഷം നടക്കുന്ന ആദ്യ പൊതുതെരഞ്ഞെടുപ്പാണിത്. ജെറുസലേം, വെസ്റ്റ് ബാങ്ക്, ഗാസ മുനമ്പ് എന്നിവ ഉൾപ്പെടെ എല്ലാ പലസ്തീൻ പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കും. പലസ്തീനിൽ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് പ്രസിഡന്റ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ന്യൂഡൽഹിയിൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി കൌൺസിൽ, വ്യവസായ വാണിജ്യ വകുപ്പ് എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, സ്ഥാപനശേഷി ശക്തിപ്പെടുത്തുക, ഉൽപാദനക്ഷമതയും സേവന വിതരണവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ശൈലികൾ സ്വീകരിക്കുക എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചത്. രാജ്യത്ത് E85 പെട്രോൾ വിപണിയിലെത്തിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സാധാരണ E20 പെട്രോളിനേക്കാൾ ലിറ്ററിന് ഏകദേശം 20 രൂപ കുറവുണ്ടാകും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളിൽ മാത്രമേ E85 പെട്രോൾ ഉപയോഗിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എഥനോൾ മിശ്രിത പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും പെട്രോളിയം മന്ത്രി അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 828 പോയിന്റ് ഉയർന്ന് 77,569, നിഫ്റ്റി 244 പോയിന്റ് നേട്ടത്തിൽ 24,207 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 280 രൂപ ഉയർന്ന് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസ്നേഹം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഷിംലയിലെ വന്ദേമാതരം പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ന്യൂസിലൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ശൃംഖലയായി മാറിയതായി കേന്ദ്രമന്ത്രി JP നദ്ദ. ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന നിയന്ത്രണം. വിൽപ്പനയ്ക്ക് ലൈസൻസ് നിർബന്ധമാക്കി. കേരളത്തിൽ വ്യാപക മഴ. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: കേൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അധ്യാപകനായ ജിതിൻ ജയസ് ആണ്. അദ്ദേഹം ഇന്ന് അന്തരീക്ഷത്തിലെ പാളികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം സാർ.
1: നമസ്കാരം
0: സാർ. ഈ അന്തരീക്ഷത്തിലെ പാളികളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ടത്?
1: പി എസ് സിയെ സംബന്ധിച്ചോളം വർഷങ്ങളോളം വലിയ മാറ്റമൊന്നുമില്ലാതെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് അന്തരീക്ഷത്തിലെ പാളികൾ. മറ്റ് പല ടോപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തായിട്ട് കുറേ പുതിയ പുതിയ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിക്കുമ്പോഴും വലിയ മാറ്റമില്ലാതെ ഏകദേശം ഒരു 5 വർഷത്തിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലും ഒരു വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്, ജെറ്റ് വിമാനം കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്, അതുപോലെ തന്നെ നമ്മുടെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് സ്ഥിരം ക്വസ്റ്റ്യനാണ്. ഏകദേശം 4-5 വർഷത്തിന് മുന്നേയുള്ള അതേ പാറ്റേണിലാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം എളുപ്പമുള്ള ടോപ്പിക്കാണ്. കൂടാതെ സ്കൂൾ ക്ലാസ്സുകളിൽ 8-9 ക്ലാസ്സുകളിലൊക്കെ ഇത് പഠിക്കുന്നുണ്ട്. അതായത് ഒരു 13-14 വയസ്സുള്ള ഒരു കുട്ടിയുടേതായിട്ടുള്ള മെമ്മറി പവറിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇത് കൂടുതലും ചോദിക്കുന്നത്. അത്രത്തോളം സിമ്പിളായിട്ട് ടോപ്പിക്കാണ്. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും വളരെ ലളിതമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്ക് 4 പാളിയാണ് ഇതിനകത്ത് വരുന്നത്. ഒന്നാമത്തത് ട്രോപ്പോസ്ഫിയർ, അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിനകത്ത് അയണോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറയുന്ന വീണ്ടും തരംതിരിവുകളുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്കും 4 പാളികളാണ് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ ചില റാങ്ക് ഫയലിലോ ചിലതിൽ 5 എന്നൊക്കെ കാണും. അതിനകത്ത് ഈ തെർമോസ്ഫിയറിന് പകരം ഈ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ അതിനെ രണ്ടും സെപ്പറേറ്റ് കൊടുക്കുമ്പോഴേ 5. പക്ഷേ മെയിനിലായിട്ട് നമുക്ക് 4 എണ്ണം തന്നെയാണ്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ.
0: ആദ്യം ട്രോപ്പോസ്ഫിയർ അല്ലേ, ട്രോപ്പോസ്ഫിയർ അല്ലേ നമ്മൾ മനുഷ്യർ വസിക്കുന്നത്.
1: മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതിനെ ട്രോപ്പോസ്ഫിയർ ആണ്. അതായത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ ഭൂവൽക്കത്തിന്റെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ കാറ്റ്, മഴ, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം ഇങ്ങനെ കുറെ പോയിന്റ്സ് കാണാതെ പഠിക്കേണ്ടി വരും. ആ കാണാതെ പഠിക്കുന്നേക്കാൾ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടിലും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെയാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഈ മാനവരാശിയുടെ ഭവനം, നമ്മുടെയൊക്കെ വീടിന് ചുറ്റിലും കാണപ്പെടുന്ന അന്തരീക്ഷ പ്രതിഭാസങ്ങളായിട്ടുള്ള എന്ത് ചോദിച്ചാലും, അതായത് മേഘത്തിന് താഴെയുള്ള എന്ത് ചോദിച്ചാലും അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ തറ നിരപ്പ് മുതൽ, നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ ഈ ഭൂമിയുടെ ഉപരിതലം മുതൽ നേരെ ഏറ്റവും അധികം മേഘങ്ങൾ കാണപ്പെടുന്നത് വരെയുള്ള ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. മേഘത്തിന് താഴെ എന്തുണ്ടോ അതെല്ലാം ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മുടെ മേഘത്തിന് താഴെയായിട്ടുള്ളത് കൊണ്ട് തന്നെ മഴ, മഴ എപ്പോഴും മേഘത്തിന് താഴെയാണ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ കാറ്റ് വീശുന്നതും നമ്മുടെയൊക്കെ ചുറ്റിലും ധാരാളം കാറ്റ് എപ്പോഴും വീശുന്നത് കൂടുതലും ഉള്ളത് നമ്മുടെ ചുറ്റിലുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ജെറ്റ് പ്രവാഹം, അത് പലപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളതാണ്. ജെറ്റ് വിമാനമുണ്ട്, ജെറ്റ് പ്രവാഹമുണ്ട്. ജെറ്റ് വിമാനം പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്, പക്ഷേ ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഋതുക്കൾ അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെ
0: സീസൺസ്,
1: ഋതുക്കൾ, മൂടൽ മഞ്ഞ്, ഇതുപോലെ എന്ത് ചോദിച്ചാലും ഇടിമിന്നൽ, മഴ, കാറ്റ്, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം, ഋതുക്കൾ എന്നിങ്ങനെ എന്ത് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ചോദിച്ചാലും എല്ലാം നമ്മുടെ ചുറ്റിലുമാണ് നടക്കുന്നത്. ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്, ഇൻഡയറക്റ്റ് ചോദിച്ചതാണ്, നൈട്രജൻ ആണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. പെട്ടെന്ന് അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ ഏതാണെന്ന് നമുക്കൊന്നും പെട്ടെന്ന് പിടികിട്ടില്ല.
0: 78% നൈട്രജൻ.
1: അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാലും നൈട്രജൻ തന്നെയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ളത് എല്ലാം ട്രോപ്പോസ്ഫിയറിലുള്ളത് തന്നെയാണ്. നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറാണ്, അതിനകത്തുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാറ്റ്, മഴ, അതുപോലെ തന്നെ മൂടൽ മഞ്ഞ്, ഇടിമിന്നൽ, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, അടുത്ത കാലത്തായിട്ട് LPUP കാറ്റഗറി പോലുള്ള എക്സാമിന് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്രമമായ താപനഷ്ട നിരക്കെന്ന് പറയുന്ന, അതായത് നോർമൽ ലാപ്സ് റേറ്റ്. നമ്മൾ ഉയരത്തിലോട്ട് പോകും തോറും, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലോട്ട് പോകും തോറും, ഉദാഹരണത്തിന് ഒരു പർവ്വതത്തിന് മുകളിലേക്ക് പോവുകയാണ്, മുകളിലോട്ട് പോകുമ്പോഴും 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും.
0: 6.5 ഡിഗ്രി സെൽഷ്യസ്,
1: അതായത് ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും താപനില കുറയുന്നു. ഉദാഹരണത്തിന് ഹൈ റേഞ്ച് ഏരിയാസ്, ഇടുക്കി, മൂന്നാർ ഭാഗമൊക്കെ എവിടെ നോക്കി കഴിഞ്ഞാലും മുകളിലോട്ട് പോകും തോറും തണുപ്പാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും താപനില കുറയുകയാണ് ചെയ്തത്. അതിന്റെ അളവ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അളവ് 2 രീതിയിലാണ് പറയുക. 1 കിലോമീറ്ററിലാണെങ്കിൽ 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 6.5 ഡിഗ്രി സെൽഷ്യസ്, ഇല്ല നമുക്കിപ്പോ മീറ്ററിലാണ് പറയുന്നെങ്കിൽ 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 1 ഡിഗ്രി സെൽഷ്യസ് ഒരു സമയത്ത് ട്രെൻഡായിരുന്ന ക്വസ്റ്റ്യാണ്. ഉദാഹരണത്തിന് ഇതിന് മുന്നേ ഒരിക്കൽ LPUP എക്സാം നടന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ആ സമയത്തുള്ള കാറ്ററ്റ് ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമിനും സ്ഥിരം ആ ഒരു 2-3 മാസത്തിനിടയിൽ നടന്ന എല്ലാ എക്സാമിനും ഈ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്ഷനിൽ 1 6.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് 1 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ 165 മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നു. അപ്പോൾ അത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നൊരു മേഖലയും കൂടെ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാതെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് 2 കാര്യം ഓർമ്മിച്ചാൽ മതി. ഒന്ന്, മേഘത്തിന് താഴെയുള്ളത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ട്രോപ്പോസ്ഫിയറിലുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളത് എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് മേഘങ്ങൾ, കാറ്റ്, മഴ, ഹരിതഗ്രഹ പ്രവാഹം, ജെറ്റ് പ്രവാഹം, മൂടൽമഞ്ഞ്, ഇടിമിന്നൽ, ഋതുക്കൾ എന്ത് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ. കൂടാതെ ഈ പറഞ്ഞ നോർമൽ

0: അബ്സ്ട്രാക്ട്, അതായത് ക്രമമായ താപനഷ്ട നിരക്ക്. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ താപനില കുറയും. ഒരു കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 6.5 ഡിഗ്രി സെൽഷ്യസും ഓരോ 165 മീറ്റർ മുകളിലേക്ക് പോകുമ്പോഴും അത് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയും. ഇതിനെ സംയോജന മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് സംയോജന മേഖല, കൃത്യമായിട്ട് മലയാളമാകും. ഇത് ട്രോപ്പോസ്ഫിയറെല്ലാം ഇംഗ്ലീഷ് വാക്കാണെങ്കിലും കൃത്യമായി മലയാളത്തിൽ സംയോജന മേഖല എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ. കാണാതെ പഠിക്കേണ്ട ആവശ്യവും ഇല്ല ഇതിനകത്ത്. നമ്മുടെ ചുറ്റിലും എന്തുണ്ടോ അതൊക്കെ തന്നെയാണ് ട്രോപ്പോസ്ഫിയർ. നമ്മുടെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതും ഇതേ ട്രോപ്പോസ്ഫിയർ തന്നെയാണ്.
1: ഈ കാർബൺ രേഖയെ കുറിച്ചൊന്ന് പറയാമോ സാർ?
0: കാർബൺ രേഖ നമ്മുടെ ഈ ഓരോ പാളികളെയും വേർതിരിക്കുന്ന അതിർവരമ്പുകളുണ്ട് രേഖ. ഉദാഹരണത്തിന് ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വരുമ്പോഴത്തേക്കും ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും സ്ട്രാറ്റോപാസ്, ഇങ്ങനെ എല്ലാത്തിലും താഴെ ഏത് പാളിയാണുള്ളത് അതിന്റെ കൂടെ പാസ് പാസ് ചേർത്തങ്ങ് പോയാൽ മതി. പക്ഷെ കാർബൺ രേഖ വരുമ്പോഴത്തേക്കും അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണ് കാർബൺ രേഖ. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാലും ഇതേ കാർബൺ രേഖയാണ്. കാരണം അയണോസ്ഫിയർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിന്റെ ഭാഗവും എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ബഹിരാകാശത്തിന്റെ ഭാഗവും. അപ്പൊ അത് കൃത്യമായ ഒരു ഓർഡറിലാണ് പറയുന്നതെങ്കിൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാളികൾ പ്രധാനമായിട്ടും നാലെണ്ണം: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഈ അതിർവരമ്പുകൾ പറയുമ്പോൾ ഏത് പാളിയാണോ താഴെയുള്ളത് അതിനോടൊപ്പം ഒരു പാസ്സെന്ന് ഒരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ അതിർവരമ്പിന്റെ പേരായി. ഉദാഹരണത്തിന് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും രണ്ടിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്,
1: ട്രോപ്പോപോസ്.
0: ട്രോപ്പോപോസ് അടുത്ത് സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോപോസ്. അത് കഴിഞ്ഞിട്ട് മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും ചോദിച്ചു കഴിഞ്ഞാൽ മിസോപോസ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ റാങ്ക് ഫയലിൽ പലതും പാസ് പാസ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും പി യു ആണ് പ്രൊണൗൺസ് ചെയ്യുന്നെങ്കിലും നമുക്ക് മലയാളത്തിൽ റാങ്ക് ഫയൽ എല്ലാത്തിലും പാസ് പാസ് ആണ്. അപ്പൊ ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് ഇങ്ങനെയായിരിക്കും പോവുക. അപ്പൊ എന്തായാലും ഈ ആദ്യം ഈ താഴെയുള്ള പാളിയുടെ പേര് അതിന്റെ കൂടെ ഒരു പാസ് അങ്ങ് ചേർത്താൽ കഴിഞ്ഞാൽ ട്രോപ്പോപാസ്. അടുത്ത് രണ്ടാമത്തെ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ആകുമ്പോൾ സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറും തെർമോസ്ഫിയർ ആകുമ്പോഴത്തേക്കും മിസോപാസ്. എന്നാൽ അത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോകും അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ അയണോപാസ് എന്നേ വരാറുള്ളൂ. നേരത്തെ പഠിച്ച അതേ ഒരു ഫ്ലോയിൽ വരും. പക്ഷെ അയണോപാസ് അല്ല വരുന്നത്, കാർബൺ രേഖയാണ് വരിക. അതായത് അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് മാത്രം കാർബൺ രേഖ വരുന്നുണ്ട്. ബാക്കി ഏത് തരംതിരിവ് ചോദിച്ചു കഴിഞ്ഞാലും താഴെയുള്ള ലെയർ ഏതാണോ അതിന്റെ കൂടെ ഒരു പാസ് ചേർത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. പക്ഷെ അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് ഈ അയണോസ്ഫിയർ, ബഹിരാകാശത്തിന്റെ ഭാഗമാണ് എക്സോസ്ഫിയർ. ഈ രണ്ടിനെയും വേർതിരിക്കുന്നതാണ് ഈ കാർബൺ രേഖ. അതായത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നേ ചോദിക്കുന്നത് അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും വേർതിരിക്കുന്ന അതിർവരമ്പ്, അല്ലായെങ്കിൽ അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അതിർവരമ്പ്. ആൻസർ കാർബൺ രേഖ. അതിന്റെ ഹൈറ്റും പലപ്പോഴും ചോദിക്കാറുണ്ട്, 100 കിലോമീറ്റർ ആണ്. ഇവിടെ എല്ലാം കിലോമീറ്ററിലാണ് പറയുക. 100 കിലോമീറ്റർ ആണ് ഈ പറയുന്ന കാർബൺ രേഖയുടെ ഹൈറ്റ്.
1: അടുത്ത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് സംസാരിക്കാം.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ട്രോപ്പോസ്ഫിയറിനെ തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. പോയിന്റ്സ് ഒക്കെ അവിടെ എക്സാമിന് ചോദിക്കുന്നത് കുറവാണ്. സ്ഥിരം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ, ഒന്ന് ജെറ്റ് വിമാനം, രണ്ടാമത്തത് ഓസോൺ പാളി. ഈ രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗത്തായിട്ടാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അടുത്തിടെയും ചോദിച്ചൊരു ക്വസ്റ്റ്യാണ്
1: ഓസോൺ ഡേ അല്ലേ?
0: ഓസോൺ ഡേയുമായി ബന്ധപ്പെട്ടൊക്കെ എക്സാമിനൊക്കെ.
1: ഓസോൺ ഡേ സെപ്റ്റംബർ 16.
0: ഓസോൺ പാളിയുടെ വരുമ്പോഴത്തേക്കും എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്?
1: സ്ട്രാറ്റോസ്ഫിയർ.
0: അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റവും കൂടുതൽ പതിക്കുന്നതും ഇതേ സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. ജെറ്റ് വിമാനങ്ങൾ, നേരത്തെ നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞ ജെറ്റ് പ്രവാഹമാണ്, കാറ്റാണ്, ഇത് ജെറ്റ് വിമാനം. ജെറ്റ് വിമാനം കടന്നു പോകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാലും സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പോൾ ജെറ്റ് വിമാനം ഇതുവഴി പോകാനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ വായു അറകളുടെ അസാന്നിധ്യം, എയർ പോക്കറ്റ്സ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ പേപ്പറിൽ, കടലാസിൽ നമ്മൾ വിമാനം പറത്തുമ്പോഴും കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടെങ്കിലൊക്കെ ദിശ മാറി ചെന്ന് തലകുത്തനെയൊക്കെ ചെന്നൊക്കെ വീഴും. എന്നാൽ കറക്റ്റ് ആയിട്ട് ഒരു ഇൻഡോറിലൊക്കെയാണ് നമ്മളിത് കറക്റ്റായിട്ട് ഈ പേപ്പറുള്ള വിമാനം പറത്തുന്നതെങ്കിൽ നല്ലൊരു ഫ്ലോയിൽ പോയിട്ട് പതിയെ പോയി ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ജെറ്റ് വിമാനങ്ങൾ, എയർ പോക്കറ്റ്സ്, വായു അറകളുടെ അസാന്നിധ്യത്താൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വായു അറകളുടെ അസാന്നിധ്യത്താൽ ജെറ്റ് വിമാനങ്ങൾ കടന്നു പോകുന്ന പാളി ഏതെന്ന് ചോദിച്ചാലും, അല്ലാതെ ജെറ്റ് വിമാനങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. അതുപോലെ തന്നെ ഓസോൺ പാളി കാണപ്പെടുന്നത് ഇവിടെയാണ്, അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റവും കൂടുതൽ പതിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു മേഘമുണ്ട്, ഏറ്റവും കൂടുതൽ മേഘമുള്ളത് ട്രോപ്പോസ്ഫിയറിലാണ്. ഏറ്റവും അധികം മേഘം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. പക്ഷെ ഇവിടെ ഒരു മേഘമുണ്ട്, നാക്രിയസ് മേഘം. അതിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മുത്തുകളുടെ അമ്മ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന നാക്രിയസ് മേഘം സ്ഥിതി ചെയ്യുന്നതും ഇതേ സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ പലപ്പോഴും ഈ ജെറ്റ് വിമാനം കുട്ടികൾക്കാണെങ്കിൽ കൺഫ്യൂഷൻ വരാറുണ്ട്. എക്സാമിന് ചിലപ്പോൾ വിമാനം എന്ന് മാത്രമേ കാണാറുള്ളൂ. പക്ഷെ ഇതുവരെ പി എസ് സി കൂടുതലും ജെറ്റ് വിമാനം തന്നെയാണ് ചോദിക്കുന്നതെങ്കിലും വല്ലപ്പോഴും ഒഴികെ വിമാനം എന്ന് ചോദിക്കും. അപ്പൊ കുറെ പേര് ഈ ജെറ്റ് വിമാനം തെറ്റിദ്ധരിക്കാറുണ്ട്. ആ വിമാനം കടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയറാണ്, യാത്രാ വിമാനങ്ങൾ. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴും എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോകുന്ന യാത്രാ വിമാനങ്ങളെല്ലാം മേഘങ്ങൾക്കിടയിലൂടെ പോകുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിൽ വിൻഡോ വഴി നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്, യാത്രാ വിമാനങ്ങളെല്ലാം പോകുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുകൊണ്ട് വിമാനമെന്ന് മാത്രം ചോദിക്കുമ്പോഴും പലപ്പോഴും ആൻസർ വരേണ്ടത് ട്രോപ്പോസ്ഫിയർ ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ ആരെങ്കിലും കൺഫ്യൂഷനായി, ആരെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്തു, എക്സാമിന് ആരെങ്കിലും അപ്പീലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്, അതായത് വിമാനമെന്ന് മാത്രം ചോദിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ പി എസ് സി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് ജെറ്റ് വിമാനം തന്നെയാണ്. അപ്പൊ ജെറ്റ് വിമാനം ഏറ്റവും കൂടുതൽ

0: പോകുന്ന പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറും, എന്നാൽ വിമാനം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയറാണ്. അപ്പോൾ ഈ വ്യത്യാസമാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പൊ യാത്രാ വിമാനം എന്ന വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പൊ വിമാനം എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറും, ജെറ്റ് വിമാനം എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറുമാണ്. പക്ഷെ പി എസ് സി ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നതെല്ലാം വിമാനം എന്ന് കണ്ടാൽ പോലും അത് സ്ട്രാറ്റോസ്ഫിയർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് തവണ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും നമുക്ക് ആവശ്യം ഇത്രേ ഉള്ളൂ, ജെറ്റ് വിമാനം കടന്നു പോകുന്നത് സ്ട്രാറ്റോസ്ഫിയർ, യാത്രാ വിമാനം കടന്നു പോകുന്നത് ട്രോപ്പോസ്ഫിയർ. ഇതാണ് വ്യത്യാസം വരുന്നത്.
1: സർ, മിസോസ്ഫിയറിനെ കുറിച്ച് സംസാരിക്കാം.
0: ഓക്കെ, മിസോസ്ഫിയർ വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉൽക്കകളാണ്.
1: മെട്രോയിഡ്സ്,
0: ഉൽക്കകൾ പതിക്കുക എന്നോ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന പാളി എന്നെല്ലാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മിസോസ്ഫിയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് താപനില ഏറ്റവും കുറഞ്ഞ പാളി. നമുക്ക് ഓരോന്നിനും താപനിലയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ആദ്യം ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ ഉയരം കൂടുന്നതോറും താപനില കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നോർമൽ ലാപ്സ് റൈറ്റ് ക്രമമായ താപനഷ്ടം നിരക്ക് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുമോ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമില്ല, കൂടുന്നുണ്ട്. കൂടുന്നുണ്ട് എങ്കിലും വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ സമതാപമേഖല എന്ന വാക്കാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഉപയോഗിക്കുക. സ്ട്രാറ്റോസ്ഫിയർ രണ്ടാമത്തെ പാളി. അപ്പോൾ ഈ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ സമതാപ മേഖല എന്ന വാക്കാണ് ഉപയോഗിക്കുക. അവിടെ താപനിലയിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ മിസോസ്ഫിയർ വരുമ്പോൾ താപനില തീരെ കുറവാണ്. അത് -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നുണ്ട്. മൈനസ് ആണ്, -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുന്നുണ്ട്. ഇനി ഒറ്റ നമ്പറായിട്ട് സ്കൂൾ ടെക്സ്റ്റിനകത്ത് പലയിടത്തും കാണുന്നത് -83 ഡിഗ്രി സെൽഷ്യസ് ആണ്. -83. അപ്പൊ ഏകദേശം ഒരു 100 -100 അല്ലെങ്കിൽ -80 ഇതിനിടയിലായിരിക്കും താപനില. താപനില ഏറ്റവും കുറഞ്ഞ പാളിയാണ് ഈ കാണുന്ന മിസോസ്ഫിയർ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതുതന്നെയാണ്. ഉൽക്കകൾ പതിക്കുന്നത്, താപനില ഏറ്റവും കുറഞ്ഞ പാളി. ഇവിടെ ഒരു മേഘമുണ്ട്. ഏറ്റവും കൂടുതൽ മേഘം ട്രോപ്പോസ്ഫിയറിലായിരുന്നുവെങ്കിലും തൊട്ടുമുന്നേ വേറൊരു മേഘം കൂടെ പറഞ്ഞു, നാക്രിയസ് മേഘം, മുത്തുകളുടെ അമ്മ, അത് സ്ട്രാറ്റോസ്ഫിയറിലായിരുന്നു. എന്നാൽ മിസോസ്ഫിയറിൽ ഇതുപോലൊരു മേഘമുണ്ട്, നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടുലസിന്റെ മേഘം. നോക്ടുലസിന്റെ ഈ നോക്ടുലസിന്റെ മേഘം കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. ഇതാണെങ്കിൽ നിശാദീപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മിസോസ്ഫിയറിലെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഉൽക്കാപതനം തന്നെയാണ് ചോദിക്കുക. അപ്പോൾ ആദ്യത്തത് ട്രോപ്പോസ്ഫിയർ, തൊട്ടടുത്ത് സ്ട്രാറ്റോസ്ഫിയർ, അടുത്തത് മിസോസ്ഫിയർ. ഇതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളതുമായ പാളി. അതിന് മുകളിലാണ് ഇരിക്കുന്നത് തെർമോസ്ഫിയർ. അപ്പോൾ തെർമോസ്ഫിയറിലാണ് താപനില ഏറ്റവും കൂടിയ പാളി. താപനില ഏറ്റവും കൂടിയത് തെർമോസ്ഫിയറിലും താപനില ഏറ്റവും കുറഞ്ഞത് മിസോസ്ഫിയറിലുമാണ്.
1: തെർമൽ
0: ഓർമ്മിക്കലപ്പുണ്ട്. തെർമോ, താപനില ഏറ്റവും കൂടിയത് തെർമോസ്ഫിയറിലും
1: കുറഞ്ഞത്
0: മിസോസ്ഫിയറിലും. വലിയ വ്യത്യാസമില്ല, ഏകദേശം കൂടുന്നുവെങ്കിലും വലിയ വ്യത്യാസമില്ലാത്തത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. എന്നാൽ ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ നമ്മുടെ ചുറ്റിലും മുകളിലോട്ട് പോകും തോറും ഹൈ റേഞ്ച് ഏരിയാസ് തണുപ്പ് കൂടുകയാണ്. അപ്പം അങ്ങനെ ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ മൂന്ന് പാളികൾ കംപ്ലീറ്റ് ആയി. അപ്പം ഇനി ലാസ്റ്റ് ഉള്ളത് തെർമോസ്ഫിയർ, താപനില ഏറ്റവും കൂടിയ പാളി. തെർമോസ്ഫിയർ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. കാരണം ഇതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്, അയണോസ്ഫിയറും എക്സോസ്ഫിയറും. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിന്റെ ഭാഗമാണ്, ഗ്രാവിറ്റി ഫോഴ്സ് ഒക്കെ ഉള്ള ഭാഗമാണ്. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തിന്റെ ഭാഗമാണ്, ഗ്രാവിറ്റി അല്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇതിൽ അന്തരീക്ഷത്തിന്റെ ഭാഗം അയണോസ്ഫിയർ, ബഹിരാകാശത്തിന്റെ ഭാഗം എക്സോസ്ഫിയർ. അതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന സംഭവമുണ്ട്. നമ്മൾ യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ, നമ്മുടെ സാറ്റലൈറ്റ്സ്
1: ഏറ്റവും കൂടുതൽ.
0: അന്ന് നമ്മുടെ മനസ്സിൽ പോകുമ്പോൾ എക്സോസ്ഫിയർ എന്നായിരിക്കും ചിന്തിക്കുക, ബഹിരാകാശം എന്നാണ്. പക്ഷെ അത് മിസോസ്ഫിയറാണ്. ഉദാഹരണത്തിന് നമ്മുടെ വാർത്താവിനിമയം, നമ്മുടെ എക്സോസ്ഫിയർ എന്ന് പറയുമ്പോൾ ബഹിരാകാശത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ചന്ദ്രയാൻ, മംഗൾയാൻ പോലുള്ളതെല്ലാം എക്സോസ്ഫിയറിലോട്ടായിരിക്കും പോകുന്നത്. കാരണം അതാണെങ്കിൽ ഭൂമിയുടെ ചുറ്റും വലം വെച്ചിട്ട് കാര്യമില്ല. അതാണെങ്കിൽ ചന്ദ്രനെ കുറിച്ച് പഠിക്കണം. അതുപോലെ ചന്ദ്രയാനും മംഗൾയാനും ബഹിരാകാശത്തുള്ള എന്തെങ്കിലും വസ്തുവെ കുറിച്ച് പഠിക്കാനുള്ളതെല്ലാം നേരെ എക്സോസ്ഫിയറിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വാർത്താവിനിമയം, കാലാവസ്ഥാ പഠനത്തിന് പോലുള്ളതെല്ലാം ബഹിരാകാശത്ത് പോയിട്ട് കാര്യമില്ല. അതായത് മറ്റ് ഗ്രഹങ്ങളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അത് ഭൂമിയുടെ ചുറ്റിലും തന്നെ കാണണം. അപ്പൊ അത് ഭൂമിയുടെ ചുറ്റിലും തന്നെ ഒരു പ്രത്യേക സഞ്ചാരപഥത്തിലൂടെ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം നമ്മുടെ അയണോസ്ഫിയറിലായിരിക്കും കൂടുതലും കാണപ്പെടുക. അപ്പൊ അയണോസ്ഫിയറിനെ ചുറ്റിപ്പറ്റി, അയണോസ്ഫിയറിന്റെ ഭാഗത്ത് വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ പഠനത്തിനുള്ള കൃത്രിമ ഉപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാർത്താ വിനിമയം സാധ്യമാകുന്ന പാളി ചോദിച്ചാലും അയണോസ്ഫിയർ ആണ്. ഇതെല്ലാം റേഡിയോ തരംഗങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾ കടന്നു പോകുന്ന പാളി ചോദിച്ചു കഴിഞ്ഞാലും അയണോസ്ഫിയർ ആണ്. അപ്പൊ കൃത്രിമ ഉപഗ്രഹമായി, അതുപോലെ തന്നെ വാർത്താ വിനിമയം, റേഡിയോ തരംഗങ്ങൾ, ഇത് കൂടുതലും ചാർജുള്ള വൈദ്യുത കണങ്ങളുടെ രൂപത്തിലാണ്, അയോണുകളുടെ രൂപത്തിലാണ് കാണുക. അതുകൊണ്ട് അയോൺസ് കാണപ്പെടുന്നതും അയണോസ്ഫിയർ, പേര് തന്നെയുണ്ട് അയോണുകൾ, അയണോസ്ഫിയർ. അപ്പോൾ ഓർമ്മിക്കാൻ എളുപ്പത്തിന് നമ്മുടെ കൃത്രിമ ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ് ഏറ്റവും കൂടുതൽ അവിടെയാണ്, വാർത്താ വിനിമയവും അവിടെ തന്നെയാണ്, റേഡിയോ തരംഗവും അവിടെയാണ്, അയോണുകൾ കാണപ്പെടുന്നതും അയണോസ്ഫിയറാണ്. അപ്പോൾ അതത്ര ഒരൊറ്റ സെറ്റായിട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ, വാർത്താ വിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ കാണപ്പെടുന്നതെല്ലാം അയണോസ്ഫിയർ. ഇതേ ഭാഗത്ത് കാണുന്ന മറ്റൊരു പ്രതിഭാസമുണ്ട്, അറോറ കാഴ്ചകൾ എന്ന് പറയും. ധ്രുവദീപ്തി എന്നാണ് മലയാളം വാക്ക്.
1: അറോറ ബോറിയാലിസ് അല്ലേ?
0: അതാണ്, അറോറ ബോറിയാലിസ് ഉത്തര ധ്രുവത്തിലും അറോറ ഓസ്ട്രേലിയസ് ദക്ഷിണ ധ്രുവത്തിലും കാണപ്പെടും. ഏകദേശം നമ്മുടെ മഴവില്ലിന്റേതൊക്കെ പോലെ കളർഫുൾ ആയിട്ട് ആകാശത്താണെങ്കിൽ ചിലപ്പോൾ പച്ചയായിരിക്കും കുറച്ചുകൂടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, ചില സമയങ്ങളിൽ ഒരു വയലറ്റ് കളറായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. ആ തരത്തിൽ ആകാശത്ത് മുഴുവനായിട്ട് കാണപ്പെടുന്ന ഒരു പ്രതിഭാസം, ഒരു കളർഫുൾ ആയിട്ടൊരു പ്രതിഭാസമാണ് ഈ അറോറ കാഴ്ചകൾ. മലയാളത്തിൽ തന്നെ ധ്രുവദീപ്തി എന്നാണ് പറയുക, ധ്രുവദീപ്തി. അത് രണ്ടെണ്ണമായിട്ട് നമുക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. അപ്പോൾ ഉത്തര ധ്രുവത്തിൽ വരുന്നതാണെങ്കിൽ അറോറ ബോറിയാലിസ്, ദക്ഷിണ ധ്രുവത്തിൽ വരുന്നത് അറോറ ഓസ്ട്രേലിയസ്. അപ്പോൾ ഇങ്ങനെ ധ്രുവ

0: ദീപ്തി കാണപ്പെടുന്നത് ഈ അയണോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് ഈ അയണോസ്ഫിയർ. ഈ കൃത്രിമോപഗ്രഹങ്ങൾ, വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ എല്ലാം ഉള്ളത് അയണോസ്ഫിയറിലാണ്. അതിന് പുറത്ത് കിടക്കുന്ന പാളിയാണ് എക്സോസ്ഫിയർ, ബഹിരാകാശത്തിന്റെ ഭാഗം. പേര് തന്നെയുണ്ട് എക്സോ, പുറത്തുള്ളത്. അപ്പോ ബഹിരാകാശത്തിന്റെ ഭാഗമാണ് എക്സോസ്ഫിയർ. അവിടെ പറയത്തക്ക രീതിയിൽ വലിയ പോയിന്റ്സ് ഒന്നും ചോദിക്കാറില്ല. എന്നാലും ഹൈഡ്രജൻ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. ഹൈഡ്രജൻ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ ഏറ്റവും
1: കൂടുതൽ
0: പ്രപഞ്ചത്തിലെ, അതൊക്കെ ആ ഭാഗത്താണ്. അപ്പോൾ ഇത് എക്സോസ്ഫിയറും ഈ പറയുന്ന അയണോസ്ഫിയറും ഇതിനിടയിലാണ് ഈ അതിർവരമ്പായിട്ട് കാർബൺ രേഖ സ്ഥിതി ചെയ്യുന്നത്, 100 കിലോമീറ്റർ. അപ്പൊ മൊത്തത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലെ പാളികളെ ഈ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നാണ് തിരിക്കുന്നത്. ആ തെർമോസ്ഫിയറിന് അകത്താണ് ഈ അയണോസ്ഫിയറും എക്സോസ്ഫിയറും വരുന്നത്. അപ്പോൾ ഈ 4 പാളികളാണ് മെയിൻ ആയിട്ടുള്ളത്. എന്നാൽ ഈ അയണോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 പാളിയെന്നും പറയാം.
1: സർ, ഒരു സ്ഫിയറിനെ കുറിച്ചും കൂടെ കേട്ടിട്ടുണ്ട്, ഹോമോസ്ഫിയർ. അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം.
0: ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ രണ്ടെണ്ണം ഉണ്ട്. അതായത് നമ്മുടെ 90 കിലോമീറ്റർ താഴെ, നമ്മുടെ 100 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും കാർമൻ രേഖ വരും. ഈ 100 കിലോമീറ്ററായി കാർമൻ രേഖയുടെ തൊട്ട് താഴെയായിട്ട് 90 കിലോമീറ്ററിന് താഴോട്ടുള്ള എല്ലാ പ്രദേശങ്ങളെയും ഒരുമിച്ച്, അതായത് നമ്മുടെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് 90 കിലോമീറ്റർ വരെ വിളിക്കുന്ന പേരാണ് ഹോമോസ്ഫിയർ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യന്റെ ഇടപെടലുള്ള, മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പാളി തന്നെയാണ്. എന്നാൽ അതിന് തൊട്ടുമുകളിൽ 90 മുകളിൽ കാണപ്പെടുന്ന പാളിയാണ് ഹെറ്ററോസ്ഫിയർ. അപ്പൊ 90 താഴെ വരുമ്പോൾ ഹോമോസ്ഫിയറും 90 മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഹെറ്ററോസ്ഫിയർ. അതിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വായു, അതായത് നമ്മൾ എയർ സമ്മിശ്രമായി കാണപ്പെടുക, പാളികളായി കാണപ്പെടുക, ലേഴ്സും അതായത് മിക്സഡ്, ഈ രണ്ട് വാക്കാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അപ്പോൾ ഇതിൽ എവിടെയാണ് എല്ലാം സമ്മിശ്രമായി കൂടിക്കലർന്ന് കാണപ്പെടുന്നത്, എവിടെയാണ് പാളികളായി കാണപ്പെടുന്നത് എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിലും വായുവാണെങ്കിൽ സമ്മിശ്രമാണ്, ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെ ഇവിടെയാണെങ്കിൽ എല്ലാ വാതകങ്ങളും സമ്മിശ്രമാണ് ഹോമോസ്ഫിയറിൽ, ഹോമോസ്ഫിയറിൽ. എന്നാൽ ഹെറ്ററോസ്ഫിയർ പോകുമ്പോൾ ലേയേഴ്സാണ്, പാളികളായി കാണപ്പെടുന്നു. ഈ രണ്ട് മേഖലകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പാളികളായിട്ട് വരുന്നത്.
1: സർ, ഓരോ രേഖകളുടെയും ഹൈറ്റും കൂടെ ഒന്ന് വ്യക്തമാക്കിയെങ്കിൽ അത് ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ഈസിയായ കാര്യമാണ്. ഓക്കെ,
0: ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഏകീകൃതമായിട്ടുള്ള ഹൈറ്റ് കിട്ടുക അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റ് ആണ്. എസ് സി ആർ ടി ടെക്സ്റ്റ് പ്രധാനമായിട്ടും നമ്മുടെ റാങ്ക് ഫയലിൽ അതൊക്കെ തന്നെയായിരിക്കും. കാരണം നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അല്പം വ്യത്യസ്തമായ അളവുകളൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും എക്സാമിനൊക്കെ ഉള്ളത് നോക്കുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വരും. പക്ഷേ പി എസ് സിക്ക് ആവശ്യമുള്ളത് കൂടുതലും എസ് സി ആർ ടി ആയതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിനകത്തുള്ള അളവുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റിനകത്ത് നമ്മുടെ ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് യഥാർത്ഥത്തിൽ പറയുന്നത് ശരാശരി 13 ആണ്, ശരാശരി 13 കിലോമീറ്റർ. എന്നാൽ അത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണെങ്കിൽ 18 കിലോമീറ്റർ ഇക്വേറ്ററിൽ. എന്നാൽ പോളാർ റീജിയൻസിലെ ധ്രുവങ്ങളിൽ വരുമ്പോൾ 7 അല്ലെങ്കിൽ 8 കിലോമീറ്റർ, മിക്കവാറും 7 ആയിരിക്കും കാണുക. അതിന്റെ കാരണം ഇതാണ്, ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ താപനില കൂടും. ഭൂമധ്യരേഖയിലെ താപനില കൂടുതലായതുകൊണ്ട് തന്നെ കുറെ കൂടെ വായുവൊക്കെ വികസിച്ചൊക്കെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ അന്തരീക്ഷത്തിന്റെ വ്യാപ്തി കൂടുതലായിരിക്കും ഭൂമധ്യരേഖാ പ്രദേശത്ത്. അപ്പൊ അന്തരീക്ഷത്തിന്റെ വ്യാപ്തി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രോപ്പോസ്ഫിയറിന്റെ വ്യാപ്തിയും ആ ഭാഗത്ത് അല്പം കൂടുതലാണ്. അങ്ങനെ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18ഉം എന്നാൽ ധ്രുവങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും അത് 7 കിലോമീറ്റർ വരെയൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ശരാശരി എന്ന രീതിയിൽ ഇതാണെങ്കിൽ 13 കിലോമീറ്റർ ആണ്. പക്ഷേ ഇതേ സമയത്ത് 20 പ്രാധാന്യമുണ്ട്. ഈ 18 അല്ലെങ്കിൽ 20, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പിഎസ്സിയുടെ ഒരു ആൻസറിൽ 20 ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 13 ചിലപ്പോൾ കാണണമെന്നില്ല, 18 ചിലപ്പോൾ കാണണമെന്നില്ല, 20 ലാസ്റ്റത്തെ ആൻസർ. അപ്പൊ പിഎസ്സിയുടെ ലാസ്റ്റ് ഉത്തരപ്രകാരം 20 കിലോമീറ്റർ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനുള്ളത്, 20 കിലോമീറ്റർ. അപ്പൊ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം 20, സ്ട്രാറ്റോസ്ഫിയർ വരുമ്പോഴത്തേക്കും 50 കിലോമീറ്റർ, മിസോസ്ഫിയർ ആണെങ്കിൽ 80, എന്നാൽ അത് 85 കാണുന്നുണ്ട്, 80 അല്ലെങ്കിൽ 85. ലാസ്റ്റത്തെ തെർമോസ്ഫിയറിന്റെ ഭാഗത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് 679 ആ ഒരു റേഞ്ചിലോട്ട് വരുന്നുണ്ട്. അവിടെ ഏകീകൃതമല്ല, പലപ്പോഴും 480 അല്ലെങ്കിൽ 600 ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ട്രോപ്പോസ്ഫിയർ 20, സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ 50, മിസോസ്ഫിയർ ആണെങ്കിൽ 80, തെർമോസ്ഫിയർ ആണെങ്കിൽ 600+ ഒക്കെ ആയിരിക്കും ശരാശരി കാണുന്നത്. 600 കൂടുതലാണ്. എന്തായാലും നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും 20, 50, 80 പോയാൽ മതി. ചിലപ്പോൾ 80 കാണില്ല, 20, 50, 80, ചിലപ്പോൾ 80 കാണില്ല, 85 ആൻസർ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ 80, 85 ഇങ്ങനെ അളവിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്.
1: സർ, അപ്പം ഇമ്പോർട്ടൻസ് ആയ കുറച്ച് പോയിന്റ്സ് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ?
0: ഓക്കെ, അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികളെ പ്രധാനമായിട്ടും 4 തിരിക്കുന്നത്, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ആ തെർമോസ്ഫിയറിന് അകത്ത് അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇതിന് എല്ലാത്തിന്റെ അതിർവരമ്പുകൾ പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയറും മിസോസ്ഫിയറും ആണെങ്കിൽ സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയറും തെർമോസ്ഫിയറും മിസോപാസ്. എന്നാൽ അയണോസ്ഫിയറും എക്സോസ്ഫിയറും വരുമ്പോൾ കാർമൻ രേഖ. നമ്മളെല്ലാവരും താമസിക്കുന്നത് അല്ലെങ്കിൽ മാനവരാശിയുടെ ഭവനമെന്ന് അറിയപ്പെടുന്ന ട്രോപ്പോസ്ഫിയർ. മേഘത്തിന് താഴെ എന്തുണ്ടോ എല്ലാം ട്രോപ്പോസ്ഫിയറാണ്. മഴ, കാറ്റ്, ഹരിതപ്രവാഹം, ജെറ്റ് പ്രവാഹം, അതുപോലെ തന്നെ ഇടിമിന്നൽ, മൂടൽ മഞ്ഞ്, എന്ത് പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാലും ട്രോപ്പോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കുറയുന്നുണ്ട്, നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്. ഈ ഭാഗത്താണെങ്കിൽ 1 കിലോമീറ്റർ മുകളിലേക്ക് പോയാൽ 6.5, ഇല്ല ഒരു 165 മീറ്റർ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ്. രണ്ടാമത്തെ പാളിയായിരുന്നു സ്ട്രാറ്റോസ്ഫിയർ.
1: അവിടെ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
0: ഏറ്റവും പ്രധാന ഓസോൺ പാളിയും അതുപോലെ തന്നെ ജെറ്റ് വിമാനം. വായുവാളുകളുടെ അസാന്നിധ്യത്താൽ ജെറ്റ് വിമാനം കടന്നു പോകുന്നുണ്ട്. ഓസോൺ പാളിയുണ്ട്, അതുകൊണ്ട് തന്നെ അൾട്രോൾ രശ്മികളുണ്ട്. മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന നാക്രിയസ് മേഘം കാണപ്പെടുന്നുണ്ട്. അടുത്ത ഇവിടെ താപനിലയിൽ വലിയ വ്യത്യാസമില്ല, അതുകൊണ്ട് തന്നെ സമതാപമേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ സംയോജന മേഖല എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതാണെങ്കിൽ മിസോസ്ഫിയർ, താപനില ഏറ്റവും കുറവാണ്, -83°C, അല്ലെങ്കിൽ -80 മുതൽ -100°C ആണ് ഇവിടുത്തെ താപനില. ഇവിടെയാണെങ്കിൽ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു, അല്ലെങ്കിൽ ഉൽക്ക പതനം കൂടുതലുണ്ട്. ഇവിടുത്തെ മേഘത്തിന്റെ പേരാണ് നോക്ടിലോസിന്റെ മേഘം. ഇതാണെങ്കിൽ നിശാദീപങ്ങൾ എന്നാണ് അറിയപ്പെടുക. അടുത്തത് തെർമോസ്ഫിയർ, താപനില ഏറ്റവും കൂടിയ പാളിയാണ്. രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അയണോസ്ഫിയറും എക്സോസ്ഫിയറും. അയണോസ്ഫിയർ വരുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും കൃത്രിമ ഉപഗ്രഹമാണ് മനസ്സിലേക്ക് വരാനുള്ളത്. കൃത്രിമ ഉപഗ്രഹം, വാർത്താവിനിമയം, റേഡിയോ തരംഗങ്ങൾ, അയോണുകൾ അല്ലെങ്കിൽ ചാർജുള്ള വൈദ്യുതകണങ്ങൾ, പിന്നെ അറോറ കാഴ്ച, ധ്രുവദീപ്തി എന്നറിയപ്പെടും. ഉത്തരധ്രുവത്തിലാണെങ്കിൽ അറോറ ബോറിയാലിസും ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ അറോറ ഓസ്ട്രേലിയസും. അടുത്തതായിട്ട് ബഹിരാകാശത്തിന്റെ ഭാഗമായ എക്സോസ്ഫിയർ, പ്രധാനമായിട്ടും ഹൈഡ്രജൻ ഹീലിയത്തിന്റെ കാറ്റങ്ങളാണ് കാണപ്പെടുക. പിന്നെ ഹോമോസ്ഫിയർ, ഹെറ്ററോസ്ഫിയർ, അതാണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞ അന്തരീക്ഷത്തിന്റെ ബഹിരാകാശത്തിന്റെ അതിർവരമ്പായ കാർബൺ രേഖ 100 കിലോമീറ്റർ ആണ്. ആ 100 അല്പ താഴെയായിട്ട്, 90 താഴെയെല്ലാം ഹോമോസ്ഫിയർ, വാതകങ്ങൾ സമ്മിശ്രമായി കാണപ്പെടും. അതിന് മുകളിലാണെങ്കിൽ ഹെറ്ററോസ്ഫിയർ, ലേഴ്സ് ആയിരിക്കും കാണപ്പെടുക. ഹൈറ്റ് വരുമ്പോൾ 20, 50, 80 അല്ലെങ്കിൽ 85, പിന്നെ അത് 480 ഉം 600 ഉം+ ഒക്കെ ആയിരിക്കും അവിടെ അളവ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് അളവുകളിൽ SCERTക്ക് അകത്ത് നോക്കി കഴിഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 വരുന്നുണ്ട്, എന്നാൽ ധ്രുവങ്ങളിലാണെങ്കിൽ 7, ചിലയിടത്ത് 8 കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശരാശരി എന്ന രീതിയിൽ 13, പക്ഷേ PSCക്ക് നമുക്കിപ്പോൾ ആവശ്യമുള്ള തൽക്കാലം 20 ആവശ്യമുള്ളത്, ട്രോപ്പോസ്ഫിയറിന്റെ ഹൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലെ പാളികളിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വസ്തുതകൾ.
1: വളരെ നന്ദി സാർ. നിങ്ങൾ ഇതുവരെ കേട്ടത് അധ്യാപകനായ ജിതിൻ JS അന്തരീക്ഷ പാളികളെക്കുറിച്ച് സംസാരിച്ചത്. ഒപ്പം
2: ജയ്ദേവ്,
1: നിർവഹണം മൃദുൽ ജേക്കബ്. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി, സുശീലാദേവി പുനലൂർ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത സായന്തനം.
2: വഴിയോരത്തു കണ്ടു ഞാൻ വാർദ്ധക്യം വളർന്ന വൃദ്ധനെ, ഞാണു പൊട്ടിയ വില്ലുപോൽ വേദനയിൽ മുങ്ങിയോൻ, എവിടെ നിന്നെന്നറിയില്ല ചിതലുടച്ചൊരു ബുദ്ധിയാൽ ചലൻ.

ളറുത്തു മാറ്റിയ മർത്യജന്മമൊരു ഭാരമായി തീരരൂതിയ കാലത്തിൽ ഇരതേടുന്നു മൂകരായി, ഇരതേടുന്നു മൂകരായി. ഉറുമ്പുടയ്ക്കും വൃണങ്ങളിൽ ചലമൊലിക്കുന്ന ഗന്ധവും വെട്ടി വെട്ടി ഉലയ്ക്കുന്നു ഭരണഭാഷ കുടുക്കുപോൽ, വെട്ടി വെട്ടി ഉലയ്ക്കുന്നു മരണഭാഷ കുടുക്കുപോൽ. അച്ഛനെന്നു പറയുവാൻ അറിയില്ലാത്ത മക്കളോ ഗ്രാൻഡ്പാ

വിസർജ്യമാക കുനപോൽ നിറമാർന്ന തുണിക്കുള്ളിൽ കണ്ടു കാറിലിരുന്നവൻ നിഗ്രഹിക്കാനെന്ന പോൽ കണ്ടു കാറിലിരുന്നവൻ നിഗ്രഹിക്കാനെന്ന പോൽ അച്ഛനില്ലാത്ത വഴി തേടി അകലങ്ങളിലേക്കു പോയവൻ ഓർമ്മ തുന്നിയ ലഹരിയായി പൂട്ടുതീർത്തവൻ

0: അമർത്തിയ ആൽ ചുവട്ടിലെ വൃദ്ധനെ, കാറു നെഞ്ചിലമർത്തിയ ആൽ ചുവട്ടിലെ വൃദ്ധനെ, അപ്പോഴും കണി കണ്ടവൻ കൊച്ചുമക്കൾ കളിക്കുവാൻ, കൊതിപൂണ്ട മുഖത്താലെ നെഞ്ചകം തകരുന്ന ചിത്രമായി സായന്തനത്തിൽ താതനെ, സായന്തനത്തിൽ താതനെ.
1: സായന്തനം എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത തർപ്പണം.
0: മരണമേ നിന്നെ നമിക്കുന്നു ഞാനിതാ, ഉച്ചനീരത്വങ്ങൾ നിന്നിലില്ല, നിശബ്ദമായി

ശബ്ദമെറിഞ്ഞു മുറുക്കിയും ശബ്ദാദ്രഭാവ നൊമ്പരക്കൂട്ടുമായി താണ്ഡവമാടാൻ വരുന്നു നീയും ആത്മാവുമായി അകലെ കടക്കവേ അരുതരുതെന്നോതുന്നു വാനില്ല ഇന്നാരുമേ ആയിരം തേജസ്സിൻ ശില്പങ്ങൾ തീർത്തു നീ അകലെ കടക്കുവാൻ ശൗര്യഭാവത്താൽ അടുക്കുന്നു നീയും മുന്നിലായൻ ചരിത്രം കുറിക്കൽ ചാരത്തു നിൽക്കുമോ മരണമേ നീയും ഒരു തേനറ തുറക്കുന്ന പോൽ സാദരം ദുഃഖക്കയത്തിൽ നീ എത്തിടുമ്പോൾ സ്വപ്നം ചിതറിക്കിടക്കുന്നു ചുറ്റുമാൻ ആരവമുയർത്തും കുടുംബ ബന്ധങ്ങളും ഒന്നുമേ നിൻ മുന്നിലൊന്നുമില്ലെന്നു അറിയുന്നു സാദരം മാസ്മരഭാവങ്ങൾ ഉണർത്തുവാൻ അറിയാതെ കൈകൾ

0: ായി നിത്യവും കാത്തുകാത്തിരിക്കുന്നു. ദേവപാദങ്ങളിൽ തർപ്പണം ചെയ്യുവാൻ നീ എകിടും ചാരകൂമ്പാരമൊക്കെയും കൈകളിലേറ്റു കായത്തിൽ പൂശിഞ്ഞാൻ കാത്തിരിപ്പൂ മരണമേ കാത്തിരിപ്പൂ ഞാൻ കാത്തുകാത്തിരിപ്പൂ ഞാൻ.
1: ഒരു കവിത കൂടി കേൾക്കാം. ഓമനപ്പൂവ്.
0: കാർമുകിലാടപ്പുതച്ചവാലം രാവിൻമടിയിൽ മയങ്ങി വീണു, ഏകാന്തതയ്ക്കുള്ളിൽ ഊറി സ്വപ്നം വാർമഴവില്ലിൻ ഇടയിലൂടെ അമ്മയെ കാണാൻ മനസ്സുവെമ്പി.

ജപിച്ചിരിക്കാം, അമ്മയെ ജപിച്ചിരിക്കാം. ആഴിപോല വാത്സല്യവായ്പുണർത്തും ആത്മാവിലായിരം അമൃതുധാരാതരംഗം തുകിലുണർത്തുന്നു ഉണർത്തുന്നുമെല്ലെ താളം പിടിച്ചൻ മനസ്സിലാകെ എൻ ഹൃദയ പത്മത്തിൽ ചാർത്തിടട്ടെ അമ്മേ.

0: മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥയാണ് ചില ദിനങ്ങളിൽ അയാൾ.
1: ജേകോബൻ വീടിന്റെ ഉമ്മറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആ നിൽപ്പിൽ രാവിലെ നടക്കാനിറങ്ങിയവരുടെ തലേനക്കം മതിലിനപ്പുറം കാണാമായിരുന്നു. സൂര്യൻ ശേഷവാവസ്ഥയിലാണ്. വെളിച്ചത്തിന്റെ ചെറുപടലം ഉമ്മറത്ത് വീണുകിടന്നിരുന്നു. ഒരു മുച്ചക്രവണ്ടിയുടെ ഹോൺ ശബ്ദം ചെവിയോർത്ത് ജേകോബൻ തൂണിൽ ചാരി നിന്നു. വെളുപ്പിന് തന്നെ പത്മിനി ഭക്ഷണാവശിഷ്ടങ്ങൾ നിറഞ്ഞ ബക്കറ്റ് ഗേറ്റിനരികിൽ കൊണ്ടുവച്ചിരുന്നു. ഭാര്യയുടെ കൃത്യനിഷ്ഠയിൽ ജേകോബന് എതിരഭിപ്രായമില്ല. അവൾ രാവിലെ ആഹാരം തയ്യാറാക്കുകയും വിനായകന്റെ മുച്ചക്രവണ്ടിയിലേക്കുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ ബക്കറ്റിലാക്കി മുൻവശത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. പത്മിനിയുടെ ദൈനംദിന കൃത്യങ്ങളിൽ പെട്ട ഒന്ന്. നീണ്ട ഹോൺ ശബ്ദം അകലെ നിന്ന് കേട്ടപ്പോൾ ജേകോബൻ പോക്കറ്റിൽ നിന്ന് 300 നോട്ടുകൾ പുറത്തെടുത്തു. മുച്ചക്രവണ്ടി ഗേറ്റിനരികിൽ ഇരമ്പമുണ്ടാക്കി കിതച്ചു. വണ്ടിയുടെ ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്തുകൊണ്ട് വിനായകൻ ഗേറ്റ് തുറന്നു. ജേകോബനെ കണ്ട് വെളുക്കെ ചിരിച്ചു. വിനായകന്റെ കറുത്ത മുഖത്ത് അത് മറ്റൊരു ദൃശ്യം രചിച്ചു. വിനായകൻ ബക്കറ്റ് പൊക്കിയെടുത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ മുച്ചക്രവണ്ടിയിലെ വലിയ ബക്കറ്റിലേക്ക് നിക്ഷേപിച്ചു. തിരികെ ബക്കറ്റുമായി എത്തി നിലത്ത് സ്ഥാപിച്ചു. എന്തോ പ്രതീക്ഷിച്ചതുപോലെ നിൽക്കുമ്പോൾ ജേകോബൻ തിരക്കിട്ട് അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചിരുന്ന 100 നോട്ടുകൾ വിനായകന് നേരെ നീട്ടി. സന്തോഷം സാറേ.

വിഷുപ്പങ്ക് ആദ്യം തരുന്നത് സാറ. വിനായകന്റെ മുഖം വികസിക്കുന്നത് കണ്ട് ജയഗോപന് തൃപ്തിയായി. സൂര്യൻ അപ്പോൾ ശേഷവാവസ്ഥയെ വിട്ടുകഴിഞ്ഞിരുന്നു. വിനായകന് അധികനേരം തങ്ങാനാവില്ല. വണ്ടി ഓടിക്കുകയും പല വീടുകൾ താണ്ടുകയും ചെയ്യണം. അടുത്ത നിമിഷം തന്നെ അവൻ വണ്ടിക്കകത്തായി. ഇരമ്പലോടെ ഹോൺ മുഴക്കി വണ്ടി അകന്നുപോയി. ജയഗോപൻ ആശ്വാസത്തോടെ ചവിട്ടുപടികൾ കയറുമ്പോൾ പത്മിനി ഒട്ടും പ്രസന്നമില്ലാത്ത മുഖത്തോടെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാ അത്രയും രൂപ കൊടുത്തത്? 100 രൂപ കൊടുത്താൽ പോരായിരുന്നോ? തികച്ചും അസഹിഷ്ണുതയോടെ പത്മിനി പറഞ്ഞപ്പോൾ ജയഗോപൻ വിശദീകരണത്തിനൊരുങ്ങി. നമ്മുടെയൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നവരല്ലേ പത്മിനി? കൊല്ലത്തിലൊരിക്കൽ കൊടുക്കുന്ന പങ്ക് കുറയ്ക്കണോ? കൊല്ലത്തിലൊരിക്കൽ മാത്രമോ? ഇതാ പറയുന്നത് നിങ്ങളൊരു പാവമാണെന്ന്. ബാക്കിയുള്ള വീട്ടുകാരൊക്കെ ചിലപ്പോ 50 രൂപയായിരിക്കും കൊടുക്കണത്, ചിലപ്പോ കൊടുത്തില്ലെന്ന് വരും. മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമുണ്ടോ പത്മിനി? നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക, അത്രല്ലേ ഉള്ളൂ. സൂക്ഷിച്ചാൽ കൊള്ളാം. ഇവിടെ പല കാര്യങ്ങളുമുണ്ട്, എല്ലാത്തിനും കാശാ വേണ്ടത്, അത് ഓർമ്മ വേണം. ഭാര്യ ചവിട്ടിക്കുതിച്ച് അകത്തേക്ക് പോകുന്നത് ജയഗോപൻ നിസ്സഹായനായി നോക്കി നിന്നു. പത്മിനിയുടെ കണക്കിൽ വിനായകന് കൊടുക്കേണ്ടിയിരുന്നത് 100 രൂപ. താൻ 300 കൊടുത്തു, അത് കൂടിപ്പോയോ? ഏയ്, വർഷത്തിലൊരിക്കലല്ലേ? അല്ലല്ലോ, ക്രിസ്മസിന് താൻ കൊടുക്കും. ബക്രീദിനും ന്യൂഇയറിനും ഓണത്തിനും ഇതൊക്കെ അനാവശ്യ ദാനങ്ങളാണോ? ചിന്തകൾ നിഴൽ ചിത്രം പോലെ മനസ്സിൽ തെളിഞ്ഞപ്പോൾ ജയഗോപൻ അല്പനേരം ഉമ്മറത്ത് തന്നെ നിന്നു. പിന്നെ അകത്തേക്ക് കയറി. അകത്ത് പത്മിനി മറ്റൊരു മൂഡിലായിരുന്നു. ഡൈനിങ് റൂമിലെ കസേരയിലിരുന്ന് മകനുമായി വീഡിയോ കോൾ നടത്തുന്നു. അതിന്റെ ഹരത്തിലാണ് അവൾ. ബാംഗ്ലൂരിലെ അവന്റെ പഠനം കഴിയാറായിരിക്കുന്നു. ക്യാമ്പസ് ഇന്റർവ്യൂവിലൂടെ ഒരു ജോലിയും അവന് കിട്ടിയേക്കും. ഒരു പാത അവൻ വെട്ടിത്തെളിക്കട്ടെ. ജയഗോപൻ ആലോചനയോടെ നടന്നു. ദാ നിഖില, അവൻ ടൂറിന് പോകുന്നെന്ന്. ഇവിടെ വന്ന് കാണുന്നുണ്ടോ? പത്മിനി മുഖം തിരിക്കാതെ വിളിച്ചു പറയുമ്പോൾ ജയഗോപൻ മുറിക്കകത്ത് കയറിക്കഴിഞ്ഞിരുന്നു. നീ സംസാരിച്ചോ, അയാൾ അകത്ത് കടന്ന് ശബ്ദിച്ചു. അടുത്ത ദിവസം സായന നേരത്ത് വർഗീസാഷാനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പ്രത്യേക വിവരമറിയിക്കാൻ ഉണ്ടെന്ന മുഖവരിയാണ് ജയഗോപൻ നേരിട്ടത്. വായനശാലയുടെ പിറയിലെ ചായക്കടയുടെ സമീപത്തായിരുന്നു അപ്പോൾ രണ്ടുപേരും. ഒരു ചായ അകത്തേക്ക് ചെലുത്തിയിട്ട് ബാക്കി പറഞ്ഞാലോ? വർഗീസാഷാൻ കണ്ണുകൾ പയ്യെറുക്കി ഒരു ചെറുചിരി മുഖത്തു വരുത്തി. അവർ കടയിൽ കയറി, രണ്ട് ചായ വരുത്തി. ഇരുവരും ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ചായയുടെ കടുപ്പവും ചൂടും ആസ്വദിച്ചു. മറ്റൊന്നുമല്ല ജഗോബ, നിങ്ങളുടെ വീടിനപ്പുറത്തുള്ള സുരാജിന്റെ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നോട് സുരാജ് പറഞ്ഞു കഴിഞ്ഞു. അയാളുടെ കുടുംബത്തിന്റെ കാര്യം വലിയ കഷ്ടമാ, നിവൃത്തിയില്ലാതെ വിൽക്കാം. ജയഗോപൻ വിസ്മയിച്ചു. ഇന്നലെയും താൻ സുരാജിനെ കണ്ടിരുന്നതാണ്. അയാൾ ഒന്നും തന്നെ തന്നോട് പറഞ്ഞില്ല. മാർക്കറ്റിലെ ചെറിയ ബഹളങ്ങൾക്കിടയിൽ അയാൾ തന്നെ കണ്ടുവന്നു വരുത്തി എങ്ങോ മറഞ്ഞു. ഏതായാലും റേറ്റ് എത്രയാണെന്നറിയണം. വർഗീസാഷാനെ എത്രയാ സെന്റിന്? 8 ലക്ഷം കിട്ടണം. തൊട്ടപ്പുറത്തെ സ്ഥലം പോയത് 7.5. ജയഗോപൻ മനസ്സിൽ പരതി. സ്ഥലം വേണമെന്ന് പറഞ്ഞ പരിചയക്കാർ ആരെങ്കിലും ഉണ്ടോ? ഓർമ്മയിൽ ആരും തെളിഞ്ഞു വന്നില്ല. ജയഗോപന്റെ ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ പറഞ്ഞോ, എന്നെ കണ്ടാൽ മതി. ഇരുവരും പിരിയുമ്പോൾ സന്ധ്യയുടെ മുഖം ഭൂമിയിൽ ചുവന്നു നിൽക്കുന്നുണ്ടായിരുന്നു. മരക്കൂട്ടങ്ങളിലെ ചില്ലകളിൽ ചിറകടിച്ച് കലപില കൂട്ടുന്ന കിളികൾ, തെരുവിൽ വാഹനങ്ങളുടെ തിരക്ക്, വഴിയോര കച്ചവടക്കാരുടെ വിളികൾക്കിടയിൽ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞു നിൽക്കുന്ന തലനരച്ച കാരണവന്മാർ. ജയഗോപൻ വീട്ടിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ ചിന്തയിലേക്ക് തെന്നി വീണത് കഴിഞ്ഞൊരു ദിവസം സുഹൃത്ത് ശശിധരൻ പറഞ്ഞ വാചകങ്ങളാണ്. ജയഗോപ, 10 സെന്റ് സ്ഥലം വേണം. ബ്രോക്കർമാരുടെ ഇടപാടുകളില്ലാതെ വേണം. പാർട്ടിയോട് നേരിട്ട് സംസാരിച്ചാൽ ബ്രോക്കർ ഫീസ് ഒഴിവാക്കാമല്ലോ. പരിചയക്കാരുടെയോ ബന്ധുക്കളുടെയോ ഭൂമി ഉണ്ടെങ്കിൽ പറയണം. വീട്ടിൽ കടന്നയുടനെ ജയഗോപൻ സ്റ്റെയർ റൂമിൽ ചെന്ന് ജനൽ തുറന്നിട്ടു. അല്പം ദൂരെയായി. മുളം കൂട്ടം നിൽക്കുന്നിടം പുല്ലു നിറഞ്ഞ ഭൂമിയാണ്. പഴയ ഒറ്റനില വീടും മാവും പ്ലാവും ഇടകലരുന്ന പച്ചപ്പുണ്ട്. സുരാജിന് സ്വന്തമെന്ന് പറയാവുന്ന സ്വത്ത്. ജയഗോപൻ ആലോചിച്ചു.

അവിടെ നേരിട്ട് ബന്ധപ്പെടണമെന്നല്ല പറഞ്ഞത്. എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാറി ഒരു പഴയ വീടും സ്ഥലവുമുണ്ട്, സുരാജ് എന്നൊരാളുടേതാണ്. ഞാൻ നമ്പർ തരാം, നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചോളൂ. ജനലിന് വെളിയിൽ ഇരുട്ട് കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നു. വൃക്ഷങ്ങൾക്കിടയിൽ അങ്ങിങ്ങായി വീട്ടുവെളിച്ചങ്ങൾ. നേരിയ കാറ്റിലാടുന്ന മരങ്ങൾ വെളിച്ചത്തെ മറക്കുകയും തെളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ജയഗോപൻ കൂടുതൽ സംസാരത്തിലേക്ക് പോയില്ല, തിരക്കിലായിരുന്നു ശശിധരൻ. ഫോൺ പോക്കറ്റിൽ നിക്ഷേപിച്ച് ജയഗോപൻ ഗോവണി ഇറങ്ങി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വർഗീസാഷാനെ ബൈപ്പാസിനരികിലായി ജയഗോപൻ കണ്ടു. ഒരു കുശലാന്വേഷണത്തിന്റെ ഹരവുമായി അടുത്തേക്ക് ചെന്ന നിമിഷം വർഗീസാഷാന്റെ മുഖം കനത്ത് അല്പം ഇരുണ്ടു. ആ ഭാവമാറ്റം എന്തോ പന്തികേടായി ജയഗോപന് തോന്നി, എങ്കിലും തുടക്കമിട്ടു. വർഗീസാഷാൻ എങ്ങോട്ടാ? നരകത്തിലേക്ക്. അപ്രതീക്ഷിതമായിരുന്നു ആ പ്രതികരണം. ജയഗോപൻ അമ്പരന്ന് തന്നേക്കാൾ പ്രായം കൂടിയ ആ സുഹൃത്തിനെ നോക്കി. ഇങ്ങനെ ചതിവ് കാണിക്കരുത് ജയഗോപ, സുരാജിന്റെ സ്ഥലത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്കല്ലേ പറഞ്ഞുവിടേണ്ടത്? അവർക്ക് സുരാജിന്റെ ഫോൺ നമ്പർ കൊടുത്തതെന്തിനി? ജയഗോപൻ ഒന്ന് ഞെട്ടി. അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നല്ലോ, അതൊട്ടും ഓർമ്മിച്ചില്ല. ശശിധരനെ സഹായിക്കാൻ ചെയ്തതാണ്. ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ വർഗീസാഷാന് ഒരു റോൾ ഉണ്ടായിരുന്നു. എത്രയോ ഇടപാടുകളുടെ നടുവിൽ ആശാൻ നിൽക്കുമ്പോൾ ഒരു മറുപടിയുമില്ലാതെ വഴിയിൽ നിൽക്കുമ്പോൾ ഇടതടവില്ലാതെ പായുന്ന വാഹനങ്ങളിലൊന്നിൽ വേഗം കയറി പറ്റിയാലെന്ന് ജയഗോപൻ ആശിച്ചുപോയി. പ്രപഞ്ചത്തിന് വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന സൂര്യൻ അപ്രത്യക്ഷമായി കഴിഞ്ഞു. അവശേഷിച്ച പകൽ വെട്ടത്തിൽ തന്നെ മറികടന്നു പോകുന്ന വർഗീസാഷാന്റെ വെറുപ്പ് നിറഞ്ഞ സ്വരം കേട്ടു. സുരാജന് കുറച്ച് നെറിവുണ്ട്, ഞാൻ മുഖേനയെ കച്ചവടം നടത്തുകയുള്ളൂ എന്ന് ഉറപ്പു തന്നിട്ടുണ്ട്. ജയഗോപൻ തളർന്നു നിന്നു. ഒന്നും ഓർത്തിരുന്നില്ല, ദൂരെയായിരിക്കുന്നു വർഗീസാഷാൻ. അടുത്ത കവല തിരിഞ്ഞ് കിഴക്കോട്ട് അയാൾ ചുവടുകൾ വെച്ചു കഴിഞ്ഞിരുന്നു. ജയഗോപന് എന്തോ ഒരു നഷ്ടബോധം തോന്നി. അടുത്ത ഒരു സുഹൃത്ത് തന്റെ ഒരു പിഴവ് കൊണ്ട് അകന്നു പോകുന്നു. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ജയഗോപൻ ആലോചിച്ചു നോക്കി. അതെ, ഈയിടെയായി തന്റെ പ്രവൃത്തികൾക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നു. നേരായ വഴി സ്വീകരിക്കുന്നത് കൊണ്ടാണോ? എന്തോ ചുഴികളും വളവുകളും നിഴലുകളും ഒന്നും കാണാനാവാത്ത വിധം കാഴ്ചപ്പാടുകൾ മറ്റൊന്നായതാണോ? ജയഗോപന് മുമ്പോട്ട് നടക്കാൻ തോന്നിയില്ല. വഴിയോരത്ത് ഓട്ടോറിക്ഷകൾ നിരയായി കിടക്കുന്നു. അയാൾ നിരയിലെ ആദ്യത്തെ ഓട്ടോറിക്ഷയിൽ കയറി. ഡ്രൈവർ പരിചിതനാണ്, ലക്ഷ്യം പറയേണ്ടി വന്നില്ല. ഓട്ടോറിക്ഷ ഇരച്ചു. പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു. വീടിന്റെ ഉമ്മറത്ത് വെയിൽ കനക്കുന്നതും നോക്കിയിരിക്കുകയായിരുന്നു. ഞായറാഴ്ചകളിൽ പത്മിനി ഏതെങ്കിലും ജോലി ഏൽപ്പിക്കാറുള്ളതാണ്. ജനലുകൾ തുടക്കുകയോ പിന്നാമ്പുറത്ത് വളർന്ന പുല്ലുകൾ പറിച്ചു കളയോ അങ്ങനെ എന്തെങ്കിലും. ജയഗോപൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒന്നുമുണ്ടായില്ല. പത്മിനി വീടിനകം അടിച്ചുവാരി തറ തുടച്ചു. വസ്ത്രങ്ങൾ കഴുകിയെടുത്ത് ടെറസിൽ കൊണ്ടുപോയി അഴയിൽ തൂക്കി. ജയഗോപൻ എല്ലാ ജോലികളിൽ നിന്നും മുക്തനായിരുന്നു. എങ്കിലും പിറ്റേന്ന് ഓഫീസിൽ പോകുമ്പോൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അയാൾ ഇസ്ത്രിയിട്ട് സൂക്ഷിച്ചു. വൈകുന്നേരമായപ്പോൾ ആകാശം ഇരുണ്ട് മഴ വർഷിച്ചു. വേനലിലെ മഴയാണ്. ശക്തിയായ ഇടിവെട്ട് അയാളിൽ ആശങ്ക ജനിപ്പിച്ചു. പത്രത്തിൽ ഇന്ന് കണ്ട വാർത്തകളിൽ ഒന്ന് മിന്നലേറ്റ് മരിച്ച ചെത്തു തൊഴിലാളിയെക്കുറിച്ചായിരുന്നു. ജയഗോപൻ ജനലുകൾ അടച്ചു. മഴ നന്നായി കാണാൻ അയാൾ ഗോവണി കയറി. എങ്ങോട്ടായി പോകുന്നേ? ചാറ്റലടിക്കുന്നുണ്ട്, നല്ല മിന്നലുണ്ട്. ബാൽക്കണിയിൽ അധികനേരമൊന്നും നിൽക്കണ്ട. പത്മിനി അവൾക്കർഹതപ്പെട്ട അധികാരമെടുക്കുകയാണ്. അയാൾക്കറിയാം തന്റെ ഭാര്യ അധികപ്രസംഗമൊന്നും നടത്താറില്ല. ആവശ്യമായത് തന്നെയാണ് പലപ്പോഴും അവൾ വാക്കുകളിലൂടെ കൈമാറ്റം ചെയ്യുന്നത്. മുന്നിലേക്ക് കൂടുതൽ ചിന്തിക്കുന്നത് കൊണ്ടാവാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങാതെ അയാൾ മഴയെ നോക്കി നിന്നു. ശക്തമായ മഴ, മഴക്കിടയിലൂടെ പകർന്നു നടക്കുന്ന കാറ്റ്, ദൂരെ വൃക്ഷങ്ങളുടെ തലയനക്കം. നാളെ ഫേസ്ബുക്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ മഴയെ കണ്ടേക്കാം. പുതുമണ്ണിന്റെ മണം മൂക്കിലേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ ജയഗോപൻ ബാല്യകാലത്തിലേക്ക് ഇടറി വീണു. ഒരു ഗ്രാമത്തിന്റെ വിശാലതയും തോടും വയലും മാമ്പഴമൊക്കെ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഒന്ന് മറ്റൊന്നിനെ ഉണർത്തുന്നു എന്നാണോ സാരം? ഇങ്ങോട്ട് പോരും മാഷേ, ഇടി കനക്കുന്നുണ്ട്, മഴ താഴെ നിന്നാലും കാണാലോ. പത്മിനിയുടെ സ്വരം മഴ വർഷത്തിനിടയിൽ അയാൾ വേർതിരിച്ചെടുത്തു. അയാൾക്ക് ചിരി വന്നു. മഴ കാണാനാണ് താൻ ഇങ്ങോട്ട് പോന്നതെന്ന് അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഹാവോ നല്ല കുളിർമ. തണുപ്പ് അകത്തേക്ക് ഊളിയിട്ടുകൊണ്ടിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ നിന്ന ശേഷം അയാൾ താഴേക്ക് പോന്നു. തണുത്ത ഒരു രാത്രി കടന്നുപോയി. പിറ്റേന്ന് അയാൾ ഓഫീസിലെത്തി. ഹാജർ പുസ്തകത്തിൽ ഒപ്പിട്ടു. സീറ്റിലിരുന്നു. കമ്പ്യൂട്ടർ ഓണാക്കി. മേശപ്പുറത്തിരുന്ന ഫയലുകൾ ഒതുക്കി മാറ്റിവെച്ചു. ഓഫീസ് ഹാളിലേക്ക് അയാൾ നോക്കി. ഹാജരായ ജീവനക്കാരെ വ്യക്തമായി അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഓഫീസിനകം പുതുക്കി പുതിയ മറകൾ തീർത്തത് കാരണം ചില സഹപ്രവർത്തകർ കൂട്ടിലായതുപോലെയായി. മുമ്പിലെ ജനലിനപ്പുറം കൊന്നമരത്തിന്റെ മഞ്ഞപ്പൂക്കൾ കാറ്റിൽ ചലിക്കുന്നു.

0: ഓഫീസറുടെ വിളിയുള്ളതായി ലാസ്റ്റ് ഗ്രേഡ് ശിവദാസൻ വന്നു പറഞ്ഞപ്പോൾ ജയഗോപൻ എഴുന്നേറ്റു. ടൈപ്പിസ്റ്റ് എൽസമ്മ ഒരു വാരിക വായിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡ് ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയോ? എൽസമ്മക്ക് ഇഷ്ടമുള്ള വിഷയമിട്ട് ജയഗോപൻ കുശലാന്വേഷണം നടത്തി. ഇല്ല, ഒരാഴ്ച കൂടിയുണ്ട്. രസകരമായ എന്തോ ഒന്ന് കണ്ണിൽ പെട്ടതുപോലെ എൽസമ്മ വീണ്ടും വാരികയിലേക്ക് മുഖം തിരിച്ചു. ജയഗോപൻ ഓഫീസറുടെ മുറിയിൽ കടന്നു. ഫയലിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഓഫീസർ വത്സ കുര്യൻ. മുഖത്തുവച്ച കണ്ണട അവർക്ക് പ്രൌഢ പരിവേഷം നൽകി. ഫയലിൽ കുറിച്ചുകൊണ്ടിരുന്ന വത്സ കുര്യൻ മുഖമുയർത്തി. മേശപ്പുറത്ത് ഘടിപ്പിച്ച ഗ്ലാസിന് കീഴിലെ ഭൂപടത്തിൽ നിന്ന് നോട്ടം പിൻവലിച്ച് ജയഗോപൻ ഓഫീസറെ നോക്കി. ആ ജയഗോപൻ നാളെ വർക്ക് നോക്കാൻ പോകണം. കൃത്യമായി ഇൻസ്പെക്ഷൻ നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. വണ്ടി ഓടിക്കാൻ വാസു നാളെ ഉണ്ടാകണം. പുള്ളി ലീവിലാകാതെയും നോക്കണം. ഓഫീസറുടെ നിർദ്ദേശത്തിനൊടുവിൽ ജയഗോപൻ ശരി സാർ എന്നൊരുവിടുകയും ചെയ്തു. ഓഫീസറുടെ കൈ ടെലിഫോണിലേക്ക് നീണ്ടു. ഫോൺ കയ്യിലെടുത്തുകൊണ്ട് അവർ അന്വേഷിച്ചു. എൽസമ്മ വന്നിട്ടുണ്ടോ? അവർ ഏത് വർക്കാണാവോ ചെയ്യുന്നത്? വന്നിട്ടുണ്ട്. ഓഫീസിൽ ആദ്യമെത്തിയത് എൽസമ്മയാണ്. സീറ്റിലുണ്ട്. ഏതോ വാരിക വായിച്ചുകൊണ്ടിരിക്കുക. ഓഫീസറുടെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി. ശരി, ജയഗോപൻ പൊയ്ക്കോ. സെക്ഷനിൽ തിരികെ എത്തി സീറ്റിൽ അമർന്ന് അയാൾ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ വിരൽ ചലിപ്പിച്ചു. വർക്കിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും സ്ക്രീനിൽ തെളിയിക്കണം. വാസുവിനെ തേടിപ്പിടിച്ച് നാളത്തെ ഡ്യൂട്ടിയുടെ കാര്യം അറിയിക്കണമല്ലോ എന്നോർത്ത് അയാൾ ആലോചനയിലായി. കുറച്ചു കഴിഞ്ഞപ്പോൾ എൽസമ്മ ചുവന്ന മുഖത്തോടെ ജയഗോപന്റെ അരികിലെത്തി. ഒന്നും മിണ്ടാതെ കുറച്ചുനേരം നിന്നു. എന്താ എൽസമ്മ, ടേപ്പ് ചെയ്യാനുള്ളതൊന്നും ആയിട്ടില്ല. നാളെ ഒരു ടൂറുണ്ട്, വർക്ക് നോക്കണം. ജയഗോപൻ സരളമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ എൽസമ്മയുടെ ക്ഷോഭം നിറഞ്ഞ സ്വരം, സാർ എന്തിനാ പാര പണിയുന്നത്? ഞാൻ വാരിക വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വത്സ മാഡത്തിനോട് കയറി പറഞ്ഞല്ലോ. സാറിന് എന്ത് നേട്ടം കിട്ടാനാ? ജയഗോപൻ സ്തംഭിച്ചിരുന്നു പോയി. ഏതു നേരവും ചിരിപൊഴിക്കാനറിയുന്ന എൽസമ്മയുടെ ചുവന്ന മുഖം കണ്ട് അയാൾ വല്ലാതായി. ഇതൊന്നും ഞാൻ ഓർത്തതേയില്ല എൽസമ്മ. ഒരു വസ്തുത പറഞ്ഞുവെന്നേയുള്ളൂ. ഒരു സത്യാവസ്ഥയുടെ നിസ്സാരത്വമേ അതിനുള്ളൂ. എൽസമ്മ ഇപ്പോ എന്തെടുക്കുവാന്ന് ചോദിച്ചപ്പോ തമാശ രൂപേണ മറുപടി പറഞ്ഞതാ. മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. സാറിന് അങ്ങനെ പറയാം. മാഡം അത് നിസ്സാരമാക്കിയിട്ടില്ല. മെമ്മോ തരേണ്ടതാണെന്നും പറഞ്ഞ് എന്നോട് കയർത്തു. ഇങ്ങനെയൊരു സീനുണ്ടായത് സാർ കാരണമാ. ജയഗോപൻ ധർമ്മസങ്കടത്തിലായി. ഇത്രയും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അയഞ്ഞ പ്രകൃതക്കാരിയാണ് ഓഫീസർ. എന്തും തുറന്നു പറയാം. ജീവനക്കാരോട് അനുഭവമുള്ള ഒരു മേലധികാരി. പക്ഷെ ഇപ്പോൾ ഒരു മെമ്മോ ഭീഷണിയിലേക്ക് എത്തുമെന്ന് ആരു കരുതി? ജയഗോപൻ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കെ പരിഭവിച്ച മുഖഭാവത്തോടെ എൽസമ്മ സീറ്റിലേക്ക് മടങ്ങി. അയാളുടെ വർക്ക് തടസ്സപ്പെട്ടു. ജീവിതം സരളമായി ആഘോഷിക്കുന്നതിന് എവിടെയൊക്കെയോ പ്രതിബന്ധങ്ങളുണ്ടെന്ന് അയാൾക്ക് തോന്നി. പല കണ്ണുകളിലൂടെ മറ്റു പലതും വീക്ഷിക്കുന്നവർ പലയിടത്തുമുള്ളപ്പോൾ ജയഗോപന്റെ മനസ്സിൽ എന്തൊക്കെയോ ചുരമാന്തി. അയാൾക്ക് ഏകാന്തത അനുഭവപ്പെട്ടു. മാളങ്ങളിലാണ് സഹപ്രവർത്തകർ, എഴുന്നേറ്റ് എത്തി നോക്കിയാൽ മാത്രം ദൃശ്യമാവുന്നവർ. എൽസമ്മയ്ക്ക് ശേഷം ജയഗോപന്റെ അടുത്തേക്ക് ആരും എത്തിയില്ല. സാർ എന്തിനാ ഇങ്ങനെയൊരു പാര പണിതെന്ന് അന്വേഷിച്ചുകൊണ്ട്? ഇല്ല, എൽസമ്മ ചുറ്റും പരത്തിയിട്ടില്ല. അവർ കഥയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ജയഗോപൻ തികച്ചും വിഷണ്ണനായി സീറ്റിൽ ചാരിയിരുന്നു. അയാൾ അപ്പോൾ ആലോചിച്ചത് ജോത്സ്യൻ രാമക്കുറുപ്പിനെ കുറിച്ചായിരുന്നു. അങ്ങേരെ ഒന്ന് കണ്ടാലോ തന്റെ നാപ്പഴയുടെ ആഴം എത്രത്തോളമാണെന്നറിയാം. ഒരു ഒഴിവു ദിവസം കണ്ടെത്തണം. അയാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കെ വേനലിന്റെ ഊഷരതയിൽ നിന്ന് ഒരു കാറ്റ് ജനൽ കടന്നെത്തി. എന്നിട്ടും അയാളുടെ നെറ്റി പതിവില്ലാതെ വിയർത്തിരുന്നു.
1: ചില ദിനങ്ങളിൽ അയാൾ VMA ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി സുശീല ദേവി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിതയാണ് കണ്ണീർ പൂക്കൾ.

ശകുനപ്പിഴയുടെ ആദ്യവും അന്ത്യവും ശരമേറ്റു പോറിയ യാതനകൾ. അഴലിന്റെ ഏകാന്ത ജ്വാലയിൽ നിന്നങ്ങോ ഒരു കൊച്ചുവേ

0: പൂക്കൾ സുശീലദേവി പുനലൂർ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
1: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥാവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രാജ്യസ്നേഹം വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഷിംലയിൽ നടക്കുന്ന വന്ദേമാതരം പ്രദർശനം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലാന്റിലെത്തി. രണ്ട് ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ എന്നിവ കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൌന്ദര്യം സംവാദങ്ങളിലും ചർച്ചകളിലുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങൾ യുവതലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യൻസ് മോഡൽ പാർലമെന്റ് 2026 ആശംസ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഏജൻസികളെയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളെയും കോർത്തിണക്കി ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം നടപ്പാക്കി കേരളത്തെ പൂർണ്ണമായും ലഹരിമുക്തമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 5 സംസ്ഥാനങ്ങൾ തൂഫാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായും തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗത്തിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇടപെടൽ അഭ്യർത്ഥിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ സന്ദർശിച്ചു. ആയിരക്കണക്കിന് തൊഴിലാളികളുടെയും സംരംഭകരുടെയും ജീവനോപാധി സംരക്ഷിക്കുന്നതിനായി പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിവേദനം ധനമന്ത്രിക്ക് അദ്ദേഹം കൈമാറി. വയനാട് മേപ്പാടി കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഹിമാചൽ സ്വദേശി വിക്രം റാണയ്ക്കായുള്ള തെരച്ചിലാണ് മീനാക്ഷിപ്പുഴയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. വയനാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പരിശോധന ആവശ്യമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും അതിനുശേഷം അപകടം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്ത് കമ്പനിയുടെ കേരളത്തിലെ ഓഫീസുകളിൽ നിന്ന് 800+ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ നടന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ July 20 വീണ്ടും യോഗം ചേരും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞുവീണ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കെട്ടിടത്തിന്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കുന്നതിനുമുള്ള പ്രവൃത്തികൾ ഇന്നും തുടർന്നു. സംഭവത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരോട് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. തൃശൂർ പൂമല ഡാമിലെ ജലവിതാനം ഉയരുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് ഉച്ചയോടെ തുറന്നു. മലവായത്തോടിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരും മുളങ്കുന്നത്തുകാവ് കോലഴി പഞ്ചായത്ത് നിവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. കാലവർഷ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വയനാട് കാരാപ്പുഴ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ നാളെ രാവിലെ 11 തുറക്കും. പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാരാപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ മുതൽ 14 നേരിയ മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭയ്ക്ക് തിരുവനന്തപുരം കേന്ദ്രമാക്കി പുതിയ മേഖല രൂപീകരിക്കാൻ സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് തീരുമാനിച്ചു. വൈദിക സെമിനാരി റസിഡന്റ് മെത്രാപൊലീത്തയും യൂറോപ്പ് ഭദ്രാസന അധിപനും സഭയുടെ മീഡിയ സെൽ ചെയർമാനുമായ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലോസ് ഈ മാസം 15 മേഖലയുടെ ചുമതലയേൽക്കും. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഈ മാസം 30 തുടരും. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് പ്രത്യേക ദിനാചരണ പരിപാടികൾ നടന്നു. എറണാകുളം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ മത്സ്യ കർഷക ദിനാചരണ പരിപാടി ജെ വിനോദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി കുഞ്ഞിക്കൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2 ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 12:30 സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ മൊറോക്കോയെ പരാജയപ്പെടുത്തി ഫ്രാൻസ് സെമിഫൈനലിൽ പ്രവേശിച്ചു. ഉയർന്ന അളവിൽ ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ ഔഷധങ്ങളുടെ ദുരുപയോഗം തടയാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ശക്തമാക്കി. 12% ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകൾക്ക് ഡ്രഗ്സ് നിയമപ്രകാരമുള്ള ലൈസൻസ് ഇനി നിർബന്ധമായി.

0: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മേലേ വാരിത്തെ മാലാഖക്കുട്ടികൾ എന്ന ചിത്രത്തിനുവേണ്ടി സന്തോഷ് കേശവ്, സുജാത എന്നിവർ പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പത്താം ക്ലാസ്സിൽ വൻ വിജയം കരസ്ഥമാക്കി പ്ലസ് വൺ സയൻസ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും സയൻസ് സ്ട്രീമിലെ ബയോളജി വിഷയം പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടി ആ ഒരു മൈൻഡ് സെറ്റോടുകൂടിയായിരിക്കും ഹയർ സെക്കൻഡറിയിലോട്ട് കടക്കുന്നത്. എന്നാൽ ഇവിടെ കുറച്ച് വ്യത്യസ്തമായ സമീപനമാണ് വേണ്ടത്. അതായത് പഠിക്കേണ്ട രീതിയിലും കാഴ്ചപ്പാടിലും വിഷയത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് പരിചയപ്പെടൽ ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഒരു പരിചയപ്പെടലിലൂടെ നമുക്ക് കടന്നുപോകാം. പ്ലസ് വണ്ണിൽ നമ്മൾ NCERT സിലബസാണ് ഫോളോ ചെയ്യുന്നത്. ബയോ എന്നാൽ ലിവിംഗ് അല്ലെങ്കിൽ ലൈഫ് എന്നും ലോജി എന്നാൽ സ്റ്റഡി എന്നുമാണ്. അപ്പോൾ ബയോളജി എന്നാൽ സ്റ്റഡി ഓഫ് ലിവിംഗ് തിങ്സ്. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോട്ടണി ആൻഡ് സുവോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് സുവോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ആനിമൽസ്. പ്ലസ് വണ്ണിലെ ആഴമേറിയ പഠനം പ്ലസ് ടുവിൽ വളരെയധികം സഹായകമാകുന്നു. പ്ലസ് വൺ ബയോളജിയിൽ ടോട്ടലി 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇവയിൽ വിവിധ ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നു. ഫസ്റ്റ് യൂണിറ്റിൽ ലിവിംഗ് വേൾഡ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം എന്നിവയാണ്. പുതിയ ടേംസ്, അവയുടെ ഡെഫിനിഷൻസ്, പല വിഭാഗങ്ങളിലുള്ള പ്ലാന്റ്സ്, ആനിമൽസ് എന്നിവയെക്കുറിച്ചും അവയെ എങ്ങനെ, എന്തടിസ്ഥാനത്തിൽ, എവിടെ ഉൾപ്പെടുത്താം എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതിനെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. മൊത്തത്തിൽ എല്ലാം പഠിച്ചെടുക്കുക പ്രയാസമായതുകൊണ്ട് RH വിറ്റാക്കർ എന്ന സയന്റിസ്റ്റ് ഇവരെ 5 കിങ്ഡംസ് ആയി തരംതിരിച്ചു. അവയാണ് മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ വന്നതുകൊണ്ട് സ്റ്റഡിയും അണ്ടർസ്റ്റാൻഡിങ്ങും ഈസിയറായി. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനും അതിന്റേതായ റൂൾസ് ഉണ്ട്. പ്രത്യേക ക്രമത്തിലാണ് അവയെ തരംതിരിക്കേണ്ടത്, ഇൻക്രീസിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ. സയന്റിഫിക് സ്റ്റഡി ഓഫ് നെയ്മിംഗ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈയിങ് ഗ്രൂപ്സ് ഓഫ് ബയോളജിക്കൽ ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് നോൺ ആസ് ടാക്സോണമി. അതായത് ജീവികളെയും വസ്തുക്കളെയും അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനും പേരിടുന്നതിനും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് ടാക്സോണമി. ജീവശാസ്ത്രത്തിൽ സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ തിരിച്ചറിയാനും കൃത്യമായ ശ്രേണിയിൽ ഉൾപ്പെടുത്താനും ഇത് ഉപയോഗിക്കുന്നു. ഏറ്റവും വലിയ വിഭാഗത്തെ കിങ്ഡം എന്ന് പറയുന്നു. എക്സാമ്പിൾ പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം എന്നിങ്ങനെ. രണ്ടാമത്തേത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. മൂന്നാമത് ക്ലാസ്. നാലാമത് ഓർഡർ. അഞ്ച് ഫാമിലി. ആറ് ജീനസ്. അടുത്തത് സ്പീഷീസ്. ഇതിൽ ഏറ്റവും ചെറിയ വിഭാഗങ്ങളാണ് സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ കാൾ ലീനിയസ് ആണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം രൂപപ്പെടുത്തിയ ശാസ്ത്രീയ നാമകരണ രീതിയാണ് ഇന്നും ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതാണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ RH വിറ്റാക്കർ. ഇനി 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തേതായ മൊനീറ എന്നാൽ ഇവിടെ പ്രോകാരിയോട്ടിക് ഏകകോശ ജീവികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോകാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഇല്ലാത്തവ, ഉദാഹരണം ബാക്ടീരിയ. പ്രോട്ടിസ്റ്റ എന്നാൽ യൂക്കാരിയോട്ടിക് ഏകകോശ ജീവികൾ ഉൾപ്പെടുത്തുന്നതാണ്. യൂക്കാരിയോട്സ് എന്നാൽ ന്യൂക്ലിയസ് ഉള്ളവ, ഉദാഹരണം അമീബ, പാരമീസിയം തുടങ്ങിയവ. അടുത്ത ശ്രേണിയായ ഫംഗൈ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത എന്നാൽ കോശഭിത്തിയുള്ള ജീവികൾ, ഉദാഹരണം മഷ്റൂംസ്, ഈസ്റ്റ് എന്നിവ. അടുത്തത് പ്ലാന്റ്, ഫോട്ടോസിന്തസിസ് നടത്തുന്ന ബഹുകോശ സസ്യങ്ങൾ. അടുത്തത് അനിമാലിയ, സ്വയം ആഹാരം നിർമ്മിക്കാത്ത ചലനശേഷിയുള്ള ബഹുകോശ ജന്തുക്കൾ. ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ ഇവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. പിന്നെ രണ്ടാമത്തെ യൂണിറ്റായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ ചാപ്റ്റർ 5 ആയ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവിടെ മോർഫോളജി എന്നാൽ ജീവികളുടെ രൂപത്തെയും ഘടനയെയും അവയുടെ പ്രത്യേക ഘടനാ സവിശേഷതകളെയും കുറിച്ചുള്ള പഠനത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ചാപ്റ്റർ 6ലുള്ളത്. ആൻജിയോസ്പേംസ് ആകെയുള്ള സെല്ലിന്റെ ഘടന, അകമേയുള്ള സെല്ലിന്റെ ഘടന, ടിഷ്യൂ

0: ടിഷ്യൂസ് ടിഷ്യൂ സിസ്റ്റംസ് എന്നിവയെക്കുറിച്ചും എങ്ങനെ റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇവയൊക്കെ ഓരോ ഫംഗ്ഷൻസായ ഫോട്ടോസിന്തസിസ്, വാട്ടർ ട്രാൻസ്പോർട്ട്, റീപ്രൊഡക്ഷൻ എന്നിവ നടത്തുന്നു എന്നതിനെക്കുറിച്ചും ഉള്ളതാണ്. ഇനി അടുത്തത് ചാപ്റ്റർ 7-ൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്, ഇവിടെ വിവിധ തരത്തിലുള്ള ടിഷ്യൂസ്, അവയുടെ ഫംഗ്ഷൻസ് എന്നിവയെക്കുറിച്ചുള്ളതാണ്. അടുത്ത യൂണിറ്റിലെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, സെൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണല്ലോ, സെൽ ഈസ് ദി ഫണ്ടമെന്റൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടനാപരവും പ്രവർത്തനപരവുമായ ജൈവിക യൂണിറ്റാണ് കോശം. ശരീരത്തിൽ ഒറ്റ കോശം മാത്രമുള്ള ജീവികളെ ഏകകോശികൾ അഥവാ യൂണിസെല്ലുലാർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ബാക്ടീരിയ. നിരവധി കോശങ്ങൾ ഉള്ളവയെ ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടിസെല്ലുലാർ എന്ന് വിളിക്കുന്നു. ഉദാഹരണം ഹ്യൂമൻ ബീങ്സ്. ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന തരത്തിൽ കോശത്തിന്റെ ഘടന, ധർമ്മം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മേഖലയാണ് കോശജീവശാസ്ത്രം, അതായത് സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെൽസ്. ബാക്ടീരിയ പോലെയുള്ള ഒറ്റ സെൽ ജീവികൾ അവയുടെ എല്ലാ ഫംഗ്ഷൻസും അതിലൂടെ മാത്രം നടത്തുന്നു. ഇവയെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടിഷ്യൂ എന്നാണ് പറയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് ടിഷ്യൂസിനെ ഹിസ്റ്റോളജി എന്നും. 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ് ഉള്ളത്. അത് എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് ന്യൂറൽ. ഇനി സ്പെഷ്യലൈസ്ഡ് സെൽ വിഭാഗത്തിൽ വരുന്നവയാണ് സ്റ്റെം സെൽസ് അഥവാ വിത്തുകോശങ്ങൾ, പിന്നെ ലിംഫോസൈറ്റ്സ് അഥവാ ടി സെൽസ്, കോൺ സെൽസ് അതായത് ഫോട്ടോ റിസപ്റ്റോർ സെൽസ്, പിന്നെ വരുന്നത് നെർവ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്. പിന്നെ ഫംഗ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ ജീവികളെ തരംതിരിക്കുന്ന രീതിയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മുഖേനയുള്ളത്. സെല്ലുലാർ ലെവൽ, അടുത്ത ലെവലായ ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ എന്നിവ. ഓർഗൻ സിസ്റ്റം ലെവലാണ് ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഓരോ ഫംഗ്ഷൻസിനും പ്രത്യേകം പ്രത്യേകം ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഉദാഹരണം ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നിവ. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി ഫിസിയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കാം. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വിവിധ തരം സെല്ലുകൾ സഹായിക്കുന്നു. നെർവ് സെൽസ് അല്ലെങ്കിൽ നാഡീകോശങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലോട്ടും തിരിച്ചുമെത്തിക്കുന്നു. മസിൽ സെൽസ് അഥവാ പേശികോശങ്ങൾ ശരീരത്തിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. RBC അഥവാ എറിത്രോസൈറ്റ്സ് അഥവാ ഓക്സിജൻ കാരിയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. WBC അഥവാ ല്യൂക്കോസൈറ്റ്സ് ഫൈറ്റിംഗ് എഗൻസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെതിരായി പോരാടുന്നു. പിന്നെ ബോൺ സെൽസ് എന്നാൽ അസ്ഥികോശങ്ങൾ, ബോൺ ഫോർമേഷൻ അതായത് അവയെ ബോണിനെ ബലപ്പെടുത്താനും അസ്ഥികളിലെ ധാതുക്കളെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. അതുപോലെയാണ് ഗ്ലാൻഡുലാർ സെൽസ് എന്നാൽ എൻസൈംസ് ഉൽപാദനം, ഹോർമോൺ ഉൽപാദനം, പിന്നെ വിവിധ പ്രവർത്തനങ്ങളെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി സെൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ യൂക്കാരിയോട്ടിക് സെല്ലിനെ സംരക്ഷിക്കുന്ന ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, സെൽ മെംബ്രെയിൻ. സെൽസിനുള്ളിലെ ജെൽ പോലെയുള്ള പദാർത്ഥത്തെ സൈറ്റോപ്ലാസം എന്നറിയപ്പെടുന്നു. അതിലാണ് വിവിധ കോശാംഗങ്ങൾ അല്ലെങ്കിൽ ഓർഗനൽസ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഓർഗനൽസിനും പ്രത്യേകം പ്രത്യേകം ഫംഗ്ഷൻസ് ഉണ്ട്. എനർജി പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഗ്ലൂക്കോസ് മോളിക്യൂൾസ് പൈറുവിക് ആസിഡായി മാറുന്നതിനൊപ്പം ATP മോളിക്യൂൾസ് ഇവിടെ രൂപപ്പെടുന്നു. അതുപോലെ അയോൺസ്, പ്രോട്ടീൻസ് എന്നിങ്ങനെ എല്ലാ പദാർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദ്രവ്യഭാഗമാണ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആയ റൈബോസോംസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ലൈസോസോംസ്, സെൻട്രിയോൾസ്, സെൻട്രോസോം എന്നിവയും കൂടാതെ പ്ലാസ്റ്റിഡ്സ്, വാക്യൂൾസ് എന്നിവയൊക്കെ ഇവിടെ കാണപ്പെടുന്നു. സെല്ലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ മെംബ്രെയിനിൽ നിരവധി ഓപ്പണിംഗ്സ് അല്ലെങ്കിൽ പോർസ് ഉണ്ടായിരിക്കും. അതുവഴി ന്യൂക്ലിയസും സൈറ്റോപ്ലാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂക്ലിയസിനുള്ളിലെ ജെല്ല് പോലെയുള്ള പദാർത്ഥത്തെ ന്യൂക്ലിയോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോംസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെയാണ് DNA വിഭജനം, RNA നിർമ്മാണം അഥവാ DNA റെപ്ലിക്കേഷൻ, RNA സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ് നടക്കുന്നത്. ന്യൂക്ലിയോപ്ലാസത്തിനുള്ളിൽ ക്രോമസോമുകൾ ക്രോമാറ്റിൻ നെറ്റ്വർക്കായി കാണപ്പെടുന്നു. സെൽ ഡിവിഷൻ നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവ ക്രോമസോംസ് ആയി മാറുന്നു. ടോട്ടലി 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. അതായത് 23 പെയർസ് ആയിട്ട്. അവയെ ഡിപ്ലോയിഡ് എന്നും ഹാപ്ലോയിഡ് എന്നും ക്രോമസോംസിനെ നമുക്ക് തരംതിരിക്കാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ സെൽസും ഡിപ്ലോയിഡ് ആണ്, എക്സെപ്റ്റ് ഗാമീറ്റ് സെൽസ്. ഗാമീറ്റ് സെൽസ് ആയ സ്പേം സെൽസ് ആൻഡ് എഗ് സെൽസിന് മാത്രം ഹാപ്ലോയിഡ്, അതായത് രണ്ട് ക്രോമസോം പെയറിനെ ഡിപ്ലോയിഡ് എന്നും സിംഗിൾ ക്രോമസോമിനെ ഹാപ്ലോയിഡ് എന്നും പറയുന്നു. ഇനി ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ക്രെബ്സ് സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടവയാണ്. ചാപ്റ്റർ 14 റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, അതുപോലെ ചാപ്റ്റർ 13 ക്ലോറോപ്ലാസ്റ്റ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് റിയാക്ഷൻ, അതായത് ഫോട്ടോ കെമിക്കൽ ഫേസ്, ബയോസിന്തറ്റിക് ഫേസ്, കാൽവിൻ സൈക്കിൾ, ക്രെബ്സ് സൈക്കിൾ, TCA സൈക്കിൾ, ഇവയൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. മാക്രോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സും മൈക്രോമോളിക്യൂൾസ് ആയ അമിനോ ആസിഡ്സ്, നൈട്രോജീനസ് ബേസസ്, ഫാറ്റി ആസിഡ്സ്, ഷുഗേഴ്സ് എന്നിവയെക്കുറിച്ചും എൻസൈംസ്, കോഫാക്ടേഴ്സ് ഇവയെക്കുറിച്ചും ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ വിശദമായി പഠിക്കേണ്ടതാണ്. ഈ പഠിക്കുന്നതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ ശാസ്ത്രീയമായ പല മാർഗങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി സൈക്ലിക് റെപ്രസെന്റേഷനായ ക്രെബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇവയൊക്കെ എക്രോണിംസ് എന്ന മെത്തേഡ്, അതായത് ലാർജ് വേർഡ്സിനെ സിംപ്ലിഫൈയിങ്, അത് ആദ്യത്തെ അക്ഷരം എടുക്കുന്ന രീതി, ബൈ ടേക്കിംഗ് ദ ഫസ്റ്റ് വേർഡ്. ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നത് ഇതേ രീതിയിൽ തന്നെയാവണം വരേണ്ടത് എന്നതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അക്ഷരമായ അതിനെ KPC of GS എന്ന് മനപാഠമാക്കാം. അതുപോലെ വേറൊരു വിധം ക്രിയേറ്റിംഗ് വിഷ്വൽ അസോസിയേഷൻ, അതായത് മനസ്സുകൊണ്ട് ഒരു സ്ക്രീനിൽ എന്ന പോലെ ഭാവനയിൽ കാണുക. സൈക്ലിക് സ്റ്റെപ്സ് ഒക്കെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് റെഗുലർ പ്രാക്ടീസ്. ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഇവരോടൊക്കെ പഠിച്ചതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ പോഷകപ്രദമായ ആഹാരവും വ്യായാമവും ഉറപ്പാക്കുക. പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ലെവലിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയ്ക്ക് ഒരു ചെറിയ സപ്പോർട്ട് ഈ പരിപാടിയിലൂടെ കിട്ടാൻ സാധിച്ചു എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര, ബോട്ടണി. അവലോകനം ചെയ്തത് അധ്യാപിക രഞ്ജിനി BS.